റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ஸ்வஜாத்ரீம் குடிகொள்ளும் மகேஸ்வரி குணராயினி.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 23, ക്രിസ്തുവർഷം 2026, ജൂലൈ 7, ചൊവ്വാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: മനഃശാന്തി കിട്ടാനുള്ള ബദ്ധപ്പാടിലാണ് ആധുനിക മനുഷ്യൻ. അവിടെയാണ് ക്ഷമിക്കുന്നതിൻ്റെ സാധ്യതകൾ നാം കണ്ടെത്തുന്നത്. പക്ഷേ ക്ഷമിക്കുക എന്ന പ്രയോഗം നമുക്കിന്നും പഴഞ്ചനാണ്. അപരൻ ക്ഷമ അർഹിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ഞാൻ അത് പൊറുക്കില്ല എന്ന പല്ലവി നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മരിക്കുന്നതുവരെയും ക്ഷമിക്കാതെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചവരുമുണ്ട്. മൃഗങ്ങൾക്ക് ക്ഷമിക്കാനറിയില്ല. ആ മൃഗീയതയിലാണ് മനുഷ്യൻ എത്തി നിൽക്കുന്നത്. എനിക്ക് ക്ഷമ ആവശ്യമില്ലെന്ന് പറയുന്നവരാണ് മറ്റൊരു കൂട്ടർ. ആളും തരവും നോക്കി ക്ഷമിക്കുന്നവരാണ് നമ്മൾ. അത് ക്ഷമയല്ല. സാധാരണക്കാരന് മറക്കാനേ പറ്റൂ. പക്ഷേ അസാധാരണക്കാരനെ ക്ഷമിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ക്ഷമിക്കുന്നത് ധീരതയുടെ ലക്ഷണമാണെന്ന്. യഥാർത്ഥത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിവക്ഷിക്കുന്നത്? ക്ഷമയുടെ നാനാവശങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അത്രമാത്രം ക്രിയാത്മകവും ചലനാത്മകവും സൗഖ്യദായകവുമാണത്. ക്ഷമയുടെ അഭൗമമായ ശക്തി വളരെ വലുതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാത്തപ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ക്ഷമിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്നത് പ്രതികാരമാണ്. ഇവിടെ സാധ്യതകൾ അപ്രത്യക്ഷമാകുന്നു. എല്ലാം തകിടം മറിയുന്നു. നമ്മുടെ കുടുംബം, വിദ്യാലയം, തൊഴിൽശാലകൾ, ഇവിടെയെല്ലാം നമുക്കിത് കാണാൻ കഴിയും. നമ്മുടെ ഈഗോ അഥവാ ഞാൻ എന്ന ഭാവമാണ് ക്ഷമിക്കുന്നതിൽ നിന്നും പലപ്പോഴും നമ്മെ പുറകോട്ട് വലിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ താണുപോകുമെന്ന ചിന്തയാണ് ഇതിന് കാരണം. മാത്രമല്ല, സ്ഥാനവും അധികാരവും നമ്മെ കൊണ്ട് ക്ഷമ പറയിക്കില്ല. മാതാപിതാക്കളും ചേട്ടനും ചേച്ചിയുമെല്ലാം ക്ഷമിക്കാനും ക്ഷമ പറയാനും മനസ്സ് വയ്ക്കണം. അപ്പോൾ അത് ഇളം തലമുറയിലേക്ക് സംക്രമിക്കും. ഞാനിവിടത്തെ അറിയപ്പെടുന്ന നേതാവാണ്. ഞാൻ ക്ഷമ പറയില്ല എന്ന ചിന്ത നശീകരണ ശക്തിയുള്ളതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവർ പാലം തകർക്കുന്നവരാണ്. അതവർക്കും നടക്കേണ്ട പാലമാണെന്ന് ഓർക്കുക. നമ്മൾ ക്ഷമിക്കുമ്പോൾ അതൊരു പുതിയ തുടക്കവും വഴിത്തിരിവുമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ ദൈവവും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ും ഇരുരാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7,32,00,000 രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 യോഗം ചേർന്നതായും ഒരു മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നെ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിനിന്റെ ഗോൾ പിറന്നത്. 85 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെഞ്ചിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
1: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റെയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർവരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസ്ലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്കിലി സ്പോർട്സ് റൗണ്ട്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്ണേഴ്സ് ലോഞ്ച്, 9:00 നീർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: ജീവിതത്തിൽ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും. എങ്കിലും ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യത കുറഞ്ഞവരെയും നമുക്ക് കാണാം. അങ്ങനെയുള്ളവരിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാകാം, അതേക്കുറിച്ചുകൂടി ഒന്ന് പറയാം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൾ. ജീവിതത്തിൽ വിജയിച്ച് കയറണമെങ്കിൽ ചില കഴിവുകൾ നമുക്ക് ഉണ്ടാകണം. ആ കഴിവ് സ്വയം ആർജിച്ചെടുക്കുകയും വേണം. ഇങ്ങനെ കഴിവുകൾ ആർജിച്ച് വിജയിക്കാൻ ആഗ്രഹിക്കാത്തവരിൽ ശ്രദ്ധിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നല്ല കാര്യങ്ങളിൽ പോലും നെഗറ്റീവുകൾ കണ്ടെത്തി അതിനെപ്പറ്റി പറയുന്ന ചിലരെയെങ്കിലും നമുക്ക് സമൂഹത്തിൽ കാണാം. ഇത്തരക്കാർ ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ചിലർ എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കും. അവരുടെ അഭിപ്രായ പ്രകടനം സ്വന്തം നാടിനെ കുറിച്ചാകാം. അവരുടെ വാക്കുകൾ തന്നെ രസാവഹമാണ്. ഈ നാട് എനിക്ക് പറ്റിയതല്ല, ഇവിടെയുള്ള ആളുകൾ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. താൻ ജനിച്ച നാട് ശരിയല്ല എന്ന് പറയുന്നവർ ജീവിതത്തിൽ വിജയിക്കുമോ? നിങ്ങളോട് ചിലർ നന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ. നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ. അങ്ങനെ പറയുന്നവർ എങ്ങനെയുള്ളവരാകും? നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാകും. ഇതിന്റെ പരിണിത ഫലം അയാൾ ശപിച്ചവർക്കാകില്ല അനുഭവിക്കുന്നത്, അയാൾക്ക് തന്നെയായിരിക്കും. ചിലരാണെങ്കിലോ സംശയരോഗികളാണ്. രണ്ടുപേർ മാറി നിന്ന് സംസാരിച്ചു എന്നിരിക്കട്ടെ, ഇത്തരക്കാർ അവർ സംസാരിച്ചത് തന്നെ തന്നെ കുറിച്ചായിരിക്കുമെന്ന് സംശയിച്ച് കുറ്റം പറയും. ഇത്തരക്കാർ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. പണ്ടെങ്ങോ സന്ദർഭത്തിൽ അപ്പോഴത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഒരു തെറ്റ് ചെയ്തു പോയി. അയാൾ പിന്നീട് മാറി ആ തെറ്റിന് പശ്ചാത്താപവും ചെയ്തു. പക്ഷെ ഇപ്പോഴും അയാൾ പണ്ടു ചെയ്ത തെറ്റ് എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ അയാളും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. ചിലരുടെ കുറവുകളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതിൽ ചിലതുകൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഉത്തരവാദിത്തം എടുക്കാത്തവരെ നാം കുറ്റപ്പെടുത്തിയെന്ന് വരും. ആശയവിനിമയം ഒരു നല്ല കലയാണ്. ആ ആശയവിനിമയത്തിൽ വൈദഗ്ധ്യമില്ലെങ്കിലോ അയാളോട് സാധാരണയുള്ള സംസാരം പോലും മറ്റുള്ളവർക്ക് ഉണ്ടായെന്ന് വരില്ല. ഇനി ഇത്തരക്കാർക്ക് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ അവർ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്താണ് അവർ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ സെൻസിറ്റീവായ ആളെന്ന് അവർ പറഞ്ഞേക്കാം. ഇനി അവർക്ക് സത്യസന്ധത ഇല്ലാത്തവരാണെങ്കിലോ അവരെന്ത് ചെയ്യും? കാര്യങ്ങളെ അവരുടെ ഭാഗത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റും. അതായത് സത്യത്തെ തന്നെ അവർ വളച്ചൊടിക്കും. ഇത്തരത്തിൽ നാം ഇടപെടുന്ന വ്യക്തികളെ തിരിച്ചറിയുക തന്നെ വേണം. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒത്തിരി വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇടപെടുന്നവരെ വ്യക്തമായി മനസ്സിലാക്കി അവരോട് ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖല ിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചേ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസനം മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. അഞ്ചിടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ, ബേസിൽ.
1: ലോകം മുഴുവൻ കീഴടക്കിയ ചോക്ലേറ്റിന്റെ ചരിത്രമാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ആദ്യകാലത്ത് ചോക്ലേറ്റ് പാനീയമാക്കി കുടിക്കുകയായിരുന്നു പതിവ്. കൊഴുത്തതും കയ്പ് രുചിയുള്ളതും ദഹിക്കാൻ പ്രയാസമേറിയതുമായ പാനീയമായിരുന്നു അത്. അതിനെ ഇന്ന് നാം അറിയുന്ന സ്മൂത്തായി എളുപ്പം ദഹിക്കുന്ന പൊതുജനത്തിന് താങ്ങാവുന്ന വിലയിലുള്ള ചോക്ലേറ്റ് ബാർ ആക്കിയതിന് പിന്നിൽ ഒരു ഡച്ച് ചോക്ലേറ്റ് നിർമ്മാതാവുണ്ട്. കെമിസ്റ്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ പേര് കോൺറാഡ് യോഹാൻസ് വാൻ ഹൂട്ടൺ എന്നാണ്. ആധുനിക ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ അവിഭാജ്യ ഘടകമായ ഡച്ചിങ് എന്ന വിദ്യ അദ്ദേഹമാണ് കണ്ടെത്തുന്നത്. അത് 1828 കൊക്കയുടെ സ്വാഭാവികമായ പുളിപ്പും കയ്പും കുറയ്ക്കാനും നിറം കൂട്ടാനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡച്ചിങ്. കൊക്കോ നിപ്സുകളോ പൗഡറോ ഒരു ആൽക്കലൈൻ ലൈനിയിൽ കഴുകിയെടുക്കുന്നതിനാൽ ഈ പ്രക്രിയ ആൽക്കലൈസേഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. രണ്ട് ഘട്ടമായാണ് ഡച്ചിങ്ങിനുള്ളത്. ആദ്യത്തേത് കൊഴുപ്പ് നീക്കം ചെയ്യലാണ്. ഇതിൽ വറുത്ത കൊക്കോ ബീനുകൾ അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നു. ഇതിനെ ഒരു വലിയ മെഷീൻ ഉപയോഗിച്ച് അമർത്തുമ്പോൾ അതിലെ കൊഴുപ്പ് മഞ്ഞ നിറത്തിലുള്ള ദ്രാവകമായി, അതായത് കൊക്കോ ബട്ടറായി പുറത്തു വരുന്നു. ബാക്കി വരുന്ന കട്ടിയുള്ള ഭാഗം പൊടിച്ചാണ് കൊക്കോ പൗഡർ നിർമ്മിക്കുന്നത്. രുചി മാറ്റാനും നിറം വർദ്ധിപ്പിക്കാനുമായി അത് ഒരു ആൽക്കലൈൻ ലായനിയിൽ കഴുകിയെടുക്കുന്നതാണ് ഡച്ചിങ് പ്രക്രിയ. ആധുനിക കാലത്തെ സംഭാവനയാണ് ചോക്ലേറ്റ് ബാറുകളെങ്കിലും ചോക്ലേറ്റ് പാനീയം, അതായത് ഇന്നത്തെ ചോക്ലേറ്റിന്റെ മുൻഗാമിയായ ചോക്ലേറ്റ് പാനീയം, വടക്കേ അമേരിക്കയിലെ മായ വംശജരുടെ, അവിടുത്തെ തദ്ദേശവാസികളുടെ ഒരു സംഭാവനയാണെന്നാണ് ചരിത്രം പറയുന്നത്. അവർ ചോക്ലേറ്റ് പാനീയമായിട്ടാണ് അന്ന് കഴിച്ചിരുന്നത്. ചോക്ലേറ്റിലെ പ്രധാന ചേരുവയായ കൊക്കോ ആ ചെടിയുടെ സംരക്ഷണത്തിനായി യക്ഷുവ എന്നൊരു പ്രത്യേക ദൈവം പോലും മായന്മാർക്ക് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കൊക്കയുടെ പ്രാധാന്യം ആദ്യമായി തിരിച്ചറിഞ്ഞ് അത് യൂറോപ്പിലെത്തിച്ചത് ഹെർണൽ കോർട്ടസ് എന്ന സ്പാനിഷ് പരിവേഷകനാണ്. മായൻ ചക്രവർത്തി മൊണ്ടക്സുമ രണ്ടാമന്റെ സദസ്സിൽ 1519 അദ്ദേഹം കയ്പ് രുചിയുള്ള ഈ പാനീയം ആദ്യമായി കണ്ടത്. അതിന്റെ സാമ്പത്തിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ കോർട്ടസ് 1528 തിരികെ സ്പെയിനിലേക്ക് പോയപ്പോൾ ധാരാളം കൊക്കോ ബീനുകളും കൊക്കോ പാനീയം ഉണ്ടാക്കാനുള്ള പാചകക്കുറിപ്പും കൊണ്ടുപോയി. ആസ്ടെക് ഭാഷയിലെ കോലാറ്റ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് 1579 സ്പാനിഷിലുണ്ടായ വാക്കാണ് ചോക്ലേറ്റ്. സ്പെയിനിൽ ചോക്ലേറ്റിന് ആവശ്യക്കാരേറിയതോടെ അവർ മെക്സിക്കോ പിടിച്ചടക്കി. ആയിരക്കണക്കിന് തദ്ദേശീയരെ അടിമകളാക്കി കൊക്കോ കൃഷിക്കായി നിയോഗിച്ചു. പിന്നീട് ആ നാട്ടുകാരുടെ എണ്ണം കാര്യമായി കുറഞ്ഞതോടെ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുവന്ന് ഇക്വഡോർ, വെനസുല എന്നിവിടങ്ങളിലെ കൊക്കോ കൃഷിയിടങ്ങളിൽ നിയോഗിച്ചു. 17 യൂറോപ്പ് ഒട്ടാകെ ചോക്ലേറ്റ് എത്തിച്ചേർന്നു. ആർഭാട വിരുന്നുകളിൽ ദഹനത്തിനായി ഭക്ഷണത്തിനൊടുവിൽ ചോക്ലേറ്റ് പാനീയം വിതരണം ചെയ്തു. ലഹരി പിടിപ്പിക്കുന്ന ചൂടുള്ള പാനീയമായിരുന്നു അക്കാലത്തെ ചോക്ലേറ്റ്. അതിനാൽ ഏറെ കാലം അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുത്തിരുന്നില്ല. നല്ല വിലയുള്ളത് കൊണ്ട് തന്നെ തുടക്കത്തിൽ സാധാരണക്കാർക്കൊന്നും ചോക്ലേറ്റ് വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ചോക്ലേറ്റ് കഴിച്ചാൽ കറുത്തു പോകുമെന്നൊരു തെറ്റിദ്ധാരണയും അക്കാലത്തുണ്ടായിരുന്നു. 1700 ആവിയന്ത്രത്തിന്റെ വരവോടെ കരിമ്പിൽ നിന്ന് വൻതോതിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അതോടെ കൊക്കോയിൽ പഞ്ചസാര പൊടിച്ചു ചേർത്തുണ്ടാക്കിയ ചോക്ലേറ്റ് പാനീയം കുടിക്കാൻ പ്രായഭേദമന്യേ ആളുകൾ കാത്തുനിന്നു. കയ്പുരുചിയുള്ള കൊക്കോ പാനീയത്തിൽ പഞ്ചസാരയും കറുവാപ്പട്ടയും മറ്റും ചേർത്ത് യൂറോപ്യൻ രുചിയിലേക്ക് മാറ്റിയതോടെയാണ് തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ഉത്ഭവിച്ച ചോക്ലേറ്റ് ലോകപ്രശസ്തമായി പിന്നീട് മാറിയത്. 1847 ജോസഫ് ഫ്രൈ എന്ന ഇംഗ്ലീഷ് ചോക്ലേറ്റ് നിർമ്മാതാവാണ് ഇന്ന് കാണുന്നത് പോലെയുള്ള ആദ്യത്തെ ചോക്ലേറ്റ് ബാർ വിപണിയിൽ ഇറക്കിയത്. ആവിയന്ത്രം ഉപയോഗിച്ചുള്ള ചോക്ലേറ്റ് നിർമ്മാണത്തിന് അദ്ദേഹം പേറ്റന്റും സ്വന്തമാക്കി. കുറച്ച് കൊക്കോ കൊഴുപ്പും കൊക്കോ സോളിഡും പഞ്ചസാരയും തമ്മിൽ ലയിപ്പിച്ച് അച്ചുകളിൽ ഒഴിച്ച് കട്ടിയാക്കിയാണ് അദ്ദേഹം ചോക്ലേറ്റ് ബാർ നിർമ്മിച്ചത്. ഏകദേശം ഇന്ന് കാണുന്ന തരം ചോക്ലേറ്റ് ബാർ പോലെയായിരുന്നു, എങ്കിലും മിനുസമായ പുറം പാളിയോ തിളക്കമോ കുറവായിരുന്നു. അന്നത്തെ പ്രധാന ചോക്ലേറ്റ് നിർമ്മാതാക്കളായ കാഡ്ബറി കമ്പനിക്ക് ശക്തമായ ഭീഷണി ഉയർത്തി ഫ്രൈസ് കമ്പനി ചോക്ലേറ്റ് ബാറുകൾ വിപണിയിൽ ഇറക്കിയതോടെ കാഡ്ബറിയും അതുപോലെയുള്ള ചോക്ലേറ്റ് ബാറുകൾ വിപണിയിൽ എത്തിച്ചു തുടങ്ങി. ബ്രിട്ടനിലെ വിക്ടോറിയ റാണിക്കായി ചോക്ലേറ്റ് നിർമ്മിക്കാനുള്ള അവകാശം കാഡ്ബറി സ്വന്തമാക്കുകയും ചെയ്തു. പിന്നീട് ഇന്നത്തെ ഗ്രൈൻഡറിന് സമാനമായ മെലങ്കർ എന്ന യന്ത്രം രംഗത്തെത്തിയതോടെ ചോക്ലേറ്റ് അരയ്ക്കാൻ എളുപ്പമായി. അതും ചോക്ലേറ്റ് ബാറുകളുടെ നിർമ്മാണത്തിന് ആക്കം കൂട്ടി. പറിച്ചെടുക്കുന്ന പാചകമായ കായകൾ പൊളിച്ച് കൊക്കോ ബീനുകൾ പുറത്തെടുക്കുന്നതാണ് ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ ആദ്യത്തെ ഘട്ടം. തുടർന്ന് കൊക്കോ ബീനുകൾ അവയുടെ പുറത്തെ വെളുത്തുകൊഴുത്ത പാളികളോടെ വാഴയിലയിൽ നിരത്തി പുളിപ്പിക്കാനിടുന്നു. 7 ദിവസത്തിന് ശേഷം നന്നായി പുളിച്ച കൊക്കോ ബീനുകളുടെ പുറംപാളി വൃത്തിയാക്കി കൊക്കോ ബീനിൽ മാത്രമാക്കി വേർതിരിച്ച് ഉണക്കിയെടുക്കുന്നു. ഇത് വിവിധ പ്രക്രിയയിലൂടെ കടത്തിവിട്ടാണ് ചോക്ലേറ്റായി മാറ്റുന്നത്. സ്വിറ്റ്സർലൻഡിലെ ബേൺ എന്ന സ്ഥലത്തെ ചോക്ലേറ്റ് നിർമ്മാതാവായിരുന്നു റൊഡോൾഫ് ലിൻഡറ്റ്. ഒരു ദിവസം അദ്ദേഹം ചോക്ലേറ്റ് അരയ്ക്കുന്ന യന്ത്രം ഓഫ് ചെയ്യാൻ മറന്നുപോയി. രാത്രി മുഴുവൻ അത് അവിടെ കിടന്ന് അരഞ്ഞു. പിറ്റേന്ന് ലിൻഡൻ വന്ന് നോക്കുമ്പോഴും യന്ത്രം അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചു. അരഞ്ഞ കൂട്ട് മുൻപത്തേതിനേക്കാൾ മിനുസവും മൃദുവുമായിരുന്നു. വായിലിട്ടാൽ വേഗം അലിയുന്നു. ചോക്ലേറ്റിന്റെ ചരിത്രം തന്നെ അവിടെ വഴിമാറുകയായിരുന്നു. ലിൻഡൻ തന്റെ പുതിയ കൂട്ടുകെട്ട് ചോക്ലേറ്റ് നിർമ്മിച്ചു, വിപണിയിൽ എത്തിച്ചു. മൃദുലവും രുചികരവുമായ പുതിയ ചോക്ലേറ്റ് വളരെ വേഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുണ്ടായി. പിന്നീട് വന്ന കമ്പനികളും ഇങ്ങനെ കുറെ നേരം അരയ്ക്കുന്ന രീതി തുടരുകയും ചെയ്തു. ചോക്ലേറ്റ് നിർമ്മാണത്തിനായി കൂട്ടുകൾ ഏറെ നേരം അരയ്ക്കുന്ന ഈ പ്രക്രിയയാണ് കൊഞ്ചിങ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പഞ്ചസാര, കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ എന്നിവ പരസ്പരം നന്നായി ലയിച്ചു ചേരും. തരികൾ പരമാവധി പൊടിഞ്ഞു ചേരുന്നത് കൊണ്ട് മധുരം കൂടുക മാത്രമല്ല ചോക്ലേറ്റിന്റെ സ്വാഭാവികമായ കൊതിപ്പിക്കുന്ന നറുമണവും കിട്ടുന്നു. വിവിധ തരം ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത കണക്കിലെടുത്ത് മണിക്കൂറുകൾ മുതൽ ദിവസങ്ങളോളം കൊഞ്ചികൾ, അതായത് ഈ കൊഞ്ചിങ് നീളാറുണ്ട്. കൊഞ്ചിങ്ങിന്റെ അവസാന ഘട്ടമാണ് പോളിഷിങ്. അതോടെ കൂടുതൽ മിനുസമുള്ള പട്ടുപോലെ തിളങ്ങുന്ന പുറംപാളിയും ചോക്ലേറ്റ് ബാറുകൾക്ക് ലഭിക്കുന്നു. കൊഞ്ചിങ്ങിന് ശേഷം ചോക്ലേറ്റിന് ദൃഢത വരുത്തേണ്ടതുണ്ട്. ഇതാണ് ടെമ്പറിംഗ്. അതിനായി ചോക്ലേറ്റിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കുന്നു, തൊട്ട് പിന്നാലെ നന്നായി തണുപ്പിക്കുന്നു, അതിനുശേഷം വീണ്ടും ചൂടാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് വഴി ചോക്ലേറ്റിന്റെ കൊഴുപ്പ് തരികൾ എല്ലായിടത്തും ഒരുപോലെ പരക്കുകയും ചോക്ലേറ്റിന് നല്ല മിനുസവും തിളക്കവും ഉള്ള ഘടന ലഭിക്കുകയും ചെയ്യുന്നു. ടെമ്പറിംഗ് ചെയ്യാത്ത ചോക്ലേറ്റിന് മേൽപ്പറഞ്ഞ സവിശേഷത ഉണ്ടായിരിക്കുകയില്ല. പലതരം ചോക്ലേറ്റുകൾക്ക് ടെമ്പറിംഗ് നടത്തേണ്ട സമയവും വ്യത്യസ്തമായിരിക്കും. ഇന്ന് കോടികളുടെ കച്ചവടം നടക്കുന്ന മേഖലയാണ് ലോകത്തെ ചോക്ലേറ്റ് വിപണി. ലോകമൊട്ടാകെയുള്ള ചോക്ലേറ്റ് വിപണി കൈയടക്കി വച്ചിരിക്കുന്നത് മാൾസ്, M&M, മെൻഡലേസ്, നെസ്ലെ, ഹെർഷീസ് എന്നീ വമ്പന്മാരാണ്. ഇവരെ ബിഗ് ചോക്ലേറ്റേഴ്സ് എന്നാണ് ചരിത്രം വിളിക്കുന്നത്. ലോക ചോക്ലേറ്റ് വിപണിയുടെ 12% ഇവർ കൈയടക്കിയിരിക്കുന്നു. 1873 മിൽട്ടൺ ഹെർഷ് എന്ന അമേരിക്കക്കാരനാണ് ഹെർഷീസ് കമ്പനി സ്ഥാപിച്ചത്. ഇന്ന് ഈ കമ്പനിക്ക് ലോകമൊട്ടാകെ 60 രാജ്യങ്ങളിൽ വിപണിയുണ്ട്. മാർസ് എന്ന അമേരിക്കൻ കമ്പനി സ്ഥാപിച്ചത് ഫ്രാങ്ക്ലിൻ കാരൻസ് മാർസ് എന്ന അമേരിക്കക്കാരനാണ്. 1911 ഇതിന് തുടക്കമായത്. സ്നിക്കേഴ്സ്, മാർസ്, ഗാലക്സി എന്നീ ചോക്ലേറ്റുകളെല്ലാം മാർസ് കമ്പനിയുടേതാണ്. ഹെർഷിയുടെ ചോക്ലേറ്റ് ബാറിനോട് മത്സരിച്ചാണ് 1880 നെസ്ലെ ആദ്യ ചോക്ലേറ്റ് ബാർ പുറത്തിറക്കിയത്. നെസ്ലെയുടെ മിൽക്ക് ചോക്ലേറ്റിംഗ് വൻ ജനപ്രീതിയാണ് ലഭിച്ചത്. മിൽക്കി ബാർ, ബാർ വൺ എന്നിവ നെസ്ലെയുടെ പ്രമുഖ ചോക്ലേറ്റ് ബാറുകളാണ്. ഒരു കാലത്ത് ചോക്ലേറ്റിന്റെ മറ്റൊരു പേരായി ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ് കാഡ്ബറി. ഇംഗ്ലീഷുകാരനായ ജോൺ കാഡ്ബറിയാണ് കാഡ്ബറി കമ്പനിയുടെ സ്ഥാപകൻ. തുടക്കത്തിൽ കാപ്പി ചായ എന്നിവയായിരുന്നു ജോൺ കാഡ്ബറിയുടെ കച്ചവടം. 1831 മുതൽ ചോക്ലേറ്റ് പാനീയങ്ങളും വിപണിയിലെത്തിച്ചു. അക്കാലത്ത് സമ്പന്നർ മാത്രമായിരുന്നു ചോക്ലേറ്റ് പാനീയം വാങ്ങിയിരുന്നത്. വില കൂടുതൽ തന്നെയാണ് കാരണം. പിന്നീട് ചോക്ലേറ്റ് ബാറുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ന് മെൻഡലേസ് ഇന്റർനാഷണലിന്റെ ഭാഗം കൂടിയാണ് കാഡ്ബറിസ് കമ്പനി. ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നല്ല സന്തോഷം നമുക്ക് തോന്നാറുണ്ടല്ലോ. ഇതിന് കാരണം ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളാണ്. കൊക്കോ ബീനിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലോവനോയിഡുകൾ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കും. സെറോട്ടോണിന്റെ ഉൽപാദനത്തിനും ചോക്ലേറ്റ് കാരണമാകുന്നുണ്ട്. സംതൃപ്തി നൽകുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറോട്ടോൺ. ശരീരത്തിന്റെ സ്വാഭാവിക വേദന സംഹാരിയാണിത്. ഹാപ്പി ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നിവയുടെ ഉൽപാദനവും ചോക്ലേറ്റ് കൂട്ടും. വയറിനുള്ളിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ചോക്ലേറ്റ് മികച്ചതാണ്. ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ചുകൂടി ഗുണങ്ങളുണ്ട്. ഇതിൽ കൊക്കോയുടെ അളവ് ഉയർന്ന തോതിലായിരിക്കുന്നതിനാൽ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യവും ഇതിൽ ഉയർന്നിരിക്കും. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഹൃദയാഘാത സാധ്യത കുറയ്ക്കും. ദിവസേന 2 കപ്പ് ചൂട് ചോക്ലേറ്റ് കുടിക്കുന്നത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുമെന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ പഠനങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഓർമ്മശക്തി കൂട്ടാനും അൽഷിമേഷ് രോഗം തടയാനും ഇതുവഴി കഴിയുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്ലറ്റുകൾ പരിശീലനത്തിനിടെ അല്പം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാറുണ്ട്. ചോക്ലേറ്റ് വില്ലനാകുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. ദിവസേന ചോക്ലേറ്റ് കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും, ദന്തക്ഷയം ഉണ്ടാക്കും, മൈഗ്രെയിനും ഇത് കാരണമാകും. ദിവസേന ചോക്ലേറ്റ് കഴിക്കുന്ന പ്രായമായ സ്ത്രീകൾക്ക് വേഗത്തിൽ അസ്ഥിക്ഷയം ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ചില ചോക്കോ ബാറുകളിൽ ഉയർന്ന തോതിൽ കാഡ്മിയം, ലെഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കിഡ്നി അസ്ഥിരോഗങ്ങൾ എന്നിവയ്ക്കും ഇത് കാരണമാകുന്നുണ്ട്. അവസാനമായി എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, നായയ്ക്കും പൂച്ചയോടും സ്നേഹം കാണിക്കാനായി ചോക്ലേറ്റ് അവയ്ക്ക് നൽകരുത് എന്നാണ് പ്രധാനം. കാരണം മനുഷ്യർക്ക് ദഹിപ്പിക്കാൻ പറ്റുന്നത് പോലെ അവയ്ക്ക് ചോക്ലേറ്റ് ദഹിപ്പിക്കാൻ കഴിയില്ല. നായയും പൂച്ചയും ചോക്ലേറ്റ് കഴിച്ചാൽ അവയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുകയും ചിലപ്പോൾ അത് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു കാരണവശാലും പട്ടിക്കോ പൂച്ചയ്ക്കോ അതുപോലെയുള്ള വളർത്തു മൃഗങ്ങൾക്ക് ഒരു കാരണവശാലും ചോക്ലേറ്റ് നൽകരുത്. ആ ചോക്ലേറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില വസ്തുക്കൾ ഈ വളർത്തു മൃഗങ്ങൾക്ക് വിഷമായിട്ടാണ് മാറുന്നത്. ചോക്ലേറ്റിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ മലിയശാല രാജു അറിവിൻ്റെ പുതിയൊരെപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ റിപ്പോർട്ട്. ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
7: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തിന്റെ വിവിധ വശങ്ങളും അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നും കഴിഞ്ഞ 20 അവതരിപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് പുതിയൊരു വിഷയമാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ വിജയത്തെയെല്ലാം പുറകോട്ട് വലിക്കുന്ന മടിയെക്കുറിച്ച്. ഏതായാലും നിങ്ങൾക്ക് അത് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ആദ്യ ഭാഗം, മടി എന്തെന്നറിയാം, അത് മാറ്റിയെടുക്കാം. ഇനി ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് മടി എന്താണെന്നാണ്. അത് നമുക്കൊന്ന് നോക്കിയാലോ. നാളെയാകാം, അടുത്ത തിങ്കളാഴ്ച മുതൽ കൃത്യമായി ചെയ്യാം, ഇപ്പോൾ ഒട്ടും മൂടില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ വാക്കുകൾ പറയാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും കാണില്ല. നമ്മൾ ഇതിനെയാണ് മടി എന്ന് പറയുന്നത്. മടിയെക്കുറിച്ച് തെറ്റായ ധാരണ നമുക്കുണ്ട്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് മടി എന്നത് വെറും ഒരു അലസതയാണെന്നാണ്. ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ടോ കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ ആണ് ഒരാൾ മടിയനാകുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു ധാരണ. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. മടി എന്നത് വെറും ഒരു ശാരീരിക അലസതയല്ല, അതിന്റെ പിന്നിൽ വലിയൊരു മാനസികാവസ്ഥയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും കൃത്യമായി നമുക്ക് ബോധ്യവും ഉണ്ടാവും. എന്നിട്ടും ആ ജോലി ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്നു. ഇതിനെ മനഃശാസ്ത്രത്തിൽ പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ബോധപൂർവമായ മാറ്റിവെക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. സമയമില്ലായ്മ അല്ല പ്രശ്നം. പലരും പറയാറുള്ള സ്ഥിരം പരാതി എന്താണ്? എനിക്ക് ഒട്ടും സമയമില്ല. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും പ്രശ്നം സമയത്തിന്റെ കുറവല്ല, നമ്മുടെ മനസ്സിനെ കൃത്യമായി നിയന്ത്രിക്കാനും നയിക്കാനും കഴിയാത്തതാണ്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. അതിനെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. തലച്ചോറിന്റെ താൽക്കാലികമായ ആശ്വാസം ഇവിടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വശം കടന്നു വരുന്നത്. ഇതിനെ പ്രസന്റ് ബയാസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വലിയ ഒരു വിജയത്തെക്കാൾ പ്രധാനം ഇപ്പോൾ ഈ നിമിഷത്തിൽ കിട്ടുന്ന ചെറിയൊരു ആശ്വാസമാണ്. അതെങ്ങനെയെന്നല്ലേ ഞാനൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാളെ രാവിലെ എഴുതി തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിലുണ്ടെന്നൊന്ന് വിചാരിക്കുക. അത് പൂർത്തിയാക്കിയാൽ ഭാവിയിൽ വലിയ നേട്ടമുണ്ട്. എന്നാൽ ആ സമയത്തായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഒരു 5 മിനിറ്റ് റീൽസ് കണ്ടാൽ തലച്ചോറിന് പെട്ടെന്ന് സന്തോഷം കിട്ടും. തലച്ചോറ് ഉടനെ ചിന്തിക്കും, ആ റിപ്പോർട്ട് പിന്നെ ചെയ്യാം, ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ആസ്വദിക്കാം. മാനസികമായ ഈ സംഘർഷം ജോലി മാറ്റിവെക്കുമ്പോൾ ആ നിമിഷത്തിൽ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും. ഭാരമേറിയ ഒരു ജോലിയിൽ നിന്ന് താൽക്കാലികമായി ഓടി ഒളിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം. എന്നാൽ ഈ ആശ്വാസം അധിക നേരമൊന്നും നീണ്ടു നിൽക്കില്ല. തൊട്ട് പിന്നാലെ വരുന്നത് വലിയ ഒരു കുറ്റബോധവും ഉത്കണ്ഠയുമാണ്. ശരിയല്ലേ? കാര്യങ്ങൾ മാറ്റിവെക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കാം. മടിയുള്ളവർ സമയം ആസ്വദിക്കുകയല്ല ചെയ്യുന്നത്, അവർ ഒരു വശത്ത്

വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന വലിയ ഒരു യുദ്ധത്തെ കുറിച്ചാകട്ടെ, അതായത് ലിംബിക് സിസ്റ്റവും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള പോരാട്ടത്തെ കുറിച്ച്. അതറിയണ്ടേ? നാളെ ഇതേ സമയം ഈ പരിപാടി കേൾക്കുക. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ഖാൻ ഗരികോട്ട്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊല്ലം കോർപ്പറേഷൻ 2026-27 വർഷത്തെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ ഫോം 8 മുതൽ ബന്ധപ്പെട്ട ഡിവിഷൻ കൌൺസിലറുടെ പക്കൽ കോർപ്പറേഷൻ മെയിൻ ഓഫീസ്, സോണൽ ഓഫീസ്, ബന്ധപ്പെട്ട കൃഷി ഓഫീസ്, മൃഗാശുപത്രികൾ, CDPO ഓഫീസ്, മത്സ്യഭവൻ, ഡയറി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് വിതരണം ചെയ്യും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഗുണഭോക്താക്കൾ 17 മുൻപ് മെയിൻ ഓഫീസിലോ സോണൽ ഓഫീസിലോ ഹാജരാക്കണം. പട്ടത്താനം ഗവൺമെന്റ് SNDP UPSC സ്കൂൾ ബസ് ഡ്രൈവറുടെ ഒഴിവിലേക്ക് ഇന്നു രാവിലെ 10 അഭിമുഖം നടത്തും. താൽപര്യമുള്ളവർ അസൽ രേഖകളുമായി ഹാജരാകണം. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകർ ഒഴിവിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ നാളെ ജില്ലയിൽ പണിമുടക്കും. കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള തീയതി ഈ മാസം 22 വരെ നീട്ടി. കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ. കേരള കേന്ദ്ര സർവകലാശാലയിൽ MED പ്രോഗ്രാമിന് സീറ്റ് ഒഴിവ്. 10 രാവിലെ 10 പെരിയാർ ക്യാമ്പസിലെ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-6892-72. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ 4 ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമുകളിലേക്ക് 12 വരെ അപേക്ഷിക്കാം. മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുള്ള NEET SS കൌൺസിലിംഗ് നടപടികൾ പുനരാരംഭിച്ചു. 2nd round കൌൺസിലിംഗിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: കെ രവീന്ദ്രനാഥൻ നായരുടെ 3rd അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും, 4 മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 7-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

0: ഭാവാത്മക കവിതയ്ക്ക് രചനാരീതി അടിസ്ഥാനമാക്കി ധാരാളം അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൂർണിക, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, വിലാപഗീതം, ഗ്രാമീണ ഗാനം, ഗീതം, ഗീതകം, ഹൈക്കു, നാടകീയ സ്വഗതാഖ്യാനം, കഥാഗാനം തുടങ്ങി അനവധി ഭാവാത്മക സ്വഭാവമുള്ള കാവ്യരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൂർണിക, ഗീതം, വിലാപഗീതം, ഗീതകം, നാടകീയ സ്വഗതാഖ്യാനം, കഥാഗാനം എന്നിവ മാത്രമാണ് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നത്. ചൂർണിക, ശ്ലോകം, ലഘുകവിത എന്നൊക്കെ വിളിക്കാവുന്ന എപ്പിഗ്രാം ഭാവാത്മക കവിതയുടെ കുടുംബത്തിലെ ഏറ്റവും കുറിയ രൂപത്തിന് ഉടമയാണ്. മലയാളത്തിലെ മുക്തകങ്ങൾ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ്. എപ്പിഗ്രാമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാണുന്ന എപ്പിഗ്രാമിൻ്റെ പിറവി. ശാസനമെന്നും ഇതിന് അർത്ഥമുണ്ട്. 2 വരി മുതൽ 10 വരിയുള്ള എപ്പിഗ്രാമുകൾ കാണുന്നുണ്ടെങ്കിലും സാധാരണ 4 വരികൾക്കപ്പുറം പോകാറില്ല.
1: എന്താ ഭൂതത്തിന് വ്യസനമെന്നോ?

നീതിവാക്യ സമാനമായ നിരീക്ഷണവും അങ്ങേയറ്റത്തെ സാന്ദ്രതയും നിറഞ്ഞ എപ്പിഗ്രാമുകളിൽ നർമ്മരസവും വിരുദ്ധാർത്ഥ സ്വഭാവവും നിറഞ്ഞു നിൽക്കുന്നു. പല എപ്പിഗ്രാമുകളും അവ്യക്തങ്ങളാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഈ അവ്യക്തത ധ്വനിയുടെ തലത്തിലാണ് നിൽക്കുന്നത്. വളരെ വളരെ സംക്ഷിപ്തങ്ങളാണ് ഇവ. മനുഷ്യചേതനയുടെ ശാശ്വത സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന ആവിഷ്കാര രീതിയായ എപ്പിഗ്രാം അഥവാ മുക്തകങ്ങൾ കർശനമായ നിഷ്ഠ പുലർത്തുന്ന ഒന്നാണ്. പ്രേമം, ധ്യാനം, ദുഃഖം, ആശംസ, വിലാപം തുടങ്ങി ഏത് വിഷയവും എപ്പിഗ്രാമിന് ഉതകും. സംക്ഷിപ്തവും ചെറുതുമായ ഈ ലഘുകവിതകളുടെ ആത്മാവ് നർമ്മമാണ്. സാഹിത്യരൂപമായിട്ടല്ല ഈ കവിതകൾ ജനിച്ചതെങ്കിലും കാലാന്തരത്തിൽ അവയ്ക്ക് സാഹിത്യ തറവാട്ടിൽ സ്ഥാനം കിട്ടി. പുരാതനം, ഗ്രീക്ക് റോമൻ, ബൈസാൻഷ്യൻ എന്നീ നാല് ഘട്ടങ്ങൾ പാശ്ചാത്യ ചൂർണ കവിതകൾക്ക് ഉണ്ട്. എപ്പിഗ്രാമിൻ്റെ പ്രാചീന രൂപമായ ശ്മശാന ലിഖിതങ്ങൾക്ക് വിലാപഗീത സ്വഭാവവുമായി ബന്ധമുണ്ട്.

ഗാനപരം, അർപ്പണപരം, ശ്മശാനപരം എന്നിങ്ങനെ മൂന്നു തരം കവിതകളാണ് ഗ്രീക്ക് കാലഘട്ടത്തിലുള്ളത്. കൂടിക്കലർന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ് ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിലെ ലഘുകവനങ്ങൾ. മഹാകവിയും ദുരന്ത നാടകവും പോലെ ഒരു കവിതാരൂപമായിട്ട് തന്നെ എപ്പിഗ്രാമിന് ഈ കാലഘട്ടത്തിൽ ഗണിച്ചിരുന്നു. വിലാപഗീതത്തിനും എപ്പിഗ്രാമിനും വലിയ വ്യത്യാസമൊന്നും ഈ കാലഘട്ടത്തിൽ ആരും കൽപ്പിച്ചിരുന്നില്ല. മാർഷൽ, മാർസസ്, കാത്തുലസ് എന്നിവരുടെ എപ്പിഗ്രാമുകൾ പ്രസിദ്ധങ്ങളാണ്. രണ്ടോ നാലോ വരികൾ കൊണ്ട് അനന്തമായ അക്ഷരങ്ങളുടെ അനുഭവം ഉണ്ടാക്കലാണ് താത്വികമായി ഈ ലഘുകവിത ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഓസ്കർ വൈൽഡും മലയാളത്തിൽ കുഞ്ഞുണ്ണിയും ഇത്തരം ലഘുകവിതകളുടെ സൃഷ്ടിയിൽ വിജയം വരിച്ചവരാണ്. ഹൈക്കു, മുക്തകം എന്നിവ എപ്പിഗ്രാമുമായി സഹോദര ബന്ധം പുലർത്തുന്ന കവിരൂപങ്ങളാണ്. എപ്പിഗ്രാമുകൾ അഥവാ ഈ ലഘുകവിതകൾ ഭാവാത്മക കവിതയുടെ പൂർണ്ണതയോ ഭാവഗരിമയോ ഉള്ളതാണെന്ന് പറയുക വയ്യ. എങ്കിലും കവിയും കവിത എന്ന വിശാലമായ സാഹിത്യരൂപത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് കരുതണം.

0: ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 7-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. ഈ ഭാഗത്ത് ചേർത്തിരിക്കുന്ന കവിതാഭാഗങ്ങൾ ആലപിച്ച് മുരുകൻ കാട്ടാക്കട, ഡോക്ടർ അഭിറാം, അനഘാകോലത്ത്, ദേവിക രാജീവ് എന്നിവരോടും കവിതാരാമം യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമിനയാണ്. 9 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474-2931-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റി പറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്.

ടെക്സ്റ്റ് ആയും വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04742931111. നമുക്ക് കോളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ മോളെ, ഇത് ചിന്നക്കടയിൽ വിളിക്കുവാണേ.
0: പറഞ്ഞോളേ.
1: എന്റെ പേര് ലത. ഞാൻ എന്റെ അനിയത്തിയുടെ മകൾ സ്മൈലി എന്ന് വിളിക്കുന്ന അമ്മന്റെ ബർത്ത്ഡേ നാളെ.
0: അമ്മു
1: ഒരു ബർത്ത്ഡേ വിശേഷം അറിയണം. ഹാപ്പി ബർത്ത്ഡേ അമ്മ മോളെ. ലതാമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ അമ്മുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാണ്?
2: ഇത് വിസ്മയ.
0: വിസ്മയ. മോക്ക് ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കാനുള്ളേ?
2: അവനിക്ക്.
0: അവനിക്ക് ആരാണ്?
2: എന്റെ അച്ഛന്റെ അനിയന്റെ മോളുടെ ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പം അവനിക്ക് മോൾ ആശംസകൾ അറിയിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അവനികയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
3: എന്റെ മകൻ അഞ്ജനയുടെ മകന്റെ 60 വയസ്സാണ് നാളെ. നല്ലൊരു ആശംസ പറഞ്ഞിട്ടുണ്ട്.
0: ആരുടെയാണ്?
3: എന്റെ മോളുടെ മോന്റെ 60 നാളെ. കൃഷ്ണന്റെ ഒരു ആശംസ പറഞ്ഞേക്കണേ.
0: ഒരു
3: ആശംസ ഒന്ന് പറഞ്ഞേരെ.
0: മോന്റെ പേര്?
3: പേര് നാളെ ഇന്ന് പറയത്തില്ല. 60 നാളെ.
0: ഓക്കെ ചേച്ചി, അപ്പോൾ അഞ്ജനല്ലേ? ഓക്കെ, അപ്പോൾ അഞ്ജന ചേച്ചിയുടെ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. അടുത്തൊരു കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഞാൻ മുളങ്കാടത്തുനിന്ന് ഷീജ ചേച്ചി.
0: പറഞ്ഞോളൂ ചേച്ചി.
4: കഴിഞ്ഞ ദിവസം എന്റെ നാത്തുവിന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. മോന്റെ പേര് അനൂപ്.
0: അപ്പോൾ അനൂപിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
4: ഓക്കെ
0: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
5: ഞാൻ ലളിതാമ്പിക.
0: പറഞ്ഞോളൂ.
5: എനിക്ക് എന്റെ കൂട്ടുകാരി ധനദക്ഷിയുടെ വിവാഹ വാർത്തയാണ്. ഹസ്തത്തിന്റെ പേര് ഗോപി. ആശംസകൾ ഞാൻ 1000 ആശംസകൾ അവൾക്ക് പറയുന്നു.
0: ഓക്കെ, കൂട്ടുകാരുടെ പേരൊന്നുകൂടെ പറയോ.
5: ധനലക്ഷ്മി.
0: ധനലക്ഷ്മി. ഓക്കെ, അപ്പോൾ ഗോപി ചേട്ടനും ധനലക്ഷ്മി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. പറഞ്ഞോളേ. ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ മോനപ്പം? ഓക്കെ, അപ്പോൾ ശരത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
7: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
7: ഇന്നലെ എന്റെ മോളെ പിറന്നാളായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല.
0: ഓക്കെ, അപ്പോൾ പീലിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
8: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
8: ആ ഞാൻ ഇപ്പൊ വിളിക്കുന്നത്, ഇന്നലെ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവക്ക് വേണ്ടിട്ട് നല്ലൊരാശംസയും നല്ലൊരു പാട്ടും.
0: കൂട്ടുകാരുടെ പേരെന്താണ്?
8: കൂട്ടുകാരിയുടെ പേര് സിന്ധു.
0: ചേച്ചി ആശംസ അറിയിക്കുന്നുണ്ടോ കൂട്ടുകാരിക്ക്?
8: ആ ഉണ്ട്. സിന്ധു, നിനക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ.
0: ഓക്കെ, അപ്പോൾ സിന്ധു ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത് ഓക്കെ ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. ഹലോ,
9: ഗുഡ് മോർണിംഗ് ഫിലോമിന കുട്ടി.
0: ഗുഡ് മോർണിംഗ്.
9: ഞാൻ 21 വസന്ത വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ ചേച്ചി.
9: എന്റെ കേജയുടെ മോടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. മോടെ പേര് രേഷ്മയും മോന്റെ പേര് ശ്രീനാഥും.
0: ശ്രീനാഥ്.
9: ശ്രീനാഥ്.
0: ഓക്കെ.
9: അവര് തെക്കുംഭാഗത്താ താമസിക്കുന്നത്. എന്റെ മോക്കും മോനും 1000 വെഡിങ് ആനിവേഴ്സറി.
0: ഓക്കെ, അപ്പോൾ ശ്രീനാഥ് ഏട്ടനും രേഷ്മ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
9: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അത് ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസകൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0-1-3-1-1. ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
10: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
11: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444-77-4868, 9846-97-6084.
12: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
13: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
12: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
14: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
15: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. 9 മണിവരെ നമ്മുടെ സമയം. അതുപോലെ തന്നെ 8:50 ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0-1-3-1-1.

തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ഇതിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. 8:09 വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

തിരികെ വരാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഇന്ന് ഫിഫ്ത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ നയോമി നിജോ മോൾക്ക് ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നോമി കുട്ടി. വിഷസ് ഫ്രം നിയാൻ രാജ്, അയാൻ രാജ്, അനുരാജ്, നിവ്യയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പം നയോമി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഹായ് ഫിലോമിന, ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീത ചേച്ചിയാണ് കടപ്പാക്കടയിൽ നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
6: പോർച്ചുഗലിലെയും പാരീസിലെയും പുൽമൈതാനങ്ങളിൽ ഇന്ത്യയുടെ വിജയക്കൊടി പാറിക്കാൻ കൊല്ലത്തിന്റെ യാബിൻ രഞ്ജിത് ബൂട്ടണിയുകയാണ്. ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോൾ വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ച ഉളിയക്കോവിൽ സെന്റ് മേരീസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയും കൊല്ലം ഉളിയക്കോവിൽ പ്രിയദർശിനി നഗർ സ്നേഹ മൽഹർ വീട്ടിൽ രഞ്ജിത്തിന്റെയും രഞ്ജിനിയുടെയും മകനുമായ യാബിൻ കായിക ലോകത്തിന്റെയും കൊല്ലത്തിന്റെയും പുതു പ്രതീക്ഷയായി മാറുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ പോർച്ചുഗൽ ഐബർ കപ്പിൽ പങ്കെടുത്ത ശേഷം ഫ്രാൻസിൽ നടക്കുന്ന പാരീസ് വേൾഡ് ഗെയിംസ് 2026 യാബിൻ ബൂട്ടുകെട്ടുകയാണ്. അണ്ടർ 17 വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷൈനിങ് സ്റ്റാർ FC വേണ്ടിയാണ് യാബിൻ കളത്തിൽ ഇറങ്ങുന്നത്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പ്രവർത്തിക്കുന്ന കായിക പരിശീലന കേന്ദ്രമായ എഡിസ്പോ ഫുട്ബോൾ അക്കാദമിയുടെ മികച്ച ശിക്ഷണത്തിലൂടെയാണ് ഈ താരം വളർന്നത്. യൂറോപ്പിലെ ക്ലബുകളുടെ യൂത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ഐബർ കപ്പിലും പാരീസ് വേൾഡ് ഗെയിംസിലും ഒരേപോലെ കളിക്കാൻ അവസരം ലഭിക്കുന്നത് യാബിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകും. ഒന്നിന് പിറകെ ഒന്നായി രണ്ട് വലിയ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യാബിന്റെ ഈ അത്യപൂർവ നേട്ടം കൊല്ലത്തിന് അഭിമാനമാണ്.

0: പ്രിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: quadruplicate. Quadruplicate.
1: Quadruplicate is spelled as Q U A D R U P L I C A T E.
2: This is both an adjective and noun. The term quadruplicate refers to making four identical copies of something. മലയാളത്തിൽ നാല് പകർപ്പുകൾ ഉണ്ടാക്കുക, നാല് മടക്കാക്കുക, ചതുർ ഗുണീകരിക്കുക എന്നൊക്കെ പറയാം.
1: Thank you all.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് ഭജ ഗുഹകളെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ അറിവിന്റെ ലോകത്തിലൂടെ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭജ ഗുഹകളെ കുറിച്ചാണല്ലോ. അപ്പൊ ഈ ഭജ ഗുഹകൾ ഭാജ ഗുഹകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. BC 2nd century നിർമ്മിച്ചതും മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇന്ത്യയിലെ പൂനെ നഗരത്തിന് അടുത്തുള്ളതുമായ 22 പാറയിൽ കൊത്തിയ ഗുഹകളുടെ ഒരു കൂട്ടം കൂടിയാണ് ഭാജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ. ഭജ ഗ്രാമത്തിൽ നിന്ന് 400 ഉയരത്തിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൽ നിന്നും കിഴക്കോട്ട് ഡെക്കാൺ പീഠഭൂമിയിലേക്കും വടക്കേ ഇന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള പോകുന്ന ഒരു പ്രധാന പുരാതന വ്യാപാര പാതയിലാണ് നമുക്ക് ഈ ഗുഹകൾ കാണാനായിട്ട് സാധിക്കുക. ലിഖിതങ്ങളും ഗുഹാക്ഷേത്രവും ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇത് മഹാരാഷ്ട്രയിലെ ആദ്യകാല ബുദ്ധമത വിദ്യാലയങ്ങളിൽ പെടുന്ന ഒരു വിഭാഗം കൂടിയാണ്. ഗുഹയിൽ നമുക്ക് നിരവധി സ്തൂപങ്ങൾ കാണാനായിട്ട് സാധിക്കും. സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്, അതായത് മഹാരാഷ്ട്രയിലെ ഭാജ അഥവാ പൂനെയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വാസ്തുവിദ്യ പ്രത്യേകതകളുള്ള ഗുഹകൾ കൂടിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭജ ഗുഹകൾ കർള ഗുഹകളുമായി വാസ്തുവിദ്യ രൂപകൽപ്പന പങ്കിടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകം വലിയൊരു ദൈവാലയം തന്നെയാണ് ഈ ഗുഹയ്ക്കകത്ത്. ചൈത്യഗൃഹം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തുറന്നതും കുതിരലാട കമാനമുള്ളതുമായ പ്രവേശന കവാടമാണ് ഈ ഗുഹയ്ക്ക്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ചൈത്യഗൃഹം ഗുഹകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നുകൂടിയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ആദ്യകാല ഗുഹകളിൽ ഒരെണ്ണം കൂടിയാണ് ചൈത്യഗൃഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൈത്യത്തിന് ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്നുള്ള സവിശേഷമായ ആശ്വാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചൈത്യഗ്രഹയിൽ ചില ബുദ്ധ പ്രതിമകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ജലസംഭരണി ലിഖിതം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശില്പങ്ങളിൽ വിപുലമായ ശിരോവസ്ത്രങ്ങൾ, മാലകൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം അവസാനത്തെ ഗുഹയ്ക്ക് സമീപം ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ധാരാളം സ്തൂപങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്മാരകത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഭാഗമെന്ന് പറയുന്നത് 14 സ്തൂപങ്ങളുടെ ഒരു കൂട്ടം കൂടിയാണ്. അതിൽ 5 ഒരു ക്രമരഹിതമായ ഖനനത്തിലുള്ളതും അല്ലെങ്കിൽ ഖനനത്തിലുള്ളതും 9 പുറത്തുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഭജ ഗുഹയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കാർള ഗുഹകൾ. മഹാരാഷ്ട്രയിലെ ലോണാവാലയ്ക്കടുത്തുള്ള കാർളയിലെ പുരാതന ബുദ്ധമത ഗുഹകൾ കൂടിയാണ് ഇത്. അല്ലെങ്കിൽ ഒരു പാറയിൽ കൊത്തിയെടുത്ത ഗുഹകളുടെ ഒരു സമുച്ചയം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാർളി ഗുഹകൾ, കാർള ഗുഹകൾ, കാർളെ ഗുഹകൾ എന്നിങ്ങനെ നിരവധി പേരുകളിലാണ് ഈ ഒരു ഗുഹാസമുച്ചയം അറിയപ്പെടുന്നത്. ലോണാവാലയിൽ നിന്ന് വെറും 10.9 km അകലെയാണ് നമുക്ക് ഈ ഒരു ഗുഹകൾ കാണാനായിട്ട് സാധിക്കുക. ഭജ ഗുഹകള്, നാസിക് ഗുഹകൾ, ബെഡ്സെ ഗുഹകൾ എന്നിവയൊക്കെയാണ് ഈ പ്രദേശത്തെ മറ്റ് ചില ഗുഹകൾ. അപ്പോൾ BC 2nd മുതൽ AD 5th century വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ആരാധനാലയങ്ങൾ വികസിച്ചു വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗുഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്നത് BC 160 മുതലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പം ഏറ്റവും പഴക്കം ചെന്ന ഗുഹ എന്ന് പറയുന്നത് BC 160 മുതലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അറബിക്കടലിൽ നിന്നും കിഴക്കോട്ട് ഡെക്കാൻ വരെ നീളുന്ന ഒരു പ്രധാന പുരാതന വ്യാപാര പാതയ്ക്ക് സമീപമാണ് ഈ ഒരു ഗുഹാസമുച്ചയങ്ങളെല്ലാം ഉടലെടുത്തത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മഹാരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ പാറയിൽ കൊത്തിയ നിരവധി ബുദ്ധമത കേന്ദ്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും ചെറുതുമായ ഒന്നാണ് കാർളിയിലെ ഈ പറയുന്ന ഗുഹാസമുച്ചയം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലുതും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടതുമായ ചൈത്യഹാളായ പ്രശസ്തമായ ഗ്രാൻഡ് ചൈത്യ എന്ന് പറയുമ്പോൾ ഗുഹ 8th കാരണം ഇത് ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു ഗുഹയും വലിയ തോതിൽ അസാധാരണമായ അളവിൽ മികച്ച ശില്പങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗുഹാ സമുച്ചയം കൂടിയാണ് ഇത്. ഇനി അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ത് എന്ന് പറഞ്ഞാൽ, നിരവധി വ്യാപാരികള്, ശക വംശജരായ പടിഞ്ഞാറൻ സത്രപുകൾ, ശതവാഹന ഭരണാധികാരികൾ എന്നിവർ ഈ ഗുഹകളുടെ നിർമ്മാണത്തിനും പിന്തുണയ്ക്കും ധനസഹായം നൽകി എന്നും പറയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കള്ളയുടെ സ്ഥാനം ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള വിഭജനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ നിരവധി ഇങ്ങനെയുള്ള ചരിത്ര സ്മാരകങ്ങൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രദേശം കൂടി തന്നെയാണ് ഈ പറഞ്ഞു വരുന്ന പ്രദേശങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ചരിത്രം പറയുമ്പോൾ വ്യാപാരികളുമായുള്ള ആദ്യകാല ബന്ധത്തിലൂടെ വാണിജ്യത്തിലും ഉൽപാദനത്തിലും തിരിച്ചറിഞ്ഞ ബുദ്ധമതക്കാർ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യകത തിരിച്ചറിഞ്ഞ ബുദ്ധമത വിഭാഗക്കാർ സഞ്ചാരികളായ വ്യാപാരികൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രധാന വ്യാപാര പാതകൾക്ക് സമീപമുള്ള പ്രകൃതിദത്ത ഭൂമിശാസ്ത്രപരമായ രൂപങ്ങളിൽ തങ്ങളുടെ സന്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വ്യഗ്രത കാണിച്ചു എന്നും പറയാം. ഇന്ന് ഈ ഗുഹാ സമുച്ചയങ്ങളെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ കേട്ട ഒരു പേരാണ് ചൈത്യഗൃഹ അല്ലെങ്കിൽ ചൈത്യഹാൾ എന്ന പേര്. ഈ ചൈത്യഗൃഹം എന്ന് പറയുന്നത് ഇന്ത്യൻ മതങ്ങളിൽ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു സങ്കേതം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഹാൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ് ഇത്. ബുദ്ധമതത്തിലാണ് ഈ പദം ഏറ്റവും സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു ഹാളിന്റെ പ്രത്യേകത, ഒരു സ്തൂപവും പ്രവേശ കവാടത്തിന് അല്ലെങ്കിൽ പ്രവേശന കവാടത്തിന് എതിർവശത്ത് ഒരു വൃത്താകൃതിയിലുള്ള നിർമ്മിതിയും ഉയർന്ന മേൽക്കൂരയുമുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത് ഡെക്കാൻ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമി അഥവാ പെനിൻസുലാർ പീഠഭൂമി എന്ന പേരിലൊക്കെ ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് 422,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പീഠഭൂമി പ്രദേശം കൂടിയാണ് ഇത്. ഡെക്കാൻ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ഈ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര, വിന്ധ്യ, തെക്ക് തമിഴ്നാടിന്റെ കിഴക്കൻ, പശ്ചിമഘട്ട കിഴക്കൻ, പടിഞ്ഞാറൻ തീരദേശ സമതലങ്ങളിൽ നിന്ന് പ്രദേശത്തെ വേർതിരിക്കുന്ന പ്രദേശം. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗവും ഈ പീഠഭൂമിയിലാണ് ഉൾപ്പെടുന്നത്. അവയുടെ തീരപ്രദേശങ്ങൾ ഒഴികെ കേരളത്തിന്റെ തമിഴ്നാടിന്റെയും ചെറിയ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവയാണ്. ഭാഗികമായി കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ശരാശരി 600 മീറ്റർ ഉയരമുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. മഹാരാഷ്ട്ര പീഠഭൂമി, കർണാടക പീഠഭൂമി, റായലസീമ, തെലങ്കാന പീഠഭൂമി എന്നിങ്ങനെ ധാരാളമായി ഈ പ്രദേശങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നായ ഈ പ്രദേശം ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നിരവധി വറ്റാത്ത നദീതടങ്ങളാൽ സമ്പന്നമായ പ്രദേശം കൂടിയാണ്. പീഠഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സാവധാനത്തിൽ ചരിഞ്ഞിരിക്കുന്നതിനാൽ പ്രധാന നദികളുടെ ഭൂരിഭാഗവും കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. മഴക്കാറ്റിനെ പശ്ചിമഘട്ടം തടയുന്നതിനാൽ പീഠഭൂമി പ്രദേശം തീരദേശ മേഖലയേക്കാൾ വരണ്ടതും അർദ്ധ വരണ്ട കാലാവസ്ഥയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലവർ, ചോളർ, പാണ്ഡ്യന്മാർ, ശതവാഹനർ, ചാലൂക്യർ, രാഷ്ട്രകൂടർ, ഹൊയ്സാലർ, കദംബർ, കാക്കതീയർ, പശ്ചിമഗംഗർ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഡെക്കാൻ പീഠഭൂമി പ്രദേശം ഭരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മധ്യ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്തിൽ താഴത്തെ പീഠഭൂമി വിജയനഗര സാമ്രാജ്യത്തിന്റെയും മുഗൾ ഭാഗം ബഹമനി രാജ്യ സാമ്രാജ്യത്തിന്റെയും അതിന്റെ പിൻഗാമികളായ ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ ഭരണത്തിനും കീഴിലായിരുന്നു. പിന്നീട് മൈസൂർ രാജ്യം, മറാത്ത കോൺഫെഡറസി, നിസാമിന്റെ ആധിപത്യങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏകദേശം 200 ഇത് ബ്രിട്ടീഷ് രാജിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു. 1950 അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ 1950 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയായ ഫലമായി അല്ലെങ്കിൽ 1950 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഫലമായി ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ കൂടിയാണ് ഇവ. ഡെക്കാൻ എന്ന വാക്ക് പ്രാകൃത പദമായ ഡെക്കണയുടെ ഇംഗ്ലീഷ് പതിപ്പാണ്. ഇതിന് തെക്ക് എന്നർത്ഥമുള്ള സംസ്കൃത പദമായ ദക്ഷിണയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനോടൊപ്പം മധുരയിലെ പാണ്ഡ്യന്മാർ, തഞ്ചാവൂരിലെ ചോളന്മാർ, കോഴിക്കോട് സാമൂതിരിമാർ, അമരാവതിയിലെ ശതവാഹനന്മാർ, കാഞ്ചിയിലെ പല്ലവർ, ബനവാസിയിലെ കദംബർ, കോലാറിലെ പടിഞ്ഞാറൻ ഗംഗർ, മാന്യകേദയിലെ രാഷ്ട്രകൂടർ, ബദാമിയിലെ ചാലൂക്യർ, ബേലൂരിലെ ഹൊയ്സാലർ, ഒരുകല്ലുവിലെ കക്കാതിയൻ തുടങ്ങി നിരവധി രാജവംശങ്ങളാണ് ബി സി 6-ാം നൂറ്റാണ്ട് മുതൽ AD 14-ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അറിവിന്റെ ലോകത്തിലൂടെ. അതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമ പ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമസ്കാരം. വിവരാവകാശ നിയമങ്ങളുടെ ചർച്ച തുടരുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാകാനിടയുള്ള വലിയൊരു ആശങ്കയാണിത്. നമ്മൾ കൃത്യമായി അപേക്ഷ നൽകിയിട്ടും ആ 30 ദിവസത്തിനകം ഓഫീസിൽ നിന്ന് ഒരു മറുപടിയും തന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ തന്ന മറുപടി തന്നെ തെറ്റായോ അപൂർണമായ വിവരങ്ങളാണെങ്കിലോ നമ്മൾ എന്തു ചെയ്യണം? ആ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ തോറ്റു പിന്മാറണോ? അതോ നമുക്കിതിൽ അടുത്ത പടിയുണ്ടോ?
2: ഈ ചോദ്യം നമ്മുടെ ഒട്ടുമിക്ക ശ്രോതാക്കളുടെയും മനസ്സിലുള്ള ഒന്നാണല്ലേ. പലരും വിചാരിക്കുന്നത് മറുപടി തന്നില്ലെങ്കിൽ അതോടെ വഴി അടഞ്ഞു എന്നാണ്. വിവരാവകാശ നിയമം ഒരു പല്ലില്ലാത്ത സിംഹമൊന്നുമല്ല. ഒരു PIO മറുപടി തരാതിരിക്കുകയോ മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അവരെ നിലയ്ക്ക് നിർത്താൻ ഈ നിയമത്തിൽ വളരെ ശക്തമായ 2 അപ്പീൽ സംവിധാനങ്ങളുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ മറുപടി കിട്ടാത്ത പക്ഷം നമ്മൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ്? 1st appeal എന്ന് പറയുന്നത് ആർക്കാണ് നൽകേണ്ടത്?
2: നമ്മൾ അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞിട്ടും മറുപടി ലഭിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ലഭിച്ച മറുപടിയിൽ തൃപ്തിയില്ലെങ്കിലോ നമ്മൾ സമർപ്പിക്കേണ്ടതാണ് 1st appeal. ഇതിനായി നമ്മൾ വേറെ എങ്ങും പോകേണ്ടതില്ല. നമ്മൾ അപേക്ഷ നൽകിയ അതേ സർക്കാർ ഓഫീസിലെ തന്നെ PIO മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും അവിടുത്തെ 1st appellate authority, 1st appeal അധികാരി. സാധാരണയായി അത് ആ ഓഫീസിന്റെ മേധാവി, ഹെഡ് ഓഫ് ദി ഓഫീസ് ആയിരിക്കും ആ ചുമതല വഹിക്കുന്നത്. അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞോ, അല്ലെങ്കിൽ തെറ്റായ മറുപടി ലഭിച്ച് കൃത്യം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 1st appeal നൽകിയിരിക്കണം. 1st appeal നൽകാൻ നമ്മൾ യാതൊരുവിധ കോർട്ട് ഫീസ് സ്റ്റാമ്പോ ഫീസോ നൽകേണ്ട ആവശ്യമില്ല. ഇത് തികച്ചും സൗജന്യമാണ്. 30 ദിവസത്തിനകം, പരമാവധി 45 ദിവസം വിവരം ലഭ്യമാക്കാൻ ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉത്തരവിടേണ്ട ആവശ്യകതയുണ്ട്.
1: ഇവിടെ അടുത്ത പ്രശ്നം വരുന്നത്, ഇനി ആ ഓഫീസിലെ വലിയ സാറിന് അപ്പീൽ നൽകിയിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥർ പരസ്പരം ഒത്തുകളിച്ച് നമുക്ക് വിവരം തന്നില്ല എന്ന് വിചാരിക്കുക, ആ ഓഫീസിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഉയർന്ന അതോറിറ്റിയെ നമുക്ക് സമീപിക്കാൻ പറ്റുമോ?
2: തീർച്ചയായും. അവിടെയാണ് ഈ നിയമത്തിന്റെ പരമാധികാരിയായ വിവര കമ്മീഷൻ നമ്മുടെ രക്ഷയ്ക്ക് വരുന്നത്, ഇൻഫർമേഷൻ കമ്മീഷൻ. 1st appealലും പരിഹാരമായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2st appeal സമർപ്പിക്കാം. നമ്മുടെ കേരളത്തിൽ ഇതിനായി തിരുവനന്തപുരത്ത് സംസ്ഥാന വിവര കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര വിവര കമ്മീഷനെയാണ് സമീപിക്കേണ്ടത്. 1st appealന്റെ മറുപടി ലഭിക്കേണ്ട സമയപരിധി കഴിഞ്ഞ്, അല്ലെങ്കിൽ മറുപടി കിട്ടി കൃത്യം 90 ദിവസത്തിനുള്ളിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന വിവര കമ്മീഷന് 2st appeal അയച്ചിരിക്കണം. ഈ അപ്പീൽ നമ്മൾ തപാൽ വഴിയോ, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നേരിട്ട് കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്.
1: നമ്മൾ അപ്പീൽ നൽകിയതിനെ കുറിച്ചും തിരുവനന്തപുരത്തെ കമ്മീഷനെ കുറിച്ചും ചെറുതായി സംസാരിച്ചല്ലോ. ഈ വിവര കമ്മീഷനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാമോ? കേന്ദ്ര വിവര കമ്മീഷനും സംസ്ഥാന വിവര കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവർ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
2: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 പരമാധികാര സ്ഥാപനങ്ങളാണ് ഈ കമ്മീഷനുകൾ. സംസ്ഥാന വിവര കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, നമ്മുടെ കേരള സർക്കാർ ഓഫീസുകൾ, ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസ്, കളക്ട്രേറ്റ്, പഞ്ചായത്ത്, KCB, സർവകലാശാലകൾ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ട പരാതികളും അപ്പീലുകളും കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള സംസ്ഥാന വിവര കമ്മീഷനാണ്. ഇതിന്റെ തലവനെ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നാണ് വിളിക്കുന്നത്. അടുത്തതായി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, കേന്ദ്ര വിവര കമ്മീഷൻ. ഇനി നമ്മൾ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, BSNL, പാസ്പോർട്ട് ഓഫീസ്, ദേശീയ ബാങ്ക്സ് എന്നിവയെ കുറിച്ചൊക്കെയാണെങ്കിൽ അതിന്റെ അപ്പീൽ പോകുന്നത് ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര വിവര കമ്മീഷനിലേക്കാണ്.
1: ഈ കമ്മീഷനുകൾക്ക് നിയമപരമായി എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത്? വെറുതെ ഒരു പരാതി കേൾക്കുക എന്നതിനപ്പുറം ഇവർക്ക് ശക്തമായി നടപടിയെടുക്കാൻ കഴിയുമോ?
2: തീർച്ചയായും. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18, 19 പ്രകാരം കമ്മീഷനുകൾക്ക് ഒരു സിവിൽ കോടതിയുടെ അത്രയും വലിയ അധികാരങ്ങളാണ് ഉള്ളത്. പ്രധാനമായും 3 ചുമതലകളാണ് ഇവർക്കുള്ളത്. ആദ്യമായി രേഖകൾ വിളിച്ചു വരുത്തുക. ഒരു സർക്കാർ ഓഫീസ് അപേക്ഷകന് വിവരം നൽകാൻ വിസമ്മതിച്ചാൽ ആ രഹസ്യ ഫയൽ കമ്മീഷന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിടാൻ കമ്മീഷന് അധികാരമുണ്ട്. ആ ഫയൽ പരിശോധിച്ച് അത് ജനങ്ങൾക്ക് നൽകേണ്ടതാണോ അല്ലയോ എന്ന് കമ്മീഷൻ തീരുമാനിക്കും. തപാൽ ചെലവ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് അപേക്ഷ സ്വീകരിച്ചില്ല. പി ഐ ഒ ഓഫീസിൽ ഇല്ലായിരുന്നു. തുടങ്ങിയ പൗരന്റെ അപേക്ഷ നിഷേധിക്കപ്പെടുന്ന ഏത് സാഹചര്യത്തിലും കമ്മീഷന് സ്വമേധയായി അന്വേഷണം നടത്താം. ഹാജരാകാൻ സമ്മൻസ് അയക്കുക. ഏത് വലിയ ഉദ്യോഗസ്ഥനെയും കമ്മീഷന്റെ മുന്നിൽ നേരിട്ട് വിളിപ്പിക്കാനും സത്യപ്രസ്താവന വാങ്ങാനും ഇവർക്ക് അധികാരമുണ്ട്.
1: നമ്മൾ ചോദിച്ച വിവരങ്ങൾ തരാതെ ഫയലുകൾ പൂഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വട്ടത്തിൽ കറക്കുന്ന ചില മടിയന്മാരെ ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർക്ക് വിവരാവകാശ നിയമം വെച്ചിരിക്കുന്ന ഒന്നാം തരം ശിക്ഷകൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരാമോ?
2: വിവരാവകാശ നിയമത്തിന് യഥാർത്ഥ പവർ എന്ന് പറയാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. നിയമം അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം കമ്മീഷൻ നൽകുന്ന ഒന്നാം തരം പണികൾ ഇതൊക്കെയാണ്. ദിവസേന 250 രൂപ പിഴ. ഒരു പി ഐ ഒ കൃത്യമായ കാരണങ്ങളില്ലാതെ അപേക്ഷ വൈകിപ്പിച്ചാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞ് വൈകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ വീതം കമ്മീഷൻ പിഴ ചുമത്തും. ഇത് പരമാവധി 25,000 രൂപ വരെ ആകാം. ഈ തുക സർക്കാർ ഫണ്ടിൽ നിന്നല്ല, കുറ്റം ചെയ്ത ആ ഉദ്യോഗസ്ഥന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് നേരിട്ട് പിടിച്ചെടുക്കും. സർവീസ് ബുക്കിൽ ഇതൊരു വലിയ കറുത്ത പുള്ളിയായി കിടക്കുകയും ചെയ്യും. സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോകാൻ ഒറ്റ ജീവനക്കാരനും തയ്യാറാകില്ലല്ലോ.
1: സ്വന്തം ശമ്പളത്തിൽ നിന്ന് കാശ് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കടം തന്നെയാണ്. പക്ഷേ ചില സൂത്രക്കാരെ ഉദ്യോഗസ്ഥർ വിചാരിക്കുകയാണ്, എന്നാൽ പിന്നെ ഈ ഫയൽ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന്. അങ്ങനെ ബോധപൂർവം രേഖകൾ ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ എന്താണ് നിയമം പറയുന്ന ശിക്ഷ?
2: അങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്ക് അതിലും വലിയ പണിയാണ് നിയമം വെച്ചിരിക്കുന്നത്. ചോദിച്ച വിവരങ്ങൾ ബോധപൂർവം നശിപ്പിച്ചുവെന്നോ, കള്ള മറുപടി നൽകി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയെന്നോ, അല്ലെങ്കിൽ രേഖകളിൽ തിരുത്തൽ വരുത്തി എന്നോ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ കമ്മീഷൻ വെറുതെ വിടില്ല. ആ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത വകുപ്പ് തല അച്ചടക്ക നടപടിക്ക്, അതായത് ഡിസിപ്ലിനറി ആക്ഷന്, കമ്മീഷൻ അവരുടെ മേലധികാരിക്ക് നേരിട്ട് ശുപാർശ ചെയ്യും. ഇത് അവരുടെ പ്രമോഷൻ തടയാം, ഭാവിയിൽ കിട്ടേണ്ട ശമ്പള വർധനവ് കട്ട് ചെയ്യാം, ചിലപ്പോൾ സസ്പെൻഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരാം. അതുകൊണ്ട് ഫയൽ മുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
1: ചില സ്ഥാപനങ്ങളെയോ ഉദ്യോഗസ്ഥരെയോ ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനോ ഒക്കെ ചിലർ ഈ വിവരാവകാശം ഒരു ആയുധമാക്കുന്നു എന്ന് കേൾക്കാറുണ്ട്. ശരിയാണോ? ഇതിലൂടെ എങ്ങനെയാണ് ഹരാസ്മെന്റ് നടക്കുന്നത്?
2: അതെ, അത് വളരെ നിർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ചില സ്വാർത്ഥ താല്പര്യക്കാർ വിവരാവകാശത്തെ ഒരു പണം പിടുങ്ങിയ ആയുധമാക്കാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ഒരു കെട്ടിട നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഉള്ള ചെറിയ പോരായ്മകൾ വിവരാവകാശം വഴി ചോദിച്ച് മനസ്സിലാക്കി അത് പുറത്തുവിടാതിരിക്കാൻ കരാറുകാരെയോ ഉദ്യോഗസ്ഥരെയോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓഫീസിലെ ജീവനക്കാരനോട് വ്യക്തിപരമായ ശത്രുതയുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിരന്തരമായി 100 അപേക്ഷകൾ അയച്ച് അയാളെ മാനസികമായി പീഡിപ്പിക്കാനും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കാനും ചിലർ ശ്രമിക്കാറുണ്ട്. ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം നടത്തുന്ന ഇത്തരം ഹരാസ്മെന്റുകൾ കാരണം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന നല്ലവരായ ഉദ്യോഗസ്ഥർ പോലും വലിയ മാനസിക വിഷമത്തിലാകാറുണ്ട് എന്നതാണ് സത്യം.
1: വിവരാവകാശ അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ശ്രോതാക്കളുടെയും പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ പേടിയുണ്ട്. നമ്മൾ ഒരു അപേക്ഷയുമായി ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ കസേരയിലിരുന്ന് താൻ എന്തിന് ഈ വിവരം ചോദിക്കുന്നത്, തനിക്ക് ഇതിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപേക്ഷയിൽ നമ്മൾ കാരണം എഴുതേണ്ടതുണ്ടോ?
2: ഇനി ഒരു ഓഫീസിലും വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ ആരുടെയും മുന്നിൽ കൈകെട്ടി നിന്ന് കാരണം ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വിവരാവകാശ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വകുപ്പാണ് സെക്ഷൻ 6(2). ഈ വകുപ്പ് വളരെ വ്യക്തമായി കട്ടായമായി പറയുന്നുണ്ട്, ഒരു വിവരത്തിന് അപേക്ഷിക്കുന്ന പൗരൻ താൻ എന്തിനാണ് ആ വിവരം ചോദിക്കുന്നത് എന്നതിന്റെ കാരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ വശങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനല്ല. അതായത് നമ്മൾ അപേക്ഷ എഴുതുമ്പോൾ എനിക്ക് ഇത് കോടതി ആവശ്യത്തിനാണ് എന്നോ അല്ലെങ്കിൽ ഇത് എനിക്ക് വ്യക്തിപരമായ ഒരു ആവശ്യത്തിനാണ് എന്ന് പോലും എഴുതേണ്ട ആവശ്യമില്ല. ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ എന്ന നിലയിൽ വിവരങ്ങൾ അറിയുക എന്നത് നമ്മുടെ അവകാശമാണ്. അത് ചോദിക്കാൻ നമുക്ക് എന്ത് കാര്യമുണ്ട് എന്ന് അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും നിയമപരമായി യാതൊരു അവകാശവുമല്ല. മാത്രമല്ല നിയമം അവിടെയും തീരുന്നില്ല. ആ സെക്ഷൻ 6(2)ൽ അടുത്തൊരു സുപ്രധാന സംരക്ഷണം കൂടിയുണ്ട്. അപേക്ഷകനെ തിരികെ ബന്ധപ്പെടാൻ ആവശ്യമായ അവിലാസവും പോസ്റ്റ് അഡ്രസ്, ഫോൺ നമ്പറും അല്ലാതെ നമ്മുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ജോലിയോ അല്ലെങ്കിൽ മറ്റൊരു യാതൊരുവിധ വ്യക്തിഗത വിവരങ്ങളും ചോദിക്കാൻ ആ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമില്ല.
1: ഒരു വെള്ളക്കടലാസും 10 രൂപയുടെ സ്റ്റാമ്പും ഉണ്ടെങ്കിൽ എന്തും ചോദിക്കാമെന്ന് കരുതി ചിലർ ഒരു അപേക്ഷയിൽ തന്നെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളും പഞ്ചായത്തിലെ കാര്യങ്ങളും കെ എസ് എ ബിയിലെ കാര്യങ്ങളും എല്ലാം കൂടി ക്ലബ് ചെയ്ത് 50 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 9-10 പേജിൽ വലിയൊരു കഥ പോലെ പരാതികൾ എഴുതി വെച്ച് വിവരങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ആ അപേക്ഷ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണോ? നിയമപരമായി ഇതിന് വല്ല പരിധിയുമുണ്ടോ?
2: വിവരാവകാശ നിയമം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായോഗിക വശമാണിത്. വെള്ളക്കടലാസ് കിട്ടിയെന്ന് കരുതി വലിയൊരു പുസ്തകം പോലെ കഥകൾ എഴുതി അപേക്ഷ നൽകിയാൽ കാര്യം നടക്കില്ല എന്ന് മാത്രമല്ല, ആ അപേക്ഷ നിരസിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി വേർഡ് ലിമിറ്റ്, വാക്കുകളുടെ പരിധി. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക്, ഉദാഹരണത്തിന് റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, നമ്മൾ അപേക്ഷ അയക്കുമ്പോൾ കേന്ദ്ര വിവരാവകാശ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷ പരമാവധി 500 ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം എന്ന് കൃത്യമായ നിയമമുണ്ട്. നമ്മുടെ കേരള സർക്കാർ ഓഫീസുകളിൽ നിലവിൽ ഇത്രയും കർശനമായ വാക്ക് പരിമിതി നിയമം വന്നിട്ടില്ല എന്നിൽ കൂടി ചോദ്യങ്ങൾ എപ്പോഴും ലളിതവും വ്യക്തവുമായിരിക്കണം എന്ന് വിവര കമ്മീഷൻ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തായി ഒരൊറ്റ വിഷയം മാത്രം, സിംഗിൾ സബ്ജക്ട് സ്കോപ്പ്. നമ്മൾ ഒരു അപേക്ഷ നൽകുമ്പോൾ അതിൽ ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഒരു പ്രത്യേക റോഡ് പണിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ആ റോഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അതിനിടയിലേക്ക് റേഷൻ കടയുടെ കാര്യവും അയൽക്കാരന്റെ കെട്ടിട നിർമ്മാണം അതെല്ലാം കൂടി കൂട്ടിക്കൊഴിക്കരുത്.
1: അങ്ങനെ പല വിഷയങ്ങൾ ഒന്നിച്ച് ക്ലബ് ചെയ്ത് വലിയൊരു ചോദ്യശേഖരമായി ചെന്നാൽ ഉദ്യോഗസ്ഥർക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ?
2: തീർച്ചയായും. വിവരാവകാശ നിയമപ്രകാരം പല വിഷയങ്ങൾ അടങ്ങിയ ഭീമമായ അപേക്ഷകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇത് ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അപേക്ഷ നിരസിക്കാൻ നിയമപരമായ ചില വകുപ്പുകളുണ്ട്. അതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി കിട്ടാൻ എപ്പോഴും ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ചോദ്യങ്ങൾ എപ്പോഴും ലളിതമായിരിക്കണം. 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് കൃത്യമായി ചോദിക്കുക. ഒരപേക്ഷയിൽ പരമാവധി 4 അല്ലെങ്കിൽ 5 ചോദ്യങ്ങളിൽ ഒതുക്കാൻ ശ്രമിക്കുക. വ്യത്യസ്തമായ വിഷയങ്ങളാണെങ്കിൽ 10 രൂപയുടെ വെവ്വേറെ സ്റ്റാമ്പുകൾ ഒട്ടിച്ച് വെവ്വേറെ അപേക്ഷകളായി നൽകാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി നൽകാതിരിക്കാൻ ഒരു കാരണം കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് ആവശ്യപ്പെട്ട വിവരം വേഗത്തിൽ കയ്യിൽ കിട്ടുകയും ചെയ്യും.
1: നമ്മുടെ നാട്ടിൽ കായൽ കയ്യേറ്റങ്ങളോ ക്വാറി മാഫികളോ അല്ലെങ്കിൽ കോടിയുടെ വലിയ അഴിമതികളോ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വിവരാവകാശ നിയമം ഉപയോഗിക്കുന്ന ധീരരായ ഒട്ടനവധി ആളുകളുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം വലിയ മാഫികൾക്കെതിരെ അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകന്റെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഒരു സാധാരണക്കാരന് തന്റെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ജീവൻ അപകടത്തിലാകാതെ ഇത്തരം വലിയ അഴിമതിക്കെതിരെ വിവരാവകാശ അപേക്ഷ നൽകാൻ നിയമത്തിന് എന്തെങ്കിലും പ്രത്യേക വഴിയുണ്ടോ?
2: വിവരാവകാശ നിയമം ഉപയോഗിക്കുന്ന പലരും ചോദിക്കാൻ ഭയപ്പെടുന്ന എന്നാൽ നിർണായകമായ ഒരു ചോദ്യമാണിത്. വലിയ മാഫിയകൾക്കെതിരെയും അഴിമതിക്കാർക്കെതിരെയും വിരൽ ചൂണ്ടുമ്പോൾ സ്വന്തം സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാം എന്ന നിയമവും കോടതികളും വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സുരക്ഷാ വഴികൾ പറയാം. ആദ്യമായി വിലാസം വെളിപ്പെടുത്താതെ അപേക്ഷിക്കാം. അനോണിമസ് ആപ്ലിക്കേഷൻ ഫയർ പോസ്റ്റ് ബോക്സ്. പലരും വിചാരിക്കുന്നത് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ സ്വന്തം വീട്ടുപേരും അമ്മയുടെ പേരും വീട്ടു നമ്പറും ഒക്കെ കൃത്യമായി എഴുതണമെന്നാണ്. എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവര കമ്മീഷന്റെയും സുപ്രധാനമായ വിധിന്യായങ്ങൾ പ്രകാരം അപേക്ഷകന് തന്റെ വ്യക്തിപരമായ വിലാസമോ വീട്ടുപേരോ നൽകാതെ തന്നെ അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി ശ്രോതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തപാൽ ഓഫീസിൽ പോയി ഒരു പോസ്റ്റ് ബോക്സ് നമ്പർ എടുക്കുക. അപേക്ഷയിൽ സ്വന്തം പേരും ഈ പോസ്റ്റ് ബോക്സ് നമ്പറും മാത്രം നൽകിയാൽ മതിയാകും. മറുപടി കത്തുകൾ ഈ പോസ്റ്റ് ബോക്സിലേക്ക് വരും. ഇത് കൂടാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിന്റെയോ അല്ലെങ്കിൽ ഏതൊരു സംഘടനയുടെയോ വിലാസത്തിൽ നിങ്ങൾക്ക് പേര് വെച്ച് അപേക്ഷ നൽകാനും നിയമം അനുവദിക്കുന്നുണ്ട്. അപേക്ഷകന്റെ ജീവന് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ വ്യക്തിപരമായ വിലാസം മറച്ചുവെക്കാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കുക. പോലീസ് സംരക്ഷണവും വിസിൽ ബ്ലോവർ സുരക്ഷയും. ഇനി നമ്മൾ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞു, ഇതിന്റെ പേരിൽ ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ നമ്മുടെ ജീവന് അപായം വരുത്താൻ നോക്കുകയോ ചെയ്താൽ ഒട്ടും അടിക്കേണ്ട ആവശ്യമില്ല. വിവരാവകാശ നിയമം അനുസരിച്ച് അതീവ ഗൗരവത്തോടെയാണ് ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യുന്നത്. അപേക്ഷന് ഭീഷണി ഉണ്ടായാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ജില്ലാ പോലീസ് മേധാവിക്കോ പരാതി നൽകാം. അത്തരം വ്യക്തികൾക്ക് അടിയന്തരമായി പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ നിയമപരമായ ബാധ്യത പോലീസിനുണ്ട്. ഇതുകൂടാതെ ഒരു വിവരാവകാശ അപേക്ഷകൻ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന അതീവ ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായാൽ ആ വ്യക്തി ആവശ്യപ്പെട്ട വിവരങ്ങൾ കമ്മീഷൻ സ്വമേധയായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതികളുടെ ഉത്തരവുണ്ട്. അതായത് അപേക്ഷകനെ ഇല്ലാതാക്കിയാൽ കൂടി ആ അഴിമതി വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും.
1: കൂടുതൽ വിവരാവകാശ നിയമങ്ങളുമായി അടുത്ത ആഴ്ച കേട്ടുമുട്ടാം.
0: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയ.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയ മുഹമ്മദ് ആദിൽ സാറാണ്. നമസ്കാരം സർ.
6: താങ്ക് യു.
5: പലപ്പോഴും നമ്മൾ ഈ പരിപാടിയിലൂടെ ഓരോ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒക്കെ നമ്മുടെ പരിപാടിയിലൂടെ വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മളെല്ലാം നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആദ്യം എത്തിക്കുന്നത്. എന്നാൽ പേരുകൾ എല്ലാവർക്കും പരിചിതമായിരിക്കും, പക്ഷേ എന്താണ് അവരുടെ ഒരു ഡ്യൂട്ടി, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയാൻ വയ്യാതെ പോകാറുണ്ട്. അപ്പം ആദ്യം തന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്?
6: എല്ലാരും വിചാരിക്കുന്ന കണക്കിന് തന്നെ പേരിൽ തന്നെ ഉണ്ട്, ഒക്യുപേഷണൽ തെറപ്പി. ആദ്യം എല്ലാരും കേൾക്കും ഒക്യുപേഷൻ, ഓക്കെ, ജോലി ചെയ്യുന്നതിന് സംബന്ധമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയുള്ളവർക്ക് ഡെയിലി ലിവിങ്ങിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാൻ നേരത്ത് നമ്മൾ ആ വഴിയാണ് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് മെയിൻ ആയിട്ട് ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന്റെ മെയിൻ മീനിങ്. പിന്നെ അതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം എയിം ചെയ്യുന്നത് അവരെ ഇൻഡിപെൻഡൻസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക.
5: ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, അപ്പൊ ഒക്യുപേഷണൽ തെറാപ്പി അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവ് ആണ്?
6: ഓക്കെ, ഒക്യുപേഷണൽ തെറാപ്പിയിൽ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പല രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞ കണക്കിന് തന്നെ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെയാണ്. കുട്ടികൾ വരപ്പോഴേ അവർക്ക് അതേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. ഇപ്പോൾ ഡെവലപ്മെന്റ് ഡിലേസ് കാണും, അതേപോലെ തന്നെ സ്പീച്ചിന് ഡിലേ കാണും, അറ്റൻഷൻ ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, എഴുതാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ഉള്ളത്, പിന്നെ അതേപോലെ തന്നെ എ ഡി എൽ, അവർ കളിക്കുന്ന അവരുടെ ഇപ്പോൾ പ്ലേ എഫക്റ്റ് ആവുന്നതുണ്ട്. അല്ലാതെ തന്നെ സെൽഫ് കെയർ, ഗ്രൂമിങ്, ടോയ്ലറ്റിങ് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായി വരുമ്പോൾ ടീനേജേഴ്സിന് അതേപോലെയായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതേപോലെ തന്നെ അഡൽട്ടിന് വരപ്പോഴ് സ്ട്രോക്ക് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തോപീഡിക് കണ്ടീഷൻസ്, അതേപോലെ തന്നെ സൈക്യാട്രിയിലും ഒ ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി പോകുമ്പോൾ ജീരിയാട്രിക്, കുറച്ച് നല്ല പ്രായമുള്ള ആൾക്കാർക്കും അതേപോലെ നമ്മൾ ഒ ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാത്തിലും വരപ്പോഴും മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ ഡെയിലി ലൈവിൽ നമ്മൾ എങ്ങനെ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ പേർക്ക് അതെല്ലാം എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓരോ ഫോർ എക്സാമ്പിൾ സ്ട്രോക്ക് വരപ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫങ്ഷണൽ മൂവ്മെന്റ്, ഇപ്പോൾ ഫിസിയോതെറപ്പി വഴി അവർ മൂവ്മെന്റ് ഇമ്പ്രൂവ് ആയതിന് ശേഷം അവർക്ക് ഡെയിലി ലിവിങ്ങിലോട്ടോ, ഇപ്പോൾ ബ്രഷ് ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്നത് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ സിമ്പിൾ ആദ്യം തന്നെ ഈ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം മിനിമൈസ് ചെയ്യാറപ്പ് സിമ്പിൾ സ്റ്റെപ്സ് ആക്കി നമ്മൾ പ്ലാൻ ചെയ്തതിനു ശേഷം അവർ അതുകൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർക്ക് ആ മാക്സിമം ആ ഒരു ഇൻഡിപെൻഡന്റ് ലെവലിലോട്ട് നമ്മൾ ആക്കി കൊടുക്കും. ഇതാണ് മെയിൻ ആയിട്ട് ഒക്യുപേഷണൽ തെറപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലും നമ്മൾ അങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്.
5: നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ അല്ലെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആ ഒരു സെക്ഷനിൽ എവിടെയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് റോൾ വരുന്നത്?
6: ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നമ്മൾ എല്ലാ അതേപോലെ തന്നെ പറയുന്ന ഏജ് ഗ്രൂപ്പ് വൈസ് അങ്ങനെയല്ല, നമ്മൾ ഇൻഫൻസി മുതൽ ടോട്ടലർ അല്ലെങ്കിൽ പ്യൂബർട്ടി വരെ ഉള്ളവരെ നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ മെയിനായിട്ട് വരുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് ഡിലേസ് ഉള്ള കുട്ടികളെ നോക്കുന്നുണ്ട്, ഓട്ടിസം ഉള്ള കുട്ടികളെ, എ ഡി എച്ച് ഡി ഉള്ളവർ, അറ്റൻഷൻ പ്രശ്നമുള്ളവർ, സെൻസറി ഇഷ്യൂസ് ഉള്ളവർ, അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ്, എ ഡി എൽ ഇഷ്യൂസ് ഉള്ളവർ, കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന പാരൻസുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് കാറ്റഗറി ഇല്ലാതെ തന്നെ ഇൻഫൻസി മുതൽ, ഇപ്പോൾ ഇൻഫൻ്റ് ആയിട്ട് വരുന്നത് മുതൽ നമ്മൾ അത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും.
5: ചിലപ്പം ഏത് സ്റ്റേജിലായിരിക്കും ഒരു കുട്ടി ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കാണേണ്ടത്?
6: ഏജ് ഗ്രൂപ്പ് വരുമ്പോഴും ഞാൻ പറഞ്ഞു നടക്കുന്നത് ലൈക്ക് ഇൻഫൻസി മുതൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇൻഫൻസിയിൽ വരുമ്പോൾ ഓറൽ ഇഷ്യൂസ് വരെ ഉള്ളവരുണ്ട്, ലൈക്ക് സക്കിംഗ് പ്രോബ്ലം അല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അതേപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്, നോർമൽ കുട്ടികളിൽ തന്നെ ഉണ്ട് ലൈക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് ഡെയിലി ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയും, നമ്മളിപ്പോൾ ഗ്രാസ്പിംഗ് എടുക്കുന്നതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വെക്കുന്നത് കളിക്കുന്നത് പ്ലേഫുൾ ലൈക്ക് മെയിനായിട്ട് വരുമ്പോൾ തന്നെ പ്ലേ കുട്ടികളുടെ മെയിൻ ഒക്യുപ്പേഷൻ പ്ലേ ആണ്. അത് തന്നെ അഫക്റ്റ് ആകുമ്പോൾ നമ്മളടുത്ത് വരണം എന്നുള്ളൊരിതുണ്ട്. കാര്യം അത് പ്ലേ ആണ് കുട്ടികളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നത് ഞാൻ പറയുള്ളൂ. കാര്യം അവർ ആ ഒരു ഏജിൽ പ്ലേഫുൾ ആയില്ലെങ്കിൽ അവർക്ക് പോകെ പോകെ അത് പല പല ബുദ്ധിമുട്ടുകൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലേ പ്രോപ്പർ ആയില്ലെങ്കിൽ ഒരു ടൈം നമുക്ക് പറയാൻ പറ്റുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ ഇപ്പോൾ വേറൊരു കുട്ടിയായിട്ട് മിംഗിൾ ചെയ്യുന്നത് തന്നെ നല്ല അഫക്റ്റ് വരും, ഇല്ലെങ്കിൽ മുതിർന്നവരായിട്ട് മിംഗിൾ ചെയ്യുന്നത് അവരായിട്ട് ഒരു അപ്രോപ്രിയേറ്റ് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് ഫ്രണ്ട്സ് കൂടുന്നതായാലും ഇതിലെല്ലാത്തിലും അവർക്ക് ഓരോരോ അഫക്റ്റ് വരും. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലും അവരേതായിട്ടുള്ള ഓരോരോ ഇമ്പോർട്ടൻ്റ് റോൾസ് ഉണ്ട്. ഒക്കുപേഷൻസ് എന്ന് പറയും അത് എല്ലാം അവർ ഫുൾഫിൽ ആക്കിയാലേ ഉള്ളൂ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്ക് പോകെ പോകെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, റിയൽ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
5: സെൻസറി പ്രോസസ്സിംഗ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ?
6: സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ സെൻസറി നമ്മളെ ചുറ്റുപുറത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് സെൻസറി ലൈക്ക് പ്രോസസ്സിംഗ്. നമ്മളെ ബ്രെയിൻ എടുത്തതിന് ശേഷം അത് ഇന്റർപ്രറ്റ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. അതാണ് നമ്മളിപ്പോൾ സെൻസസ് ഉണ്ട്, സ്പെഷ്യൽ സെൻസസ് ഉണ്ട് നമുക്ക്, ഐസ് നോസ് ടങ് സ്കിൻ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറത്ത് ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം അത് നമ്മളോട് ഒരു ഔട്ട്പുട്ട് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ക്രൗഡഡ് ഏരിയയിൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരനല്ലേ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നു, അപ്പോൾ അവരെ ലൈക്ക് നമ്മൾ ചുറ്റുപെട്ടതും കേൾക്കുന്നതും ഉണ്ട്, പക്ഷെ നമ്മൾ കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പം ബാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ട് നോയ്സസിനെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കൂട്ടുകാർ സംസാരിക്കുന്നതായിരിക്കും മാക്സിമം കേൾക്കുക.

0: സ്പീച്ച് ഡിലേ ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും പറയുന്നത്. അറ്റൻഷൻ ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കാൻ വേ, സിറ്റിംഗ് ടോളറൻസ് പൂറാണ്, അല്ലെങ്കിൽ നെയിം കോൾ റെസ്പോൺസ് പൂറാണ്, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ലൈക്ക് സ്കൂളിൽ ചെന്നിരുന്നാലും അവർക്ക് ഒരുപാട് നേരം ഇരിക്കാൻ വയ്യ, ഇറങ്ങി നടക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് പോവുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ പറയാൻ പറ്റുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഒരിടത്തും ആരും എവിടെ പോയാലും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അമ്പലം കറക്കം നടക്കിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊക്കെ ചില പാരൻസ് പറയും. അപ്പൊ അതേപോലെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അതേപോലെ സെൻസറി ഇഷ്യൂസ് ഉണ്ട്. സെൻസറി ഇഷ്യൂസിൽ വരപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചില കുട്ടികൾ സൗണ്ട് കേട്ടാൽ പേടിക്കുന്നു, അല്ലെങ്കിൽ അവര് ഒരു മിക്സിയുടെ സൗണ്ട്, വീട്ടിൽ തന്നെ മിക്സി ഓൺ ആക്കാൻ നേരത്തെ അവർ ചെവി പൊത്തിപ്പിടിക്കുന്നു പറയാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പടക്കത്തിന്റെ സൗണ്ട് കേട്ട് പേടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ചില ടെക്സ്റ്റേഴ്സ്, ചില ഡ്രസ്സ് ഇടപ്പോ ഇഷ്യൂസ് വരുന്നവർ, ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ നേരത്ത് ഇപ്പോൾ ചരലോ അല്ലെങ്കിൽ ഗ്രാസിലോ ഇറങ്ങാൻ നേരത്ത്, അല്ലെങ്കിൽ സാൻഡിൽ തന്നെ ഇറങ്ങാൻ നേരത്ത് അവർക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തിട്ട് ചെരുപ്പിന് വേണ്ടി അവർ പാരൻസിനടുത്ത് വാശി പിടിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ കഴിക്കാൻ നേരത്ത് ഇപ്പൊ ചില കുട്ടികളുണ്ട് ചോറ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, റൈസ് ടെക്സ്ചർ ഇഷ്ടമല്ല, അത് തുടപ്പ തന്നെ അപ്പോഴേ കയ്യിൽ തുടക്കുക, അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തെ തുടച്ചു കളയുക, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ സെൻസറി ഇഷ്യൂസിൽ വരുന്നതാണ്. ഇതേപോലെ തന്നെ ഫൈൻ മോട്ടാറിൽ വരുന്നുണ്ട്, എഴുതാൻ ബുദ്ധിമുട്ട്, ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ് പ്രോപ്പർ ആവുന്നില്ല, അവർക്ക് ആ ഒരു ലൈൻ ടച്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുടുക്കേടാത് പൈസ ഇടാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്. അത് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് മോട്ടോർ, റണ്ണിങ് ആവട്ടെ ജമ്പിങ് ആവട്ടെ, കയറുന്ന ഇപ്പോൾ കയറി പൊക്കത്ത് കയറപ്പോൾ ഭയങ്കര പേടിയാവുന്നു, അതൊക്കെ ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ എ ഡി എൽ എഫക്റ്റ് ആവുന്നു എന്ന് പറയും. എ ഡി എൽ എഫക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ബ്രഷിങ് ഇഷ്യൂസ് വരുന്നു, അവർക്ക് ബ്രഷ് ഉള്ളിലോട്ട് കൊണ്ടുപോയപ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് കരയുന്നു, അല്ലെങ്കിൽ വാ തുറക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ചില ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, ഈ ഇപ്പോൾ ക്രഞ്ചി ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ എല്ലാം സെമി സോളിഡ് ഫുഡ് അരച്ച് കലക്കി കൊടുക്കണം എന്നൊക്കെ പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പറയാൻ പറ്റുന്നെങ്കിൽ ഡ്രസ്സിങ്, ഇപ്പൊ സിമ്പിളായിട്ട് ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ഒരു 5-6 വയസ്സ് വരെയും ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകുന്ന നേരത്തും ബട്ടണിങ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പാൻറ് ഇടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പാൻറ് ഇടുന്നത് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ടീഷർട്ട് ഇടുന്നത് തിരിഞ്ഞു പോകുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇഷ്യൂസ് വരുന്നത്. ഇതെല്ലാം ചീഫ് കംപ്ലയിൻസ് ആയിട്ട് എടുക്കും. അതിനുശേഷം നമ്മൾ അസസ് ചെയ്യുന്ന പറഞ്ഞ ബേർത്ത് ഹിസ്റ്ററി അസസ് ചെയ്യും, ജനിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അങ്ങനെ അസസ് ചെയ്യും. പിന്നെ അതിനുശേഷം അവർക്കല്ലാതെ എന്തെങ്കിലും വയ്യായ്മയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അസസ് ചെയ്യും. അതിനുശേഷം ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, ഹെഡ് കൺട്രോൾ എങ്ങനെ ഉണ്ടായിരുന്നു, റോൾ ഓവർ എങ്ങനെ ഉണ്ടായിരുന്നു, നടക്കുന്നത് ലേറ്റ് ആയിട്ടായിരുന്നോ അതോ നേരത്തെ നടന്നു, സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ സ്ക്രീൻ ടൈം കാരണം നമ്മൾ റിഗ്രഷൻ എന്ന് പറയും, സ്പീച്ച് വന്നതിന് ശേഷം തിരിച്ചു പോയി ലൈക്ക് 0 ആയി, എന്നിട്ട് വീണ്ടും കുറച്ച് ഡെവലപ്പായി വരുന്നു, അപ്പോൾ സ്പീച്ചിന് ഇഷ്യൂസ് ഉണ്ടവരുണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ ഇതെല്ലാം അസസ്മെന്റിന്റെ ഫോർമാറ്റ് ആണ്. അതിനുശേഷം നമ്മൾ അസസ് ചെയ്യുന്ന പറഞ്ഞ സെൻസറി പ്രോസസ്സിങ്ങിന്റെ ഒരു ഡീറ്റെയിൽ സമ്മറി എടുക്കും. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് പെർസെപ്ഷൻ, അറ്റൻഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോൺസെപ്റ്റ്സ് അറിയോ, കളേഴ്സ്, ആൽഫബറ്റ്, നമ്പേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. പിന്നെ എ ഡി എൽ, ഇതാണ് എ ഡി എല്ലാണ് നമ്മൾ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷം ഉള്ളതാണ് ലൈക്ക് ഐ കോണ്ടാക്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്, സോഷ്യൽ ഇന്ററാക്ഷനിൽ കുട്ടി എങ്ങനെയാണ്, പിയർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, റിലേറ്റീവ്സ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷെയറിങ് സ്കിൽസിൽ എങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇമോഷൻസ്, ബാക്കിയുള്ളവർ കാണിക്കുന്ന ഇമോഷൻസ് കുട്ടി എങ്ങനെ ഇമോഷണലി ആള് റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അക്കാഡമിക് സ്കിൽസ്, റീഡിങ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്, കളറിങ് ചെയ്യാൻ പ്രോപ്പറായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്, അഡമൻസി ആയിട്ടുള്ള കുട്ടികളുണ്ട്, ടെമ്പർ ടാൻഡ്രംസ് ഉണ്ട്, അതേപോലെ കടിക്കുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അസസ്മെന്റിൽ ഫോർമാറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്ന് പാരൻസിനോട് ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് അതേപോലെ കുട്ടിയുടെ ഒരു ഒബ്സർവേഷൻ, കുട്ടി എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒബ്സർവ് ആവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കിയിട്ടായിരിക്കും അതേപോലെ അസസ്മെന്റ് എടുക്കുന്നത്.
1: ചിലപ്പം ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്നു, പിന്നീട് മാതാപിതാക്കളുടെ റോളാണല്ലോ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അവരെന്തെല്ലാം ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീട്ടിൽ ചെയ്യേണ്ടത്?
0: ഓക്കെ, ഇപ്പോ നമ്മൾ ആദ്യമേ അസസ്മെന്റിന് വരപ്പോഴേ നമ്മളൊരു ബേസിക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഗോൾസ് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്, ആദ്യം വരപ്പോ തന്നെ നമ്മൾ പറയും ഇങ്ങനെ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അഡമൻസി കാണിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരപ്പോഴേ അവരുടെ അടുത്ത് മാക്സിമം പറയും വീട്ടിൽ എന്തൊക്കെ ചെറിയ ചെറിയ റോൾസ് ഇപ്പൊ തന്നെ ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ മെയിൻ ആയിട്ട് വരപ്പോ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ കാണുന്ന പറഞ്ഞാൽ സ്ക്രീൻ ടൈമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും ഫസ്റ്റ് വരപ്പോഴേ അസസ്മെന്റ് കഴിയപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കാര്യം സ്ക്രീൻ ടൈമിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നതും മെച്ചപ്പെടുത്തില്ല, അവര് ഇതിലും വർക്കാവത്തില്ല. കാര്യം സ്ക്രീൻ ടൈം ഓഫ് കോഴ്സ് ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഉണ്ട്, പക്ഷെ അതൊന്ന് ലിമിറ്റ്

0: ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ പറയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ പുതിയതായിട്ട് കുറച്ച് അവർക്ക് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ആക്ടിവിറ്റീസ് മേടിക്കാൻ പറയും. അതേപോലെ തന്നെ കുറച്ച് ഒരു 1 അവർ അല്ലെ 2 hours എങ്കിലും കുട്ടിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയും. കാര്യം അവർക്ക് ആ ഒരു പ്രോപ്പർ പ്ലേ അല്ലെങ്കിൽ പ്രോപ്പർ ഇൻട്രാക്ഷൻ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ അവർക്ക് അത്രയും ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു. പിന്നെ ഓരോ സെഷൻസ് വരുന്നതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതും അവർക്ക് വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ലൈക്ക് കുറച്ച് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് വീട്ടിലായിട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ കസേരയൊക്കെ എടുത്തിട്ട് അതിൽ കൂടെ ഒബ്സ്റ്റിക്കിൾ ക്രോസിംഗ് താഴെ കൂടെ പോകുന്നു, മേളിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഓരോരോ ക്ലൈമ്പിംഗ് ആയാലും മതി. സ്റ്റെയർ ക്ലൈമ്പിംഗ് ഉണ്ട്, അതേപോലെ വീൽ ബാരോ വാക്കിംഗ്, അനിമൽ വാക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറയും. ഇതെല്ലാം പാരന്റ്സിന്റെ അടുത്ത് പറയുമ്പോൾ പറയുന്നത് ലൈക്ക് ദേ ആർ ദ കീ. നമ്മളിപ്പോൾ 1 hour അവരോട് സ്പെൻഡ് ചെയ്യുന്ന കണക്കിന് എല്ലാ പാരന്റ്സ് അവർ കുറച്ചും കൂടി ടൈം അവരോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇംപ്രൂവ് ആവുകയും ചെയ്യും, അവർക്ക് ആ ഒരു ഐഡിയ കിട്ടും കുട്ടി എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത് എന്നുള്ളത്.
1: അവിടുന്ന് പേരൻസിനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പൊതുവായി മാതാപിതാക്കൾ വരുത്തുന്ന തെറ്റ് എന്തായിരിക്കും ഈ ഒരു മേഖലയിൽ?
0: പൊതുവായിട്ട് കാണപ്പെടുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ ലൈക്ക് കുട്ടിക്കൊരു ഇംപ്രൂവ്മെന്റ് വരുന്ന സമയത്ത് തന്നെ ഇവർ പറയും ഓക്കെ ഇനിയിപ്പോ തെറപ്പി വേണോ, ഇല്ലെങ്കിൽ ലൈക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യണോ, കുട്ടി തന്നെ അത് ആയിക്കൂടെ എന്നുള്ളത് പറയും. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് വന്നതിന്റെ ഒരു ബേസിസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളത് കുറച്ച് നാളെങ്കിലും അത് കണ്ടിന്യൂ ചെയ്ത് പോയാലേ പറ്റുള്ളൂ. കാര്യം അവർക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടി, അവർ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് നമ്മളൊരു അബ്രപ്റ്റ് സ്റ്റോപ്പ് കൊടുത്താൽ അവർക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ചില പാരന്റ്സ് കംപ്ലൈൻറ്റ് കൊടുക്കും ഓക്കെ നോർമലായിട്ട് പോയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടി അതേപോലെ തന്നെ കാണിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബിഹേവിയർ കാണിച്ചു. അപ്പോൾ നമ്മൾ ചോദിക്കും ഓക്കെ ഇപ്പം തിരിച്ചും വീണ്ടും എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായോ, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് ലൈക്ക് ഓക്കെ വീട്ടിൽ ഓക്കെ ആണ്, ഇപ്പോൾ സ്കൂളിൽ അതേപോലെ പോകുന്നുണ്ട്, അതിനിടയിൽ നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയും ലൈക്ക് ആ ഒരു തെറപ്പി ഇപ്പൊ പാരന്റ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഹോം പ്രോഗ്രാം സ്റ്റോപ്പ് ആക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചും ലൈക് സ്ക്രീൻ ടൈം കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വീണ്ടും കുട്ടിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ തിരിച്ചും അതേ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു ലൈക്ക് ആദ്യമേ കോഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കും പാരന്റ്സ് അടുത്ത്. ഫസ്റ്റ് അസസ്മെന്റ് എടുക്കുമ്പോൾ തന്നെ മാക്സിമം അവരൊരു എഡ്യൂക്കേഷൻ കൊടുക്കും. പാരന്റ് എഡ്യൂക്കേഷൻ നമ്മളെ തെറപ്പിയിൽ ഒരു മെയിൻ ഘടനയാണ്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും കുട്ടിക്ക് ഇതൊക്കെയാണ് കംപ്ലയിൻസ്, കുട്ടിക്ക് ഇതൊക്കെയാണ് നമുക്ക് തെറപ്പി രീതിയിൽ കൊണ്ടുപോകേണ്ടത്, ഫ്യൂച്ചറിൽ ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ അത്രയും ഇംപ്രൂവ്മെന്റ്സ് കുട്ടിക്ക് വരികയും ചെയ്യും, നിങ്ങളും അത്രയും ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നു.
1: താങ്ക് യു സർ. സാറിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ട്രാവൻകൂർ മെഡി സിറ്റി ഹോസ്പിറ്റലിലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയ മുഹമ്മദ് ആദിൽ. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഒക്യുപേഷണൽ തെറാപ്പിയെ കുറിച്ച് ഇനിയും ഒരുപാട് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ഈ പരിപാടിയുടെ തുടർഭാഗം ഇതേ ദിവസം ഇതേ സമയം കേൾക്കാം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പിന്നെ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എന്തൊക്കെ ചെയ്യാർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വിൻസിത കൂട്ടിയേ പോയിന്റ് കേട്ടെ. എന്താണ് മാർക്ക് കസ്റ്റമർ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വാക്കുകളിലൊന്നായി മാറിയിരിക്കുന്നു സ്മാർട്ട് കസ്റ്റമർ. നമ്മൾ ഉപഭോക്താവാണ്, എന്നാൽ അതോടൊപ്പം നമ്മൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഉപഭോക്താവ് കൂടിയായിരിക്കണം. സ്മാർട്ട് കസ്റ്റമർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അറിവുള്ള ഒരു ഉപഭോക്താവിനെ പെട്ടെന്ന് കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സ്മാർട്ട് കസ്റ്റമർ ആയി മാറുന്നതോടെ നമുക്ക് നമ്മുടെ പണവും സമയവും ലാഭിക്കാം. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു സ്മാർട്ട് കസ്റ്റമറായി മാറാൻ കഴിയുന്നത്? ആ വിഷയമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തെ എത്തിച്ച ഓൺലൈൻ ഷോപ്പിംഗ് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. സമയം ലാഭിച്ചും മികച്ച ഓഫറുകൾ കണ്ടെത്തിയും ഷോപ്പിംഗ് ആസാധ്യകരമാക്കുവാൻ ഇന്ന് നമുക്ക് കഴിയും. എന്നാൽ ഈ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ടായിരിക്കുക എന്നത് ഓരോ ഉപഭോക്താവിന്റെയും ഉത്തരവാദിത്തമാണ്. ഏതെല്ലാം തരത്തിലുള്ള കബളിപ്പിക്കലാണ് സ്മാർട്ട് കസ്റ്റമർക്ക് നേരിടേണ്ടി വരുന്നത്? ഓൺലൈൻ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഇപ്പം വാഹനം ഓടിച്ച് ഒരു കടയിൽ പോകേണ്ട സമയവും ധനവും ലാഭിക്കാം. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കാം. ഇങ്ങനെ നിരവധി സംഗതികൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഗുണകരമാകുന്നു. ഓൺലൈൻ ഷോപ്പിംഗിൽ കുറെ കൂടി ലാഭകരമായി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളതും ഉപഭോക്താവിനെ ആകർഷിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിലെ പ്രധാന വിഷയങ്ങൾ എന്താണ്? എന്താണ് സ്മാർട്ട് ഷോപ്പിംഗ്? ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവേകത്തോടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സ്മാർട്ട് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ചില വെബ്സൈറ്റുകളും ആപ്പുകളും ഉപഭോക്താക്കളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ ചില മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ഡാർക്ക് പാറ്റേൺസ് എന്നാണ് പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതായത് CCPA, ഇത്തരം രീതികൾക്കെതിരെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരക്കുകൾ ബോധപൂർവം സൃഷ്ടിക്കുക എന്നുള്ളത്. തിരക്കുകൾക്ക് പിന്നിലെ വാസ്തവം എന്താണ്? ഇനി 2 ദിവസം മാത്രം മാറ്റി ഇന്നും നാളെയും 2 ദിവസങ്ങൾ മാത്രം, അതിനുള്ളിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങും, വലിയ ലാഭമുണ്ടാവും, ഏറ്റവും അടുത്ത ദിവസങ്ങൾ എന്നുള്ള രീതിയിൽ വലിയ തിരക്കുകൾ സൃഷ്ടിക്കുന്നു. കട പൂർണ്ണമായും ഒഴിവാക്കുവാൻ വേണ്ടി കസ്റ്റമർ സഹായിക്കുക, ചെറിയ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നു. ഇത്തരം കപട തന്ത്രങ്ങൾ, മനഃശാസ്ത്രപരമായ ചില സംഗതികൾ കസ്റ്റമറിന് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇതിനെക്കുറിച്ച് യഥാർത്ഥ കസ്റ്റമർ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ വേഗത്തിൽ തീരുമാനം എടുപ്പിക്കുക എന്നതുവഴി നമ്മളുടെ ചിന്താശേഷിയെ കുറച്ചു കൊണ്ടുവരുവാനുള്ള തന്ത്രപൂർവമായ സമീപനമാണ് ഇത്. ഇത് യഥാർത്ഥമാണ് എന്ന് പരിശോധിക്കേണ്ടത് ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ശീലമായി മാറേണ്ടിയിരിക്കുന്നു. പണമടയ്ക്കുന്നതിന് മുമ്പ് ബില്ലിൽ നമ്മൾ ആവശ്യപ്പെടാത്ത അനാവശ്യമായ തുകകൾ ചിലപ്പോൾ എഴുതി ചേർക്കും. ഉദാഹരണം, ഇൻഷുറൻസ്, ഹാൻഡിലിംഗ് ചാർജ്, MRP-യിലും കൂടുതൽ തുടങ്ങിയ തുക, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏതെങ്കിലും തുകകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുകയും ആവശ്യപ്പെടാത്തതോ തിരഞ്ഞെടുക്കാത്തതോ ആയ ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതും ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ശീലമാണ് ഒരു സ്മാർട്ട് ഷോപ്പിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നായി ഇതും മാറുന്നു. ഒരു സേവനത്തിൽ ചേരുന്നത് പോലെ തന്നെ അത് എളുപ്പത്തിൽ നിർത്തലാക്കുവാനും ഉപഭോക്താവിന് അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അനാവശ്യമായി ഒരു സേവനത്തിൽ നമ്മളെ തളച്ചിടുവാൻ
ആർക്കും അവകാശമില്ല. അത് ഒരു സ്മാർട്ട് ഉപഭോക്താവ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ്. ഇനി ചില ടിപ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കവ പരിശോധിക്കാം.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിതൊക്കെ ചെയ്യാൻ അജയകുമാറിനൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 97.7. നമ്മൾ സ്മാർട്ട് കസ്റ്റമർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലമാണ്, ഷോപ്പിംഗ് ഓൺലൈനായി മാറിയിരിക്കുന്നു. വരുംകാലം ഏകദേശം പൂർണ്ണമായും ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പല വിഷയങ്ങൾ കൊണ്ട് സാധനങ്ങൾ സാമഗ്രികളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നതിലാണ് ജനങ്ങൾക്ക് താല്പര്യം, പുതിയ തലമുറയ്ക്കും താല്പര്യം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് പുതുതായി വളർന്ന് വികസിക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിയത് കൊണ്ട് തന്നെ അതിന് പിന്നിലെ തട്ടിപ്പുകളെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, എന്ത് സാധനവും വിവേകത്തോടെ തിരഞ്ഞെടുക്കുവാനുള്ള ബോധം കാണിക്കേണ്ടതായിട്ടുണ്ട്. പരസ്യങ്ങളുടെ പിന്നാലെ പോകരുത്. ആകർഷകമായ പരസ്യങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ തീരുമാനമെടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. ആ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് അവർ പരസ്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. കസ്റ്റമറിനെ എങ്ങനെയെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ആ പരസ്യദാതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി മനഃശാസ്ത്രപരമായ പരസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി അത്തരമൊരു ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ ആവശ്യകത നമുക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരസ്യത്തിൽ കാണുമ്പോൾ ചാടി വീഴുകയല്ല, ഈ പ്രോഡക്റ്റ് ഈ ഉൽപ്പന്നം തനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഒന്നാമതായി ഒരു സ്മാർട്ട് കസ്റ്റമർ ചിന്തിക്കേണ്ടത്. നമ്മൾ കാണാം, ചിലരൊക്കെ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ അവിടെ എല്ലാം കാണുന്ന നിറങ്ങൾ ചാർത്തിയ പല പ്രോഡക്റ്റുകളും ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നത്. ആ സ്വഭാവ രീതിയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഒരു സ്മാർട്ട് കസ്റ്റമറിനോടുള്ള നിർദ്ദേശം എന്നുള്ളത്. കൃത്യമായി ബില്ല് ചോദിച്ചു വാങ്ങിക്കുക, ബില്ല് പരിശോധിക്കുക. എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചില സ്ഥാപനങ്ങളിലെങ്കിലും വലിയ സാധന സാമഗ്രികൾ വാങ്ങി വലിയൊരു ബില്ല് വന്ന്

കഴിയുമ്പോൾ ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഒരു കസ്റ്റമർക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും ഒരു 10ഓ 30ഓ സാധന സാമഗ്രികളൊക്കെ വാങ്ങി വരുമ്പോൾ ആ ബില്ല് കൃത്യമായി പരിശോധിച്ച് ഇന്ന സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഒരു കസ്റ്റമർക്കുണ്ട്. എന്നാൽ പലപ്പോഴും തിരക്കുകൾക്കിടയിലോ അല്ലെങ്കിൽ ആ ബില്ലുകൾ പരിശോധിക്കാനുള്ള ജാഗ്രത കുറവില്ലായ്മ കൊണ്ടോ ബോധപൂർവം അത്തരം കാര്യം മറന്നുപോകും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കസ്റ്റമറെടുത്ത് അവർ ഉപയോഗിക്കുമ്പോൾ പിന്നീടത് ഒരു ശീലമായി മറ്റു പലരെടുത്തും ഉപയോഗിക്കുവാനും അത് അന്യായമായ ലാഭേച്ഛയ്ക്ക് കാരണമാക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് നിർബന്ധമായും ബില്ലുകൾ പരിശോധിക്കേണ്ടുന്നത് ഒരു സ്മാർട്ട് കസ്റ്റമറുടെ ജോലിയാണ്. എല്ലാ കച്ചവടക്കാരും ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകളാണെന്നോ ഒന്നുമുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷേ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ഇത്തരം ചില തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ബില്ലുകൾ പരിശോധിക്കണം എന്ന് പറയുന്നത്. ഓൺലൈൻ പർച്ചേസുകൾക്ക് ഈ ബില്ലുകൾ, പണമടച്ച രേഖകൾ ഒക്കെ എപ്പോഴും ഉണ്ടാകും. അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടുന്നത് നമ്മളുടെ ജോലിയാണ്. പരാതി നൽകേണ്ടി വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട രേഖകളാണ് ഓൺലൈൻ പർച്ചേസുകൾക്കുള്ള ഈ ബില്ലുകളും പണമടച്ച രേഖകളുമൊക്കെ. അതുകൊണ്ട് അവ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതൊരു സ്മാർട്ട് കസ്റ്റമറുടെ ജോലി തന്നെയാണ്. പേയ്മെന്റ് സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. പണമടയ്ക്കുമ്പോൾ സുരക്ഷിതമായ ഗേറ്റ്വേസ്, അതായത് സെക്യൂർ ഗേറ്റ്വേസ് മാത്രം ഉപയോഗിക്കുക. വിശ്വസനീയമല്ലാത്ത സൈറ്റുകളിൽ ക്യാഷ് ഓൺ ഡെലിവറി രീതി തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആട്ടോ പേ എന്ന ഒരു അപകടകരമായ സംഗതി ഇതുമായി ചേർന്ന് സാധാരണ കസ്റ്റമർ അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
2: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
1: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
2: ഡബിൾ ഹാപ്പി.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
3: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെ ചെയ്യാർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെഞ്ചി തർമ്മൂട്ടിയിലേക്കുവേണ്ടി. നമ്മൾ സെക്യൂർ ഗേറ്റ്വേകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുരക്ഷിതമായ ഗേറ്റ്വേകളാണ് ഓൺലൈൻ പർച്ചേസിന് ഉപയോഗിക്കേണ്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കിടാം. സ്മാർട്ട് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് കുറെ കൂടി ഫ്ലുവന്റ് ആയി സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ഓൺലൈൻ കോഴ്സിന് ഞാൻ ചേർന്നു. അതിന് ഏകദേശം 500 രൂപയാണ് ഞാൻ ഒരു ടേമിലേക്ക് അടയ്ക്കേണ്ടി വന്നത്, അതായത് മാസം തോറും അടയ്ക്കേണ്ടി വരുന്ന തുകയായി വന്നത്. ഞാനിത് ഗേറ്റ്വേ വഴി, അതായത് ക്യാഷ് ഞാൻ ഇ പേയ്മെന്റ് വഴി ആ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കുകയും തുടർന്ന് ഞാൻ ആ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് തോന്നുകയും ഞാനത് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഓരോ മാസവും എന്റെ അക്കൗണ്ടിൽ നിന്ന് 500 രൂപയായി ആ കമ്പനിക്ക് പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോഴാണ് ഒരു വലിയ തുക എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് പോയി എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആട്ടോ പേ എന്ന ഒരു ഓപ്ഷൻ ഓണായി കിടക്കുകയായിരുന്നു. ഓരോ മാസവും സ്വാഭാവികമായി അവർ എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിടിച്ചുകൊണ്ടിരുന്നു. ഇതറിയാതെ 1 മാസം കഴിഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും 6-7 മാസത്തോളം എനിക്ക് പണം അടയ്ക്കേണ്ടി വന്നു. അതാണ് എനിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം. ഇത് മറ്റുള്ളവർ കൂടി പറ്റാതിരിക്കാൻ വേണ്ടി ആട്ടോ പേകളെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആട്ടോ പേ അറിയാതെ പോകുക വഴി ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില സംഗതികൾക്ക് ഓൺലൈൻ പർച്ചേസിംഗിൽ 1 രൂപ മാത്രം നൽകിയാൽ മതി എന്ന് പറയാറുണ്ട്. 1 രൂപയല്ലേ, ഒരു ചെറിയ തുകയല്ലേ എന്ന് കരുതി നമ്മൾ ആ 1 രൂപ നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് നൽകുമ്പോൾ ഈ ആട്ടോ പേ ഓഫാക്കാതിരിക്കുന്ന ലക്ഷങ്ങൾ ആ കമ്പനിക്കാരുടെ മനസ്സിലുണ്ടാവും. അതുവഴി അവരുടെ അക്കൗണ്ടിൽ നിന്ന് ആവശ്യാനുസരണം പിൻവലിക്കുവാൻ ആ കമ്പനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പോ സെക്യൂർ ആയിട്ടുള്ള ഗേറ്റ്വേകള് ഉപയോഗിക്കുകയും പരമാവധി ക്യാഷ് ഓൺ ഡെലിവറി നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഉപഭോക്തൃ നിയമങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഓൺലൈൻ ഷോപ്പിംഗിലും നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ തിരികെ നൽകാനുള്ള റിട്ടേൺ പോളിസി അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താവ് എന്നതിനെ കുറിച്ച് വകുപ്പ് 2 ഉപഭോക്തൃ 7 പറയുന്നത് ഇങ്ങനെയാണ്: പ്രതിഫലം നൽകുകയോ അല്ലെങ്കിൽ വാഗ്ദാനം നൽകുകയോ അല്ലെങ്കിൽ ഭാഗികമായി വാഗ്ദാനം നൽകുകയും അല്ലെങ്കിൽ പ്രതിഫലം പിന്നീട് നൽകുന്ന ഏതൊരു പദ്ധതി പ്രകാരമോ ഏതൊരു ചരക്കുകൾക്കോ വാങ്ങുന്ന ഏതൊരു വ്യക്തിയുമാകുന്നു. കൂടാതെ പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം വാഗ്ദാനം നൽകിയോ, പ്രതിഫലം ഭാഗികമായി നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം ഭാഗികമായി വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ പ്രതിഫലം പിന്നീട് നൽകുന്ന ഒരു പദ്ധതി പ്രകാരമോ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തിയല്ലാതെ ആ വ്യക്തിയുടെ അനുമതിയോടെ അത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അത്തരം ചരക്കുകളെ സേവനങ്ങളുടെ ഏതൊരു ഉപഭോക്താവും ഉൾപ്പെടുന്നു. എന്നാൽ പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ അത്തരം തിരക്കുകൾ വാങ്ങുന്ന വ്യക്തി ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇതാണ് ഉപഭോക്താവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു തവണ പണം അടയ്ക്കാത്തയാൾ ഉപഭോക്താവ് അല്ല എന്ന് എങ്ങും പറയുന്നില്ല. അനിൽ റാണ എന്നയാൾ ഇതർ കൃഷിയിൽ നിന്ന് ഒരു ഫ്ളാറ്റ് വിലയ്ക്ക് വാങ്ങി. കരാർ പ്രകാരം കുറച്ച് തുക അഡ്വാൻസ് നൽകുകയും ബാക്കി തുക തവണകളായി നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ അനിൽ റാണ തവണകൾ തുടക്കം വരുത്തി. നിർമ്മാണക തകരാർ ആരോപിച്ച് സ്ഥാപനത്തിനെതിരെ 2018 ഒരു ദേശീയ ഉപഭോക്തൃ പരിഹാര തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്തു. ഇവിടെ വന്ന ഒരു ചോദ്യം, തവണകൾ അടയ്ക്കാത്ത ഒരാൾ ഉപഭോക്താവാണോ അല്ലയോ എന്നുള്ളതാണ്. ഈ കേസിൽ ഒരിടത്തും തവണകൾ അടയ്ക്കാത്തയാൾ ഉപഭോക്താവ് അല്ല എന്ന് ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസുമായി, ഉടൻ തന്നെ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറായ 1915 ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. അറിവുള്ള ഒരു ഉപഭോക്താവിനെ പെട്ടെന്ന് കബളിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. സ്മാർട്ട് കസ്റ്റമർ ആകാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. എന്നെ ടി ആർ അജയകുമാർ, ലോകം.
4: റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയകുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രദ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് തക്കാളി സവാള കറിയാണ്. തക്കാളി സവാള കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി സവാള, പച്ചമുളക് ഇവ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് വഴറ്റി പുളിയും കൂട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വഴറ്റി വയ്ക്കുക. അങ്ങനെ തക്കാളി സവാള കറി തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി തക്കാളി സവാള കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി സവാള, പച്ചമുളക് ഇവ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് വഴറ്റി പുളിയും കൂട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി വഴറ്റുക. അങ്ങനെ തക്കാളി സവാള കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊല്ലം കോർപ്പറേഷൻ 2026-27 വർഷത്തെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ ഫോം 8 മുതൽ ബന്ധപ്പെട്ട ഡിവിഷൻ കൌൺസിലറുടെ പക്കൽ, കോർപ്പറേഷൻ മെയിൻ ഓഫീസ്, സോണൽ ഓഫീസ്, ബന്ധപ്പെട്ട കൃഷി ഓഫീസ്, മൃഗാശുപത്രികൾ, CDPO ഓഫീസ്, മത്സ്യഭവൻ, ഡയറി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് വിതരണം ചെയ്യും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഗുണഭോക്താക്കൾ 17 മുൻപ് മെയിൻ ഓഫീസിലോ സോണൽ ഓഫീസിലോ ഹാജരാക്കണം. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകർ ഒഴിവിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ നാളെ ജില്ലയിൽ പണിമുടക്കും. കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള തീയതി ഈ മാസം 22 വരെ നീട്ടി. കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ. കേരള കേന്ദ്ര സർവകലാശാലയിൽ MEd പ്രോഗ്രാമിന് സീറ്റ് ഒഴിവ്. 10 രാവിലെ 10 മണിക്ക് പെരിയാർ ക്യാമ്പസിലെ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-68-92-72. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ 4 വർഷത്തെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമുകളിലേക്ക് 12 വരെ അപേക്ഷിക്കാം. മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുള്ള നീറ്റ് SS കൌൺസിലിംഗ് നടപടികൾ പുനരാരംഭിച്ചു. 2nd റൗണ്ട് കൌൺസിലിംഗിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: കെ രവീന്ദ്രനാഥൻ നായരുടെ 3rd അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 മണിക്ക് ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും, 4 മണി മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് അവതരിപ്പിക്കുന്ന കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇപ്പം ഇന്നത്തെ കാതോട് കാതോരത്തിൽ മനോഹരമായ പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനുമായിട്ടൊക്കെ നമ്മളെല്ലാം റെഡിയായിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-293-1111. ഇപ്പം നല്ല പാട്ടുകൾ കേൾക്കാനും പാട്ടുകൾ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ വിശേഷങ്ങളും ഒപ്പം എന്താ കുറേ സമയം നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം അല്ലേ. അപ്പോൾ ഏതായാലും നമുക്കൊരു ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്, ആരും നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? വിദ്യ വിളിക്കുന്നു. പറഞ്ഞോളൂ.
5: അല്ല, ഈ വരുന്ന 9-ാം തീയതി എന്റെ മോന്റെ പിറന്നാളാ.
4: ഓ, അത് തന്നെ സംശയമുണ്ടല്ലേ. കിട്ടിയതിന്റെ ഒരു ഹാങ് ഓവർ നമുക്ക് പിറന്നാളെല്ലാം അങ്ങ് മറന്നുപോയി. ഇല്ലയോ, ഏത് പറയണം, കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, അപ്പം എന്നാണ്?
5: ഈ വരുന്ന വ്യാഴാഴ്ച. പിന്നെ 23-ാം തീയതി എന്റെ മോളെ പിറന്നാളും കൂടെ.
4: ആണല്ലേ. ഇപ്പൊ രണ്ടുപേരും പേരെന്തായിരുന്നു?
5: മോന്റെ പേര് നിവേദിത കൃഷ്ണൻ.
4: നിവേദോ?
5: നിവേദിത കൃഷ്ണൻ.
4: നിവേദിത കൃഷ്ണൻ. ആ, നിവേദിത കൃഷ്ണനും പിന്നെ
5: മോളുടെ പേര് ദേവനന്ദ.
4: ദേവനന്ദ. ആ, അപ്പൊ ഏതായാലും നിവേദിതനും അതുപോലെ തന്നെ ദേവനന്ദയ്ക്കും
5: നന്ദ.
4: ആ, എന്തായാലും നല്ല, ഞങ്ങളുടെ എല്ലാരും പേര് നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ ആശംസകൾ നേരെയാണ്. ഓക്കെ, വിഷ് ചെയ്തു, വിഷ് ചെയ്തു രണ്ടുപേർക്കും നമ്മുടെ ജന്മദിന ആശംസകൾ നേരുന്നു, പിറന്നാൾ ആശംസകൾ കേട്ടോ. എല്ലാവർക്കും
5: വേണ്ടിയിട്ട്
4: പാട്ട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മനോഹരമായ ഒരു ഗാനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏതായാലും ആ മനോഹര ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ കാതൊരു കാതരം ആരംഭിക്കാം.

ഏതായാലും ആദ്യം തന്നെ നല്ല വളരെ മനോഹരമായ ഒരു ഗാനം കേട്ടല്ലേ. ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണ്. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി രചനയും മോഹൻ സിത്താര സംഗീതവും.

0: അത്രേ ഉള്ളൂ അല്ലേ?
1: പിന്നെ
0: പറ്റി
1: വണ്ടി ഇടിച്ച കാലം കൈയൊക്കെ
0: ഓ ഇപ്പഴത് ശരിയായില്ല.
1: പണ്ട് വണ്ടി ഇടിച്ചൊടിഞ്ഞു പോയത്.
0: ഓക്കെ ഓക്കെ.
1: കയ്യും കാലും അതും തലയും ശരീരം മൊത്തവും വേദന.
0: ഇപ്പഴും വേദന ഉണ്ടല്ലേ? ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടർ കാണിക്കുന്നില്ലേ?
1: ഡോക്ടറെ കാണിച്ചാൽ ഗുളിയും മരുന്ന് കഴിച്ചിട്ടും സുഖമില്ല.
0: ആണോ?
1: ഒറ്റക്കായിക്കൊണ്ടുള്ള സക്കടം കൊണ്ട് സഹിക്കാൻ പോയ കാര്യമില്ലാത്തോണ്ട് വലിയ സക്കടം.
0: ഓക്കെ ഓക്കെ.
1: പണ്ട് പണ്ട് അപ്പനെ അമ്മയുടെ സമയത്ത് അപ്പന്റെ അനിയനും എല്ലാരും വരുവായിരുന്നു.
0: ഓക്കെ.
1: അവരും പഠിച്ച ശേഷം സ്വന്തം പെങ്ങന്മാര് കൂടി എന്നെ തിരിച്ചു നോക്കി. നന്ദിയില്ലാത്ത പെങ്ങന്മാരാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആങ്ങളെ വീട്ടിൽ സുഖമുണ്ടോ, എല്ലാം കഴിച്ചോ, ഒന്നും തിരക്കാതെ ആരും ഇല്ലാതെ.
0: വിഷമിക്കണ്ട വിഷമിക്കണ്ട കേട്ടോ, നമ്മൾക്ക് ആരെങ്കിലും ഒക്കെ നമുക്ക് കാണും മനുഷ്യനെ ഈ ഭൂമിയില് ജസ്റ്റിനൊക്കെ
1: ആരെങ്കിലും.
0: ഓക്കെ. ഓക്കെ ഓക്കെ. എന്തായാലും സങ്കടപ്പെടണ്ട, പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. ഇതുപോലെ നമുക്ക് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പം എല്ലാവർക്കും ഇത് എന്താ പറയുക, നമ്മളെന്താ പറയുക, ഇപ്പം ഈ ഒരു അവസരത്തിൽ നമ്മളും നിസ്സഹായനായിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ. എന്നാലും നമുക്കൊരു ആശ്വാസമാക്ക് മാത്രം നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും എല്ലാം ശരിയാകട്ടെ, എല്ലാവരും തിരികെ വരട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: അങ്ങനെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. മോഹൻലാലും മാളാരവിന്ദനും ചേർന്ന് പാടിയ ഒരു ഗാനം, ശ്യാം മ്യൂസിക്, ചുനക്ക രാമകുട്ടിയുടെ രചനയൊക്കെ ചേർന്നൊരു പാട്ടായിരുന്നു. എന്തായാലും നമ്മുടെ ജീവച്ചേട്ടന് ഒരുപാട് സങ്കടവും ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആവശ്യപ്പെട്ട പാട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി എന്നുള്ളതാണ് അല്ലേ. അതായത് മനസ്സിൽ അത്ര ദുഃഖം ഉണ്ടെങ്കിലും ആ ഒരു പാട്ടുകൊണ്ട് നമ്മൾ വേറെ ലെവലിലേക്ക് എത്തിച്ചു. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ എന്താ ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാം ഇതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു കോളുണ്ട്. ഹലോ,
3: നമസ്കാരം.
2: നമസ്കാരം, ആ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖായിരിക്കുന്നു. പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ? ഓക്കെ, എന്തായാലും ജീവിതമൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോവുക, അതാണ് സന്തോഷം. നമുക്ക് ആ ഒരു അല്ലേ, അതാണ് മനുഷ്യന്റെ ഏറ്റവും
3: വലിയ. നല്ല നല്ല പാട്ടുകളും കേട്ട് നല്ല നല്ല പാട്ടുകൾ എഴുതി, നല്ലൊരു പാട്ടുകളുടെ ശേഖരതയുണ്ട്.
2: ഏ
3: പാട്ടുകളുടെ ശേഖരത?
2: ആ ഓക്കെ ഓക്കെ,
3: 10,000 പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
2: ഓ ഓക്കെ ഓക്കെ. ഫിലിം സോങ് അല്ലേ?
3: ഫിലിം സോങ് എല്ലാം, മലയാള സോങ് തമിഴൊക്കെ
2: എഴുതി വെച്ചിട്ടുണ്ട്.
3: എന്നെ എനിക്ക് വേണ്ട പാട്ട്, 1984 തിരിയില്ലാതെന്നുള്ള സിനിമ ഉണ്ടായിരുന്നു.
2: ഏതാ, ക്ലിയർ ആയില്ല?
3: അത് ശങ്കറും മേനകയാണ് അഭിനയിച്ചേക്കണ്ട. പൂച്ചൽ ഗാഥന്റെ വരിച്ച് വി മഹാദേവ് സംഗീതം ചെയ്ത് കെ ജെ യേശുദൻ ജാനകി
2: പാടിയതാണ്. എന്തായാലും ഞാനിത് ഇപ്പം കേൾക്കുകയാണ് ഈ പാട്ട്.
3: എന്തായാലും
2: അല്ലേ, അപ്പൊ എന്തായാലും ചേട്ടൻ ഈ ഒരു പാട്ടിലൂടെ നമുക്കും പാട്ട് കേൾക്കാനൊരു ഭാഗ്യം കിട്ടിയല്ലോ, ഒരുപാട് സന്തോഷം. അപ്പൊ ഗാനത്തിലേക്ക് പോയാലോ?
3: ഓക്കെ
2: ഓക്കെ ഓക്കെ.

0: ഏതായാലും വീണ്ടും നല്ല വളരെ പഴയ ഒരു മനോഹരമായ ഒരു ഗാനം കേട്ടു. ഇത് എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ഞാൻ കേട്ടില്ല. എന്തായാലും നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കാതൊരു കാതൊരത്തിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ കേട്ടിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അവരുടെ പ്രിയ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഓരോ പാട്ടുകളും നമുക്കും ഒരുപാട് പ്രയോജനപ്പെടുന്നു. ഏതായാലും ഒരുപാട് സന്തോഷം. അടുത്ത ഒരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ ഹലോ നമസ്കാരം.
1: നമസ്കാരം സാറേ. നമസ്കാരം.
0: നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആരും ഇല്ല കൂടെ.
0: ഓക്കെ.
1: എന്റെ ഭാര്യ 36 വർഷത്തിന് മരിച്ചുപോയി.
0: ഓക്കെ. ഓക്കെ ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു?
1: രണ്ട് മക്കൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്.
0: ഓക്കെ. അങ്ങനെ ഇപ്പൊ
1: ആരുമില്ല കഴിഞ്ഞു കൂടിയാണ്. ഒറ്റ കഴിഞ്ഞു കൂടിയാണ്. എപ്പോഴും ഫ്രണ്ട്സിന്റെ പാട്ട് റേഡിയോ പാട്ട് കേൾക്കും. രാവിലെയും എപ്പോഴും കേൾക്കും.
0: അപ്പൊ കൂട്ടുകാരനുണ്ട് അടുത്ത്? അതാണ് അതാണ് അതാണ് നമ്മൾ ആ ഒരു നമ്മുടെ നമ്മുടെ ഒരു എന്താ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അത് നമുക്ക് അതെ അതെ
1: നമ്മള് അതെ
0: അതെ അത് നമുക്ക് അത് നമുക്ക് അതാണ് ദൈവത്തിന്റെ ഒരു കയ്യപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സന്തോഷം കണ്ടെത്താൻ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ.
1: പിന്നെ
0: ഓക്കെ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്തായാലും പീറ്റർ സാറിന് സുരേഷ് പെരുന്നാട് പ്രാക്കുളത്താണല്ലേ. ഓക്കെ. മറ്റേ ഗോസലക്കാവ് അല്ലേ? ഓക്കെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. ഓക്കെ ഓക്കെ. ഏതായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ.

നദി എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ദേവരാൻ മാഷിൻ്റെ സംഗീതവും വയലാർ രാമവർമ്മ സാറിൻ്റെ രചനയൊക്കെ ചേർന്ന വളരെ മനോഹരമായൊരു ദാസേട്ടൻ പാട്ടൊരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ചെറിയ ഒരു ബ്രേക്കിലുള്ള സമയമായി, വാർത്തയൊക്കെ കേൾക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വാർത്തയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതിന് വരെ തൽക്കാലം ഇവിടെ പറയുകയാണ്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാസ് ഡി കെച്ചലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585 നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 രൂപ താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ ദേശോ കെ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷാ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനേ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കെ കോസ്റ്റ് ഗാർഡ്സ് ഹിന്ദ് മഹാസാഗർ മേ മാരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽക്കർ കാം കരെങ്കേ.
0: നിർമ്മിത ബുദ്ധി, ടെലികമ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TD സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TD സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TD സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടെല്ലായി നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോക ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 മരിച്ചത്. ഗുവാഹാങ്സിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 കൊല്ലപ്പെടുകയും 48,000+ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: വീണ്ടും കാതുരുകാതുരത്തിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ വരികയാണ്. അപ്പോൾ തുടർന്ന് വീണ്ടും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും എല്ലാവർക്കും ഒരുമിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. പിള്ളേരും വിളിക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം കുറേ നല്ല പാട്ടുകൾ കേട്ടു. തുടർന്നും അതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകളാവട്ടെ, നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലെ പാട്ടുകളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു കോളുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം.
0: ആരാണ്?
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: എന്റെ പേര് രാജു മരത്തടി.
0: രാജു മരത്തടി. ആ ഓക്കെ.
1: കഴിഞ്ഞ ആഴ്ച ഇതാണെങ്കിൽ സുരേഷ് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ ആ പാട്ടടി കേൾക്കാൻ പറ്റില്ല, ഇവിടെ കണ്ടങ്ങ് പോയി.
0: ഓ, അത് ശരി, അത് ശരി, അത് ശരി. അത് നമുക്ക് ഇന്ന് തീർക്കാം. ഇന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇന്ന് കറണ്ട് പോകാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ അവിടെ. എന്നാ നമ്മൾ ഇന്നത് പരിഹരിക്കും. സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അവിടെ
1: നല്ല
0: വിശേഷമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആഹാ, എന്താണ് നല്ല വിശേഷം? എന്താണ് നല്ല വിശേഷം?
1: നല്ല വിശേഷം നല്ല വെയിലുണ്ട്, മഴയൊക്കെ മാറി നിൽക്കുന്നു.
0: ആ,
1: കടപ്പുറം സൈഡാണ് ഞങ്ങളെ വീട്.
0: ഓക്കെ.
1: മരത്തടി കടപ്പുറം സൈഡാണ്.
0: ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ നല്ല വിശേഷങ്ങൾ അല്ലേ?
1: വിശേഷങ്ങൾ പിന്നെ വേറൊരു വിശേഷം ഉണ്ട്, അത് ഞാൻ രണ്ടു പ്രാവശ്യം റേഡിയോയിലൂടെ വിളിച്ച് പറഞ്ഞതാണ്.
0: ഓക്കെ.
1: ഞങ്ങൾക്ക് ഈ റോഡിലൂടെ ഇറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കുണ്ടും കുഴിയാണ് ഈ മരത്തടി ഭാഗം മൊത്തം.
0: ഓക്കെ ഓക്കെ ഓക്കെ. മഴയും കൂടെ ആകുമ്പോൾ വെള്ളമൊക്കെ കയറി ആകെ പ്രശ്നമാവും അല്ലേ? കുഴി അറിയാൻ വയ്യാത്ത അവസ്ഥയാവും. അപ്പൊ അതിന്റെ അധികാരികളൊക്കെ അത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിന്റെ അധികാരികൾ കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും, കേട്ടോ. അപ്പൊ ഉടനെ അതിന് പരിഹാരമൊക്കെ ഉണ്ടാവും, സന്തോഷിക്കാം.
1: മാത്രമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ആവശ്യമാണ്.
0: അതെ അതെ അതെ. അപ്പൊ ചേട്ടനിലൂടെ അത് സാധിച്ച വലിയ കാര്യമായിരിക്കുമല്ലോ അല്ലേ?
1: ഓക്കെ. ദൈവത്തിനോട് പ്രാർത്ഥിക്കണം.
0: അല്ല, ഇത് കേൾക്കുമ്പോ തീർച്ചയായിട്ടും അവന്റെ ശ്രദ്ധയിൽ പെടുമല്ലോ, എല്ലാവരുടെ ശ്രദ്ധയിൽ പെടും. ഓക്കെ.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് ചാത്തന്നൂർന്ന് വിളിക്കുന്ന
0: ഡെഡിക്കേറ്റ് ചെയ്യാണല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങളും ആ പാട്ട് കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.

0: ണിപ്പാട്ടെന്ന് പറയാം അല്ലേ. വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്, ഒരു പഴയ സോങ്ങിലാണ്. ഓക്കെ, ഇതാണൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് പഴയ മ്യൂസിഷ്യന്മാരും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കുമ്പോഴാണ് മനസ്സിന് ഒരുപാട് സന്തോഷമൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ,
1: ഹലോ സാജാൻ.
0: ഹലോ, ഞാൻ ജഹാൻ. ഞാൻ മാത്രമേ കേട്ടുള്ളൂ ആദ്യം കേട്ടോ, പിന്നെ ബാക്കി പറയില്ല പേര് പോകുന്നത്. ജഹാൻ ഇപ്പൊ എല്ലാം കേട്ടു കേട്ടോ. ഓക്കെ, ഞാനോ
1: താമരം കിളിയെ
0: ആ
1: നിന്റെ തങ്കവള ചിത്രവള കാരുണ്യം പൊന്നുവിള
0: ആ
1: നിന്നിലെ കാമുകനെ വിളിച്ചുണർത്തി
0: ആ അതിപ്പോ നമ്മൾ കേട്ട കഴിഞ്ഞ പാട്ട്
1: സുജാത.
0: അതെ അതെ അതെ,
1: ജനത ഉൾക്കാരണം പടം അതായിരുന്നു.
0: പിന്നെ പാട്ടാ? ഓ, സുഖം, സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. ആഹാരം കഴിച്ചോ? ആഹാരം കഴിച്ചപ്പോഴാണോ കുഴപ്പം പറ്റിയേ?
1: അല്ല, കാലിന് വണ്ടി ഒന്ന് ചരിഞ്ഞ് വീണ് ഇച്ചിരി പൊട്ടലൊക്കെ.
0: അയ്യോ, ഇപ്പഴും കണ്ടാണോ?
1: റെസ്റ്റ് എടുക്കേ.
0: ആഹാ, കുഴപ്പം വലിയ.
1: അഞ്ച് ദിവസം പറഞ്ഞിരിക്കുന്നു.
0: ആ,
1: ഇപ്പൊ 10, 8, 9 ദിവസമായി.
0: അപ്പൊ റെസ്റ്റ് എടുത്താ മതി, മാറും, കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് എടുക്ക, നല്ല റെസ്റ്റ് എടുക്ക. പൊട്ടലുണ്ട്, അപ്പൊ അതിനൊക്കെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക. ഓക്കെ, അപ്പൊ എല്ലാം അങ്ങ് ശരിയാവും കേട്ടോ. ഫോണൊക്കെ ശരിയാവും, ശരിയാക്കുമല്ലോ നമ്മള്, ശരിയാക്കും ശരിയാക്കും, അത്രേ ഉള്ളു. ഓണമൊക്കെ വരാൻ പോകല്ലേ, അതിനുമ്പോ നമ്മള് ശരിയാക്കിയിരിക്കും. ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പം നമ്മൾ നല്ല പാട്ടുകളൊക്കെ കേട്ടിങ്ങ് കേൾക്കുന്നുണ്ടല്ലേ, പാട്ടുകളൊക്കെ എത്ര മനോഹരമായ പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാനോ? ആ, ഏത് പാട്ടാ വേണ്ടേ? പഴയത് വേണോ പുതിയത് വേണോ? ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടിന് 4 ഞാൻ പാടാം.
1: ഓക്കെ,
0: എന്നാലും പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി ഞാൻ പാടി, എന്നാലും പാടാം.

0: hati.
1: Oke.
2: Dan kita the shot even bina ramla dura. Tu, nabi satu mak.
1: Oh.
2: Bina nur dia kan. Siapa nak bijin? Angin elar ingat.
1: ഏതാണ് എനിക്കും വേണ്ടി അല്ലെ, എന്നെ എന്നെ ശിഷ്ടത്തിപ്പെടുത്തി അല്ലെ, എന്നെ ശിഷ്ടത്തിപ്പെടുത്തി, കുഴപ്പമില്ല, പോട്ടെ, ഒരാളെ തഴയുണ്ട്, അപ്പൊ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി, പോട്ടെ, കുഴപ്പമില്ല, ഏതായാലും നമുക്ക് ആ ഗാനം കേട്ട് തിരികെ വരാം. ഓക്കെ.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
3: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: മീൻ എന്ന ഇത്തരത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത് അല്ലേ. സൂപ്രകെറ്റിൽ സൂപ്രകെറ്റ് ആ ഒരു പാട്ടാണ് അല്ലേ. എന്താ പറയുക, ഗാനമേളയ്ക്ക് ഈ ഒരു പാട്ടുണ്ടെങ്കിൽ ഗാനമേള വൻ ഹിറ്റാണ് എന്ന് പറയുന്ന പോലെ ഏറ്റവും സൂപ്രകെറ്റിൽ സൂപ്രകെറ്റ് ഒരു പാട്ടായിരുന്നു ഉല്ലാസ പുത്രികൾ അല്ലേ. ജയേട്ടൻ്റെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ജി ദേവരായ മാഷിൻ്റെ സംഗീതവും യൂസുഫ് അലി കച്ചേരിയുടെ രചനയും അതുപോലെ ദാസേട്ടൻ്റെ ആലാപനവും ജയൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ അഭിനയം എല്ലാം കൂടെ എല്ലാം തികവാർന്ന ഒരു ചിത്രവും പാട്ടും ഒക്കെ ആയിരുന്നു. എന്തായാലും നമ്മുടെ ജഗാൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് അടിപൊളിയായി സെറ്റായി. ഓക്കെ, അടുത്ത ഒരു കോൾ ഉണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാണ്?
5: നമസ്കാരം, സുഷമ്മ.
4: പരവൂർ. എവിടാ?
5: പരവൂർ.
4: പരവൂർ. ആ, അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: ജോലിയില്ല.
4: അതാണോ വിശേഷം? ജോലിയില്ലാത്തൊരു സന്തോഷമാണോ? ഞാൻ ചോദിക്കട്ടെ, ജോലി ഉള്ളതാണോ സന്തോഷം, ജോലി ഇല്ലാത്തതാണോ സന്തോഷം? അല്ല, ഇപ്പൊ അതിനെക്കാട്ടി സന്തോഷം ഭയങ്കര ജോലി ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നു. അവള് സ്കൂൾ കുട്ടികളെ പോലെ. ആ, സ്കൂളിൽ എന്നും പഠിത്തമല്ലേ, ഇപ്പൊ ഒരു അവധി കിട്ടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം പറയാൻ പറ്റാത്തൊരു ഫീൽ അല്ലേ. അതാണ്. അപ്പൊ ഈ ജോലി ഇല്ലെങ്കിൽ പിന്നെ ശമ്പളം കിട്ടില്ലല്ലോ അല്ലേ? ശമ്പളമില്ല, അങ്ങൊരു കുഴപ്പമുണ്ട് ഇതിനകത്ത്. ഇതാ വിഷയം. എന്തായാലും നമുക്ക് നോക്കാം, ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിലും പൈസ കിട്ടുമെന്നൊക്കെ ഇത് മുതലാളിയൊക്കെ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കി തരും കേട്ടോ. സന്തോഷം കാണുമ്പോ മുതലാളിക്കും, സന്തോഷം കാണുമ്പോ മുതലാളിക്കും മനസ്സിലാവും ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ എല്ലാവർക്കും അവധി കൊടുക്കാന്ന് പറയും. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞാല് കറക്റ്റ് ആയി. അപ്പം മുതലാളിക്കും എന്തായാലും ഒരു സന്തോഷമാവട്ടെ, തൊഴിലാളികളുടെ സന്തോഷം തിരിച്ചറിഞ്ഞു മുതലാളി കേട്ടോ. എഫ് കാതൂർ കാതൂരത്തിലൂടെ. ആണോ? ആണോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ പേര് സുരേഷ് പെരുന്നാട്. പുതിയ പേരല്ല, പഴയ പേര് തന്നെ. അപ്പൊ ഞാൻ വരുന്ന ദിവസമൊക്കെ അവിടെ കറണ്ട് കിട്ടായിരിക്കും, അതായിരിക്കും കാര്യം. ആണോ? ഓക്കെ ഓക്കെ, ഇനിയിപ്പോ രണ്ട് ഇനി പറയല്ലോ, ഇനി രണ്ടാമത്തോട്ട് തന്നെ പറയാവുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഏതായാലും പാട്ട്
5: ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
4: അവധി അടിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: അങ്ങനെ വളരെ മനോഹരമായിട്ട് വീണ്ടും ഒരു ഗാനം കേട്ടു. ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഒരു പടമായിരുന്നു പാട്ടായിരുന്നു അത്. അത് മ്യൂസിക് അതിൻ്റെ ബേണി ഇഗ്നീഷ്യസ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, എം ജി ശ്രീമാർ പാടിയ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അടുത്തൊരു കോളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം നമസ്കാരം
0: നമസ്കാരം. ആരാണ്
1: ഇത്? രാമകുളങ്ങരയിൽ സലാം.
0: സലാം. ആ പറഞ്ഞു കേട്ടാ.
1: എത്ര നാളുകൂടിയായി ഞാൻ തുടങ്ങി കേൾക്കുന്നത്, എത്ര 3-4 മാസം കൊണ്ട് ശ്രമിച്ച് ഇന്നായിപ്പൊ കിട്ടിയത്.
0: അയ്യോടാ, ആ ദുഃഖത്തിൽ നമ്മളും പങ്കാളിയാവും.
1: എല്ലാ ദിവസവും തങ്കളപ്പെട്ടിട്ട് പോകും. ഉച്ചയ്ക്ക് 12 മണിയോ അല്ലെ 3 മണിയോ വരെ ഇരുന്നിട്ട്
0: ആണല്ലേ. എന്തായാലും ആ ദുഃഖത്തിൽ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തുണ്ട് സലാട്ട,
1: ഇന്നെന്തായിരുന്നാലും പാട്ട് കിട്ടിയിട്ട് ചോറ് ഇന്നത്തോളന്നും പറഞ്ഞു ഇരുന്നേ.
0: അപ്പൊ ചോറാണ് നമുക്ക് എതിരെ നിന്ന ആളല്ലേ. ഇപ്പൊ ചോറ് വിചാരിച്ച് എന്തായാലും പാട്ട് കേൾപ്പിച്ചിട്ട് ഇവിടത്തോളന്നു.
1: പിന്നെ
0: ആ സുഖായിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലോ.
1: കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖം,
0: എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ വേറെന്താ?
1: വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഞാൻ ഒരു പാട്ട് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാന് വിളിച്ച് ഇതുപോലെ കിട്ടിയതാ. ഇച്ചിരി കഴിഞ്ഞപ്പോ നമ്മളെ പാട്ട് കോളങ്ങ് കട്ടായി പോയി.
0: അയ്യടാ,
1: പിന്നെ ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: പാട്ടൊക്കെ പാടുമോ?
1: ഞാൻ പാട്ടൊന്നും പാടത്തില്ല. നമ്മള് വയസ്സെന്നിരിക്കുന്ന നമ്മൾ എന്തൊരു പാട്ട്
0: പാട്ട് ആസ്വദിക്കല്ലേ.
1: പാട്ട് തന്നെ നമ്മളെ ആശ്രയം. മിൽക്കിലെ 5 മണിമോലി ഈ റേഡിയോ വെച്ചുകൊണ്ടിരിക്കുക, വീട്ടിൽ ഗുളിയും കഴിച്ച് സമയത്തിന് വല്ല ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: റേഡിയോ തന്നെ ഒരു ആശ്രയം.
0: ആശ്രയം. ഇപ്പൊ സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നിട്ട് വിളിച്ചാലേ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും സ്ഥലം വിട്ട് ആവശ്യപ്പെട്ട ഗാനം കേട്ട് തിരികെ വരാം.

0: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
1: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്.
2: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
1: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകൾ.
2: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
1: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
2: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
3: വോയിസസ് ഓഫ് ചേഞ്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
4: ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിലെ ഒരു പഴയ ഗാനമാണ് നമ്മൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിസ്സാന്റെ രചനയിൽ വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതവും അടൂർഭാസി എന്ന അതുല്യ ഒരു നടൻ നമുക്കുണ്ടായിരുന്നല്ലോ, അദ്ദേഹം പാടിയ ഒരു ഹാസ്യ രസപ്രധാനമുള്ള ഒരു പാട്ട് കൂടിയാണ് നമ്മൾ കേട്ട് ആസ്വദിച്ചു പോയത്. അപ്പോൾ അടുത്ത ഒരു കോളുണ്ട്. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം. ആരാണ്?
5: നമസ്കാരം, എൻ്റെ പേര് സൽമാ ബീവി.
4: ആ,
5: കരിങ്ങന്നൂരിൽ നിന്ന് വിളിക്കുന്നത്.
4: കരിങ്ങന്നൂർ അല്ലേ? കരിങ്ങന്നൂരിന് എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ നാട്ടിലെ വിശേഷം അറിഞ്ഞോളൂ, ഇനി വീട്ടിലെ വിശേഷം പറയൂ.
5: വീട്ടില് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
4: സുഖമായിരിക്കുന്നു?
5: അങ്ങനെയൊക്കെ കാലു പത്തറുപത് വയസ്സായില്ലേ, ഇനി ഇങ്ങനെയൊക്കെ തന്നെ.
4: അല്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുന്ന നേരത്താണ് നമ്മൾക്ക് പ്രായമാവുന്നത്. ഇതിങ്ങനൊന്നും അല്ല എന്ന് വിചാരിക്കുക കേട്ടോ. അതൊക്കെ അതിന്റെ വഴിയിൽ ഇങ്ങനെ നടക്കും കേട്ടോ. നമ്മൾ അതിനെയൊക്കെ എന്താ യുദ്ധം ചെയ്ത് പോവുക.
5: തെല്ലറപ്പിന് പോവും, ഇപ്പം തോട്ടിലെ പണി, അതുകൊണ്ട് ഞാൻ പോയില്ല. കാലു വയ്യാത്തോണ്ട്
4: അപ്പൊ സൂക്ഷിക്കുക കേട്ടോ. തോട്ടിലെ പണിയൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കുക, അറിഞ്ഞോണ്ട് നമ്മൾ ആപത്തുള്ളതും വിളിച്ചു വരുത്താതിരിക്കുക അല്ലേ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ? ആരോ കഴിച്ചോ?
5: ഇല്ല, എല്ലാം വേവിച്ചൊക്കെ വെച്ച്.
4: ഇനി അത് ആര് കഴിക്കും?
5: ഇപ്പൊ സാറിന് എന്ത് പണി? ഇതിന് പോന്നെ?
4: ഏ,
5: സാറ് ഇപ്പൊ എന്തരിന് പോന്നെ?
4: ഞാനിപ്പോ എന്ത് ചെയ്യുന്നുള്ളതാണോ ഉദ്ദേശിച്ചേ? ആ, ഞാൻ ഇങ്ങനെ പല മേഖലകളിലൂടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ്, മ്യൂസിഷ്യനാണ്.
5: കേട്ടു, പേര് പറയുന്ന കേട്ടിയായി. വിളിച്ചിട്ടുണ്ട്, നേരത്തെ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്.
4: ഉണ്ടല്ലേ. ഓക്കെ, ഞാനിങ്ങനെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ് ഒക്കെ ഉണ്ട്, ചെറിയ മ്യൂസിക് ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങ് പോകുന്നു. പിന്നെ പ്രോഗ്രാംസും ആൽബം വർക്കുകള് പാടാനും ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. കൊച്ചുവായ്ക്ക് എത്ര? അയ്യടെ, പാട്ടൊക്കെ കേക്കോ? അതുണ്ട് അല്ലേ. ആണോ? അപ്പൊ ഇന്ന് ഡാൻസ് കളിക്കാൻ ആരുമില്ല. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ എന്തായാലും ആസ്വദിക്കാന്നുള്ളത് മാത്രമല്ല നമ്മുടെ മുമ്പിൽ മാർക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചൊരു സന്തോഷം. ഓക്കെ ഓക്കെ.

0: മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. എം ഡി രാജേന്ദ്രൻ്റെ രചനയും ഇളയരാജയുടെ മ്യൂസിക്കും കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത് അല്ലേ. അപ്പം എനിക്കത് കൃഷ്ണചന്ദ്രൻ ഒരു നടൻ കൂടിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഗാനാലവരത്തിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടൊരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്തൊരു കോളുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആ പറഞ്ഞു. ഇന്നെന്തുപറ്റി സൗണ്ട് വേറൊരു സൗണ്ട് ആണല്ലോ, മനസ്സിലാവും. ആ ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ സൗണ്ട് പറ്റിക്കാൻ ശ്രമിച്ചതാണോ അതോ എന്നാ വെറൈറ്റി സൗണ്ട് ആട്ടെ എന്ന് വിചാരിച്ചു. അയ്യട, അങ്ങനൊന്നുമില്ല. നല്ല നല്ല അടിപൊളി സൗണ്ട് അല്ലേ. നല്ല നല്ല എന്താ പവർഫുൾ
1: ആയിട്ടുള്ള
0: തൊട്ടടുത്ത വീടുണ്ട്. ഈ ഇത്രയും ഈ ശബ്ദം കൊണ്ട് തൊട്ടടുത്ത വീട്ടുകാർക്ക് ആരോഗ്യത്വം ആകുമെന്നോ? എനിക്കത് വിശ്വാസമാവുന്നില്ല കേട്ടോ. നല്ല പവർഫുൾ ആയിട്ടുള്ള സൗണ്ട് അല്ലേ. ഈ ശബ്ദമൊക്കെ ദൈവം അനുഗ്രഹിച്ച് തരുന്ന ശബ്ദമല്ലേ. ഇതൊക്കെ പ്രയോജനപ്പെടുത്തു, ഈ അവസരങ്ങളിലൊക്കെ പ്രയോജനപ്പെടുത്തു. അയ്യോ, അത് ഭയങ്കര നഷ്ടമല്ലേ. നമുക്ക് ശബ്ദമൊക്കെ നമ്മൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലുമൊക്കെ വിനിയോഗിക്കണം. ഇതെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതൊരു കാര്യമില്ല. നമുക്ക് ശബ്ദം ഒന്ന് കേട്ടാൽ പറയത്തേ ഇല്ലല്ലോ. ശബ്ദമൊക്കെ നമുക്ക് നല്ല പവർഫുൾ അല്ല, നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് എന്റെ പവർഫുൾ. ഈ ജന്മം, അടുത്ത ജന്മത്തിൽ നമ്മൾ നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ അല്ല എന്താ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നല്ലൊരു നടനും ഒക്കെ ആയിട്ട് മാറണം കേട്ടോ. ഓക്കെ.
1: ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഏതായാലും നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ July 9 to 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: ചുരം എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഡോക്ടർ രാജീവിന്റെ രചനയില് ജോൺസൺ മാസ്റ്റർ സംഗീതവും ചിത്രച്ചയുടെ ആലാപനമൊക്കെ ആയിരുന്ന മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ ഈ പാട്ട്. അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ സിനിമ കുറച്ച് ഹിറ്റായൊരു സിനിമയായിരുന്നു. മനോജക്ക് ജയനക്കാണ് തോന്നുന്നു അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ കാര്യം ഈ പാട്ടിൻ്റെ ഒരു കോമ്പസിഷൻ, അത് പറയാതിരിക്കാൻ വയ്യ അല്ലേ. അസത്യമായിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ പോർഷൻസും നമ്മളീ പാട്ട് ആസ്വദിക്കുന്ന പ്രിയ ശ്രോതാക്കളെല്ലാവരും നമ്മൾ പാട്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഉൾക്കാമ്പും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടികളോട് അറിഞ്ഞിരുന്നാൽ ഓരോ പാട്ടുകളും നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമായി. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം. ആരാണ്?
6: ഞാനിത് വിജയനാണ്, ചാത്തന്നൂർ.
5: ആ, പിന്നെ വിശേഷം?
6: പ്രത്യേകിച്ച്
5: അതെ അതെ
6: അതെ
5: അതെ
6: അതെ ഗവയാണ് കേൾക്കുന്നവർക്കെല്ലാം
5: സന്തോഷമായിരിക്കും.
6: അഭിപ്രായം പറഞ്ഞതാ, പേര് പറയുന്നത് നാടുകൂടെ ചേർന്ന് പറഞ്ഞാൽ പ്രത്യേക വില നാട്ടിനും
5: അല്ലേ. ഓക്കെ,
6: ഞാനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പല എന്റെ പല സോതാക്കളൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ച് ഞാനും കേട്ടത് കേട്ട് സന്തോഷിക്കുന്നു. എനിക്ക് അത് സന്തോഷമായി. അതേപോലെ തന്നെ ഒരു പഴയ പാട്ട് ഞാനും മനസ്സിൽ കണ്ട്
5: അവരെ സന്തോഷിപ്പിക്കാൻ അല്ലേ.
6: ആ, ഞാൻ പറയാം, രണ്ടുപേരി
5: പാടാം.
6: ഇത് അങ്കത്തട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ,
5: അങ്കത്തട്ട്.
6: എനിക്ക് തോന്നുന്നു 68 കണ്ട ഇറങ്ങിയതായിട്ടാണ് തോന്നല്.
5: അങ്കത്തട്ട് പഠിക്കും.
6: ആ, ദാസേട്ടം പാടിയ വാടാളന്റെ രചനയും സോമരായന്റെ ദേവരായ സാറിന്റെ സംഗീതം
5: സംഗീതമാണ്
6: ദാസേട്ടം പാടിയത്.
5: ഓക്കെ.
6: അങ്കന മാർമൗലേ അംശമതി ബാലേ അനക്ക കാവികലേ ഇതിലേ ഇതിലേ ഇതിലേ. ഇതാണ് പാട്ട്, ദാസേട്ടം പാടിട്ട് നമുക്ക് എല്ലാവരും കൂടെ കേൾക്കാം.
5: ഓക്കെ ഓക്കെ.
6: പിന്നെ ഒരു എഡിക്കേഷൻ ഉണ്ട് കേട്ടാ, എനിക്ക് രണ്ടു മൂന്ന് ശ്രോതാക്കളൊക്കെ പറഞ്ഞല്ലേ ആ മരത്തടി എന്നുള്ളൊരു രാജു ഗീതയും, രാജുവിന്റെ ഭാര്യയാണ് ഗീത. പിന്നെ നമ്മുടെ ഷാജഹാൻ ഷാജഹാൻ. പിന്നെ ഇപ്പൊ നമ്മുടെ പ്രവീൺ വിളിച്ചില്ലേ,
5: പ്രവീണോ?
6: ആ, പ്രവീണിനും കൂടെ ഇരിക്കട്ടെ നമ്മുടെ.
5: ഓക്കെ ഓക്കെ. അപ്പൊ അവർക്ക് അവർക്കെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഏതായാലും നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: അങ്കത്തട്ട് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. വയലാർ രാമവർമ്മയുടെ രചനയും ജി ദേവരായം വേഷ സംഗീതവും ദാസേട്ടൻ്റെ ആലാപനവും ഒക്കെ ചേർന്ന വളരെ മനോഹരമായൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. പഴയ കാലത്തെ ആ റെക്കോർഡിങ്ങിൻ്റെ ഒരു വ്യത്യാസമാണ് നമുക്ക് പുതിയൊരു പാട്ടിൽ നിന്ന് കേട്ടിട്ട് പെട്ടെന്നൊരു പഴയ ഗാനത്തിലേക്ക് പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് അല്ലേ. ഓക്കെ, അടുത്തൊരു കാളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ സാർ, ഞാൻ കാവനാട് നിന്ന് വിളിക്കുന്ന ബേബി ആന്റിയാണ്.
0: പറഞ്ഞോളൂ.
1: ഞാൻ മൈനാഗം എന്ന പാട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
0: മൈനാഗം ആണോ?
1: കടലിൽ നിന്നുയരുന്നു
0: ശിശിരങ്ങൾ തിരയുന്നു.
1: ആ പാട്ട് നേരത്തെ പ്രാക്കുളത്തുനിന്ന് ഒരു വൈഫ് മരിച്ചു പോയെന്ന് പറഞ്ഞ ഒരു പീറ്റർ എന്ന് പറഞ്ഞ
0: വിളിച്ചിരുന്നു
1: ആ പുള്ളിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പം പുള്ളിക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ദുഃഖത്തിലാണ് പുള്ളി വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഞാൻ പറയുകയും ചെയ്തു
1: അതേപോലെയുള്ള ഒരു ഏകാന്ത ജീവിയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റപ്പെട്ടവർക്കെ വേദന അറിയൂ. അതെ അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും ചേട്ടൻ ഒരുപാട് പീറ്റർ ചേട്ടൻ ഒരു ഗാനം ഒരുപാട് സന്തോഷം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
1: മക്കളുണ്ടായാലും നമുക്ക് ഒരാള് ഒരു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊന്നും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല.
0: അതെ അതെ അതെ അതെ.
1: നമുക്ക് അവർ നമ്മൾ അവരുടെ ഒരു ബേർഡൻ ആകരുതെന്ന് ആഗ്രഹമുണ്ട്.
0: ഓക്കെ ഓക്കെ.
1: ആ ലെവലാണ്. പിന്നെ നമുക്ക് ഈ ഗവൺമെന്റ് ഈ 2000 രൂപ തരുന്നത് കൊണ്ടൊന്നും നമുക്കൊന്നും ആവത്തില്ല.
0: അതെ അതെ അതെ.
1: പിന്നെ ഇപ്പോഴാണെങ്കിൽ എന്തോ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു പദ്ധതി
0: ഉണ്ടായിട്ടുണ്ടല്ലോ.
1: അതിലൂടെ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെൻഷനിന്ന് 10,000 rupees മന്തിന് കിട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് നടന്നു കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരുടെ മുമ്പില് കൈനീട്ടാതെ നമുക്ക് ജീവിക്കാം.
0: അതെ അതെ അതെ, വലിയൊരു കാര്യം തന്നെയാണ്.
1: ആ സതീശൻ സാറിന്റെ ചെവിയിലൊന്ന് എത്തട്ടെ എന്ന് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തന്നെയല്ല വാടക കൊടുക്കണം സുരേഷ്. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊരു ആശ്രയാകട്ടെ, സഹായം ആകട്ടെ എന്ന് വിദേശ സാറിന് ശ്രദ്ധയിലൊന്ന് പെടട്ടെ എന്നും ആഗ്രഹിക്കുന്നുണ്ട്.
0: ഓക്കെ, തീർച്ചയായിട്ടും ഇത് നമ്മുടെ മറ്റുള്ള ശ്രോതാക്കളെല്ലാം കേട്ടിട്ട് ഒരു ചർച്ചയിലാവും. ചർച്ചയിലൂടെ അങ്ങ് എത്തും കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെ വരാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.
5: കൃഷ്ണ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്, മൈനാകം. ശ്യാം തിരുമല ടീമിന്റെ ഒരു മനോഹരമായ ഒരു ഗാനമാണ്, എസ് ജാനകി പാടിയ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം. ആരാണ്?
6: എന്റെ പേര് രേവതി.
5: രേവതി, ആ പറഞ്ഞു.
6: ഇന്നലെ ഇന്നലെ എന്റെ മോളെ പിറന്നാളായിരുന്നു സാർ, അന്ന് വിളിച്ചു പറയാൻ വിളിച്ചിട്ട് കിട്ടിയില്ല.
5: കിട്ടിയില്ല, ഇന്ന് പറഞ്ഞു.
6: ഇന്നലെ എന്റെ മോക്ക് 5 വയസ്സായിരുന്നു, അത് വിളിച്ചു പറയാൻ വേണ്ടിട്ട്.
5: എന്താണ് മകളുടെ പേരെന്താണ്?
6: പീലി.
5: പീലിയോ? പീലി, ആ കൊള്ളാമല്ലോ, വെരി നൈസ് നെയിം പീലി. ആ പീലിക്ക് എന്തായാലും നല്ല ഒരു അടിപൊളി ജന്മദിനാശംസകൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നൽകുകയാണ് കേട്ടോ. ഓക്കെ, ഹാപ്പി ആയോ? പാട്ട് പറഞ്ഞു.
6: ഹാപ്പിയായി.
5: കിട്ടിയപ്പോഴേ എത്ര വയസ്സാന്ന് പറഞ്ഞു മോക്ക്?
6: 5 വയസ്സ്.
5: ആളടുത്തുണ്ടോ ഇപ്പൊ അന്നേരം? അപ്പൊ മോളെ അറിയിക്കട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: വളരെ മനോഹരമായ ഒരു ഗാനല്ലേ. അച്ഛുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ ഇളയരാജൻ്റെ സംഗീതവും ചിത്ര ചേച്ചിയുടെ മനോഹരമായ ആലാപനവും അല്ലേ. എത്ര മനോഹരമായ ഒരു ഗാനമാണല്ലേ. ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും ഈ ഒരു ഗാനം കേൾക്കാൻ കഴിഞ്ഞതിൽ. അടുത്തൊരു കാളുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ്? വാഹിദ. ആ പറഞ്ഞു. സുഖമായിരിക്കുന്നു അവിടെയോ? സുഖം തന്നെയാണല്ലേ. ആഹാരം കഴിച്ചോ? കഴിച്ചു. എന്നിട്ട് എനർജി ഇല്ലല്ലോ. ഓ, അതുകൊണ്ടാണോ എനർജി ഇല്ലാത്തത് അല്ലേ? ഓക്കെ ഓക്കെ. സംസാരത്തിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ഷീണിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ പോലെ. കാര്യം 12 മണി തൊട്ട് ട്രൈ തുടങ്ങിയതല്ലേ. ഓക്കെ, ഇപ്പൊ കിട്ടിപ്പോ ഇനി ഇനി ഹാപ്പി ആയിക്കോളൂ. ഇനി പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ പാട്ടൊക്കെ പാടുവോ? പാടത്തില്ല. നമ്മള് ആസ്വദിക്കല്ലേ.
1: രാവിലെ 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് വൈകുന്നേരം വരെ.
0: വീട്ടിലാണോ കേൾക്കുന്നത്? വീട്ടിലാണോ അതോ? വീട്ടിലാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. FM ആണ് ഇപ്പൊ കൂട്ടുകാരൻ. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
1: പാട്ട് ആവശ്യപ്പെട്ടു
0: ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ട് എന്തായിരിക്കും എന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാം കൗതുകമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. എന്തായാലും ആ ഗാനത്തിലേക്ക് പോവാം.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ

കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ഇത് ഞങ്ങളുടെ കഥ എന്ന ഇത്തരത്തിൽ ഗാനമാണ് നമ്മൾ കേട്ടത്. രചന പി ഭാസ്കരൻ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, സംഗീതം ജോൺസൺ മാസ്റ്റർ ആണ്, ആലാപനം ജാനകി അമ്മയാർ പാടിയത്. വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അടുത്തൊരു കോളുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ശശാങ്കമ്പിള്ള, ശങ്കരമംഗലം.
0: ആ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റി പണിക്ക് പോകുന്നുണ്ട്.
0: ആ, എവിടെയാണ്?
1: ഞാൻ കരുനാഗപ്പള്ളം.
0: കരുനാഗപ്പള്ളം. ഇപ്പൊ ഇന്ന്
1: എനിക്ക് പനിയാണ്. രണ്ടു ദിവസം ഞാൻ അവധിയിലായി. പനിയായിരുന്നു.
0: ഓ, പനിയാണ് അല്ലേ? ഓക്കെ.
1: ആ, തൊണ്ടവിനെ പനിയാക്കിയായിരുന്നു. പുറത്ത് രണ്ടു ദിവസമായി പോയിട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വർക്കിംഗ് ഡേയില് FM കേൾക്കാറുണ്ടോ? റേഡിയോ കേൾക്കാറുണ്ടോ?
1: ഞാൻ മൊബൈൽ കേൾക്കും.
0: മൊബൈൽ വഴി കേൾക്കും അല്ലേ?
1: അത് ഈ ഉറക്കത്തിലും വൺ ഡേ ഡ്യൂട്ടിയാ.
0: ഓ, അത് ശരിയാ. ശരി,
1: വൺ ഡേ ഡ്യൂട്ടി ആകുമ്പോ ഒരു ദിവസം മൊത്തം രാത്രിയിലെ ക്യാൻസൽ പോയിട്ട് കേൾക്കുന്നുണ്ട്. അവിടുത്തെ നല്ല കേൾക്കും.
0: ഓ, അയ്യോ, ശരി ശരി ശരി. പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. രാവിലെ ആയാലും പിന്നെ കണ്ടിന്യൂസ് പ്രോഗ്രാം വന്നോണ്ടിരിക്കുകയാണല്ലോ.
1: രാവിലെ ഞാൻ 6:30-7 ഇറങ്ങും. ഞാൻ ഇറങ്ങി പിന്നെ കുറച്ചേരം ഉറക്കമൊക്കെ ആയിരിക്കും.
0: വൈകിട്ട്
1: തന്നെ വിറ്റാൻ ജോലിയുള്ളപ്പോ പിന്നെ ഇത് തന്നെ.
0: ഇത് തന്നെ
1: നമ്മുടെ ഏറ്റവും അടുത്ത ആള്.
0: അതെ അതെ അതെ അതെ. ഒരുപാട് പേരെ സുഹൃത്താണല്ലോ.
1: ഇന്നല്ല, വാൽവ് സെറ്റ് തൊട്ടേ എനിക്ക് 68 വയസ്സുണ്ട്.
0: ഓക്കെ.
1: ഈ വാൽവ് സെറ്റ് തൊട്ടേ എനിക്ക് കൗതുകമുള്ള ഒരു സംഗതിയായത്. അന്ന് ഞാൻ ഒരു ചായക്കാരുടെ മുമ്പ് നിൽക്കുവായിരുന്നു ഈ പാട്ട് കേൾക്കാൻ. അന്ന് വാൽവ് ഓൺ ആയി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ വർക്ക് ആവണമെങ്കിൽ. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഈ വാർത്തയും പാട്ടും രഞ്ജിനെ കേൾക്കാൻ, അന്ന് നമുക്ക്
0: FM ഇല്ല.
1: അന്ന് ഈ രഞ്ജിനെ കേൾക്കാൻ ആലപ്പുഴ എന്നുള്ള സംരക്ഷണം, അതുപോലെ ഈ സിലോൺ റേഡിയോ സർവീസ് ഉണ്ട്, അത് സെക്കൻഡ് ബാൻഡ് കിട്ടുമായിരുന്നു. 3 മണി തൊട്ട് 5 മണി വരെ നല്ല മലയാളം പാട്ട്
0: കിട്ടുമായിരുന്നു.
1: ടലിൻ്റെ അങ്ങേ തലയ്ക്കലായി നേരം വെളുക്കുന്ന മേട്ടിൽ തമ്പിലി മാമനെ പോലൻ്റെ മാറിൽ നീ ഒട്ടിക്കിടക്കുന്ന മുത്തേ. ഹലോ.
0: ആ, ഓക്കെ ഓക്കെ. കൊള്ളാം കൊള്ളാം. നല്ല പാട്ട്, നല്ല സെലക്ഷൻ പാട്ട് കേട്ടോ. പാട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ പാട്ട് തന്നെയാണ് ആവശ്യപ്പെട്ടത് അല്ലേ?
1: പാട്ട് പാടണം. എനിക്ക് പെട്ടെന്ന് ജാനകി അമ്മ ഓർമ്മ വന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: എടുത്തത്.
0: ഓക്കെ. എന്തായാലും ഏതായാലും സന്തോഷം എന്ന് പറയാ. അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാ. ഓക്കെ.
1: ഞാനല്ലേ,
0: ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. കാണാം കാണാം. ഓക്കെ. ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. വയലാർ രാവർമ്മയുടെ രചനയിൽ വിദ്യാസാഗറിന്റെ സംഗീതവും ജാനകിയമ്മയുടെ ശബ്ദവും ഒക്കെയായിട്ടുള്ള ഇരിക്കുന്ന അവസാനമായി പാടിയ ഒരു ഗാനം കൂടിയാണ് മലയാളത്തിലെ ജാനകിയമ്മ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പാട്ടിലൂടെ നമുക്ക് ജാനകിയമ്മ വീണ്ടും ഓർക്കാൻ കഴിഞ്ഞതിൽ. അടുത്ത ഒരു കോൾ ഉണ്ട് തോന്നുന്നു. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം? അതാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും സുഖം
1: തന്നെ.
0: അഡ്വാൻസ് ആയിട്ട് ഇട്ടേ. അപ്പം ചോദ്യം ഒന്ന്, ഉത്തരം രണ്ട്. ഇവിടെ സുഖമായിരിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കാലാവസ്ഥ മഴയും വെയിലും ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അവിടെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം.
1: ഇവിടെ ഇവിടെ വെയിലുണ്ട്, അതിനനുസരിച്ചുള്ള തിരക്കുണ്ട്. റോഡിന്റെ റോഡൊക്കെ ശോചനീയ അവസ്ഥയാണ്. അങ്ങനെയുള്ള ചെറിയ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ ബ്ലോക്ക് ആവുന്നത്.
0: ബ്ലോക്ക് ആവുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണോ? അത് കൊള്ളാമല്ലോ.
1: നിയന്ത്രിക്കാൻ
0: ഒക്കുന്നത് നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് റോഡെല്ലാം കൂടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ ക്ഷമയോട് കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്?
1: ഒന്നും ചെയ്യാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നിൽക്കണം.
0: അരമണിക്കൂർ നിൽക്കണം. ഇനിയിപ്പോ തിരക്ക് കൂടത്തല്ലേ ഉള്ളൂ. ഓണമൊക്കെ
1: വരുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യാതെ ഒരു കാര്യം നടക്കത്തില്ല.
0: അതെ അതെ അതെ. ഇനിയിപ്പോ ഭയങ്കര തിരക്കായിരിക്കും. ഇനിയാണ് നമ്മൾ തിരക്കായി. ഓൾറെഡി തിരക്കാണ്. എങ്കിലും ഇനി നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇനി
1: അങ്ങോട്ട്.
0: ശ്രദ്ധിക്കേണ്ട സമയം കൂടി തന്നെയാണ് ഇത് അല്ലേ? തീർച്ചയായിട്ടും
1: പൊതുമരാമത്താണ് ഇത് കൂടുതൽ ശ്രദ്ധ വരുത്തേണ്ടത്.
0: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം റോഡുകളുടെ പണിയും.
1: അവര് റോഡ് മഴ പെയ്ത് റോഡ് കുളമായി കിടക്കുന്നു. പിന്നെ ഒന്ന് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നിടം വീണ്ടും തിരക്ക് കയറുന്ന അത് വീണ്ടും നശിക്കുന്നു. പല പല കേസുകൾ കിടക്കുക. എങ്കിലും ഒരു ഭാഗം വൃത്തിയായി വന്നെങ്കിൽ അടുത്ത ഭാഗത്തോട്ട് നമുക്ക് തുറന്ന ആൾക്കാരെ
0: വിടാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വല്ലാത്തൊരു ചോദ്യചിഹ്നമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അല്ലേ? അതിന്റെ ഇടയ്ക്ക്
1: ഇതാണ് പരിഹരിക്കാൻ.
0: എന്തായാലും ഇതിലൊക്കെ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് നമ്മള് ഇങ്ങനെ അല്ലേ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു ഗാനം കേൾക്കാം.

0: ബട്ടർഫ്ലൈസ്. കൊച്ചുകുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്. പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽത്തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 മണിക്കും. വിരൽത്തുമ്പിലെ വിസ്മയം, അവതരണം നാദൃശ.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ രചനയിൽ രവീന്ദ്രമാഷ് സംഗീതം പകർന്നു. നല്ല മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുപോയത്. അടുത്ത ഒരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം.
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ ബാബു പട്ടത്താനമാണ്. ടൗണാർത്ത് സുപ്രീമിൽ നിൽക്കുന്ന ട്രാഫിക് വാർഡൻ.
1: നമ്മള് പണ്ട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? എനിക്കൊരു സംശയം അല്ലേ.
2: അതാണ്
1: എന്തുണ്ട് വിശേഷം?
2: സുഖമായിട്ട് പോകും സാറേ, ഡ്യൂട്ടി കറക്റ്റായിട്ട് പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.
1: നന്നായിട്ട് പോകുന്നുണ്ടല്ലേ.
2: രണ്ടുപേരും പാടിക്കോട്ടെ.
3: പാടിക്കോളൂ. അവൾ കുണുങ്ങി നിന്നു ഏകയായി രാഗലോലയായി എന്റെ മുന്നിൽ വന്ന് അവൾ കുണുങ്ങി നിന്നു കുണുങ്ങി നിന്നു ഏ കുണുങ്ങി നിന്നു. ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ
2: ഹലോ.
1: വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ.
2: ചെറുതായിട്ടൊക്കെ പാടും.
1: ചെറുതല്ല, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. നല്ല ശബ്ദം. ഓക്കെ, നല്ല മനോഹരമായിട്ട് പാടി. ഡ്യൂട്ടി സമയമാണോ ഇപ്പൊ?
2: ഡ്യൂട്ടി സമയമാണ്. അങ്ങനെ വിളിച്ചപ്പോ കിട്ടി.
1: എങ്കിലും ആ വിളിക്ക ആ ഡ്യൂട്ടിക്കിടയ്ക്കിലൊക്കെ ആ തിരക്കുകൾക്കിടയിലൊക്കെ വിളിക്കാനൊക്കെ കാണിക്കുന്ന മനസ്സിന് അല്ലേ ഒരായിരുന്നു. നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ പാട്ട്
2: ആവശ്യപ്പെട്ടിട്ടുണ്ടോ?
1: ഈ പാട്ട് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: സിന്ദൂര ചെപ്പ് എന്ന ഒരു പഴച്ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. യൂസുഫ് അലി കച്ചേരിയുടെ രചനയിൽ ജി ദേവരായൻ മാഷ് സംഗീതം പകർന്ന് ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഏതായാലും നല്ല നല്ല ഗാനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ ഇനിയും പോരട്ടെ. അടുത്തൊരു കോളുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ കടപ്പാങ്കടയെന്ന പ്രസന്ന എന്നതിന്റെ പേര്.
0: ആ, പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? ഫുഡൊക്കെ കഴിച്ചോ?
1: സുഖമായിരിക്കുന്നു, കഴിച്ചു.
0: പിന്നെ പാട്ടൊക്കെ കേട്ടിങ്ങനെ?
1: പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, രണ്ടു ദിവസത്തിക്ക് മുമ്പേ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഒരു കുഞ്ഞ് ഒരു മോള് പാടിയ പാട്ടായിരുന്നു. മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല, ഹരിഹരൻ പാടിയതാ.
0: ഓ, അത് ശരി.
1: ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പാട്ട്. എനിക്ക് അതിന്റെ വരികൾ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
0: ഓക്കെ ഓക്കെ.
1: അന്നേരം അതൊന്നുകൂടെ കേൾക്കാൻ എനിക്കൊരു ആഗ്രഹം, അങ്ങനെ ഞാൻ ചോദിച്ചതാ.
0: ഓക്കെ, പിന്നെന്താ, തീർച്ചയായിട്ടും നമ്മളത് കേൾപ്പിക്കുമല്ലോ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്തോ? സുഖമായിരിക്കുന്നു?
1: വിശേഷം സുഖമായിരിക്കും. വിശേഷമായിട്ട് പറയാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ പ്രകൃതിയെ പറ്റി പറഞ്ഞാൽ വടക്കൻ ജില്ലയിൽ മഴയും മണ്ണിടിച്ചിലും
0: നമുക്ക്
1: നല്ല പ്ലസന്റ് ക്ലൈമറ്റ്.
0: അതെ അതെ അതെ അതെ, ഒരു വല്ലാത്തൊരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാ ഇടയ്ക്ക് നല്ല വെയിലും അല്ലേ.
1: അതെ അതെ അതെ,
0: ഓക്കെ.
1: അങ്ങോട്ട് കേട്ടതേ കണ്ടതേ
0: ഉള്ളൂ. അതെ അതെ അതെ അതെ അതെ. ഓക്കെ, എന്തായാലും ആ ഗാനം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയല്ലേ. നമുക്ക് ആ ഗാനം കേട്ടാലോ?
1: നമുക്ക് എല്ലാവർക്കും കേൾക്കാം.
0: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ആ ഗാനം കേൾക്കാം.

0: സുവിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
3: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
3: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
6: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
5: എന്തിനാ? പത്രത്തിലിടാനാണോ?
6: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
5: റേഡിയോയിലോ?
6: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
5: അതെയോ?
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
5: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
7: അങ്ങനെ നമ്മൾ ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ബെന്നറ്റ് വീത്തിരാഗിൻ്റെ സംഗീതവും റഫീഖ് അഹമ്മദിൻ്റെ രചനയും ഹരിഹരൻ സാറിൻ്റെ സംഗീതവും ചേർന്ന വളരെ മനോഹരമായൊരു ഗാനം അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളുണ്ട്. ഹലോ.
8: ഹലോ
7: ഹലോ, നമസ്കാരം.
8: എന്തോണ്ട് സുരേഷ്? സുഖമായിട്ടിരിക്കുന്നു?
7: സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം?
8: ഇന്ന് ഞാനിങ്ങനെ 9:30 ആയപ്പോ നമ്മള് ചന്ദ്രത്തോപ്പ് മറ്റേ ഈ ഏരിയ ഉണ്ടല്ലോ, കറണ്ട് പോയി.
7: ആ,
8: ഇതുവരെ വന്നില്ല. ഞാനിങ്ങനെ കസ്റ്റഡിയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ഈ കറണ്ട് ഇങ്ങനെ വരാത്തെ, അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്ന പിന്നെ ഈ താമസം എന്റെ വരുവാൻ താമസമെന്തേ വരുവാൻ ആ പാട്ട് എന്റെ മനസ്സിലേക്ക് വന്നു. അപ്പൊ പിന്നെ സുരേഷിനെ കിട്ടുവാണെങ്കിൽ അത് ചോദിക്കാവുന്നില്ല.
7: അടിപൊളി അടിപൊളി, നല്ല ക്ലൈമാക്സ് കേട്ടോ. ഒരു കറണ്ട് കറണ്ട് ചതിച്ച ചതി താമസം എന്തേ വരുവാനും കൊണ്ട് നിർത്തി.
8: ക്ഷമിച്ചിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും സുരേഷാണെന്നുള്ള അറിഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ സുരേഷ് അല്ലേ അന്ന് ശ്രമിക്കാവുന്ന വിചാരിച്ചു.
7: അതിനൊരു കാരണമായല്ലേ ഈ കറണ്ടിന്റെ പ്രശ്നം?
8: എന്തായാലും രണ്ടുപേര് പാടാനും ഒക്കെ ഉള്ള സന്തോഷമായി. നമ്മളെയും പിന്നെ കറണ്ട് ആയാലും ഏത് മനുഷ്യനായാലും നമ്മളെ ജീവിതത്തിൽ നിന്ന് കുറച്ചൊന്ന് അകന്നു നിൽക്കുമ്പോ ഒരു വിഷമമാ.
7: നമ്മള്
8: ഭയങ്കരമായിട്ട് സ്നേഹിച്ച് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ പെങ്കൊച്ചിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു.
7: അതേപോലത്തെ വിഷമമാണ്.
8: അപ്പോഴാ അവന്റെ ആ ഹൃദയം അല്ലെങ്കിൽ അവന്റെ ആ വേദന അതെങ്ങനെ അവൻ പറഞ്ഞു തീർത്തു. മെല്ലെ തുളുമ്പുന്ന മനസ്മിതത്തിനെ കനിയുവാനായി അനുരാഗ സന്ധ്യകൾ ൊരിക്കലും എന്നിൽ നിന്നാരോ നിലവിലേക്ക് നിന്നെ പിരിയുവാൻ വയ്യനിക്കെങ്കിലും കരൽ നൊന്തു കേഴുന്നു കൂത്തുകാരി അധരം വിതുമ്പാതെ മിഴികൾ തുളുമ്പാതെ യാത്രയാകൂ കഥ യാത്രയാകൂ ഒരുപാടുണ്ട് കേട്ടോ ഈ പാട്ട്. ഇത് പാടിയത് ഞാനങ്ങ് ഞാൻ തന്നെ ഇമോഷൻ ആവും.
7: അവിടെ ഇമോഷൻ
8: അങ്ങനെ ഒത്തിരി പോകത്തില്ല, കാരണം വെച്ചാല് സമയവും കുറവാണല്ലോ.
7: അതെ അതെ അതെ അതെ അതെ. എന്തായാലും അവിടെ ഇമോഷണൽ ആയെങ്കിലും ഞാൻ ഈ ഇതിന്റെ ഇങ്ങനെ ആസ്വദിച്ചങ്ങ് ഉറങ്ങിപ്പോയാൽ
8: ഇമോഷൻ അങ്ങനെയുള്ളൊരു കവിതയാ ഇത്. ഞാൻ പലപ്പോഴും പാടി, എനിക്ക് ഒരു കവിത പാടിയപ്പോൾ സന്തോഷ് വല്ലാതെ എന്നെ എന്നോട് പറഞ്ഞു, ഹൃദയത്തിൽ നിന്നാണോ പാടുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ.
7: അതെ അത് ഞാൻ പറഞ്ഞു,
8: എനിക്ക് നന്നായിട്ട് കവിത പാടാൻ കഴിയും.
7: ഒരുപാട് ഒരുപാട് സന്തോഷം. ഏതായാലും നമുക്ക് ഗാനം കേട്ട് തിരികെ വരാം.

0: ഭാർഗവി നിലയം എന്ന ഒരു പഴയചിത്രത്തിൻ്റെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. എം എസ് ബാബുരാജിൻ്റെ സംഗീതത്തിൽ പി ഭാസ്കരൻ മാഷിൻ്റെ രചനയിലും ദാസേട്ടൻ പാടിയ വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് നല്ല ഗാനങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയമൊക്കെ ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കോളുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ഷിബിൻ താമരക്കുളം.
0: ആ, പറഞ്ഞോളൂ.
1: എന്തൊക്കെയുണ്ട്
0: വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. എന്തുകൊണ്ട് അവിടെ വിശേഷം? എല്ലാരും ഗോൾ തിരിഞ്ഞടിക്കുവാണല്ലോ. നമ്മളെല്ലായിടത്തും അങ്ങോട്ട് വിശേഷങ്ങൾ ചോദിച്ചോണ്ടിരിക്കും, നമ്മുടെ ഇങ്ങോട്ട് വിശേഷങ്ങൾ ചോദിക്കുന്നതാണ് വിചാരിക്കുന്ന. നമുക്ക് അവിടെ ചോദിക്കാനൊന്നുമില്ല, അതാ
1: വിഷയം.
0: സന്തോഷം ഹോസ്റ്റലോട്ട് വരികയാണല്ലോ. ഓക്കെ, എന്തായാലും നമ്മള് പിന്നെ അവിടെ സുഖമാണല്ലോ.
1: സുഖം സുഖം. നമ്മുടെ സാറിന്റെ മ്യൂസിക് ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് സൂപ്പർ ആയിരുന്നു കേട്ടോ.
0: അത് കേട്ടിരുന്നു.
1: ദിവസം ഒരു സ്പെഷ്യൽ കേട്ടായിരുന്നു. നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു. സാറും കൂടെ ആ ഫസ്റ്റ് ലൈനൊക്കെ ഒരു പാടുന്നതുകൊണ്ട് ഒരു നല്ല രസം ഉണ്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
1: അപ്പോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. കേൾക്കാൻ പറ്റില്ല, എന്തായാലും ലാസ്റ്റ് കോൾ അല്ലേ, അതുകൊണ്ടാണ്.
0: ഓക്കെ ഓക്കെ, ഏതായാലും ലാസ്റ്റ് കോൾ ആണ്, എന്തായാലും ഭാഗ്യവാനാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ കാതൊരു കാതൊരത്തിലെ വിളിച്ച എല്ലാവർക്കും ഒരായിരം സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. കാര്യം നമ്മുടെ സമയം പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ ഗാനങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗാനങ്ങളായിരുന്നു. ഇനി കാണുന്നതുവരെയും എല്ലാവർക്കും സ്നേഹത്തോടെ വിട പറയുകയാണ്. താങ്ക് യു. സ്നേഹത്തോടെ സുരേഷ് പെരുന്നാട്.

0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് നേഴ്സിംഗ് തിരഞ്ഞെടുത്തതെന്നും ഇപ്പോഴത്തെ യുവാക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് മെഡിക്കൽ മേഖലയൊക്കെയെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ജ്യോതി ജോസ് ആണ്. ജ്യോതി ജോസിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
1: എന്റെ പേര് ജ്യോതി ജോസ്. ഞാൻ ബിഷപ്പ് ബെൻസ് കോളേജ് ഓഫ് നഴ്സിംഗിലെ 8th സെമസ്റ്റർ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. എന്റെ സ്ഥലം പുത്തൂരാണ്, കൊല്ലം തന്നെ.
0: എന്താണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം?
1: അപ്പൊ ഞാൻ തിരിച്ചു വയ്ക്കും, വൈ നോട്ട് നഴ്സിംഗ്? എന്തുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തുകൂടാ? നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാക്കിയുള്ള പ്രൊഫഷൻ ഒന്നും തരാൻ പറ്റാത്ത ഒരു സർവീസാണ് നഴ്സിംഗ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഒരു പേഷ്യൻ്റ് വരുന്ന ഏറ്റവും ലോ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ബാക്കി നമുക്കെല്ലാം എങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ വീക്കായാൽ നമ്മളെ കൂടെ ഒത്തും പറ്റത്തില്ല. അപ്പോൾ അവർ അത്രയും വീക്കായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അപ്പം കൂടെ ഇരിക്കാനും കെയർ കൊടുക്കാനും ഏറ്റവും കൂടുതലും പറ്റുന്ന നഴ്സിനാണ്. അത്രയും വീക്കായിട്ടുള്ള പേഷ്യന്റിന് റിക്കവർ ആയിട്ട് പോകുമ്പം അവരുടെ മുഖത്ത് ആ ഒരു ചിരി ഉണ്ടാവുന്നത് നമ്മുടെ കെയറോടെ കാരണമായിരിക്കും. അപ്പം അതൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പേഴ്സണലി എന്റെ അമ്മ ഒരു നഴ്സാണ്. അപ്പം ഞാൻ കൊച്ചുനാൾ മുതൽ ഇത് കണ്ടാ വളർന്നെ. അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടമാണ് നഴ്സ്, അതുകൊണ്ട് തന്നെ ചൂസ് ചെയ്തു.
0: ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ ഈ ജോലി തിരഞ്ഞെടുക്കുന്നതിൽ ഈ നഴ്സിംഗ് ഫീൽഡിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ മുന്നിട്ട് വരുന്നുണ്ട് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള അഭിപ്രായം?
1: ഇപ്പോഴത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന രണ്ട് കാരണം കൊണ്ട്, ഒന്ന് സാലറി, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി. ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോബ് കിട്ടും എന്നൊരു ഉറപ്പുണ്ടായതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എബ്രോഡൊക്കെ പോയാൽ നല്ല സാലറി കിട്ടും എന്നൊരിതുണ്ട്. ലൈഫ് സെക്യൂർ ആക്കാം എന്നൊരു ഓപ്ഷൻ കൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ കൂടി നിൽക്കുന്നത്.
0: അതുപോലെ തന്നെ ഈ പണ്ട് കാലം അപേക്ഷിച്ച് നഴ്സിംഗ് ചെയ്യുന്നവരോട് ഒരു വലിയ താല്പര്യക്കുറവൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇപ്പം നഴ്സിംഗ് ആണോ എങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളൊരു എന്തൊരു ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു മാറ്റിറ്റ്യൂഡ് മാറ്റമുണ്ട്. അത് നിങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റുമോ?
1: വിജയമായിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഏറ്റവും കൂടുതലും കാണുന്ന മാരേജ് അലയൻസ് ഒക്കെ വരുന്ന കേസിലാണ്. എന്ന് വെച്ചാൽ നഴ്സ് ആണോ അന്നേ ഓക്കെ ഇത് കൊണ്ടുപോവാം എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങളുടെ ബേസിക്കലി ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാല് ഇപ്പറ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ലൈഫ് സെക്യൂർ ആക്കാം അല്ലെങ്കിൽ സാലറി ഉണ്ട്, ഏത് സിറ്റുവേഷൻ ജോലിക്ക് പറഞ്ഞു വിടാം, സാലറി കിട്ടും എന്നൊരു ഇതുണ്ടായത് കൊണ്ട് വിടുന്നത് പോലെ അല്ലെങ്കിൽ നോക്കുന്നത് പോലാണ് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അല്ലാതെ തന്നെ ഇപ്പം പറഞ്ഞ നമ്മൾ പറയുമ്പം കേരളത്തിൽ തന്നെ വേജസ് കൂട്ടാൻ വേണ്ടി പറഞ്ഞപ്പം എത്രയോ പേര് എതിർത്ത ആൾക്കാരുണ്ട്. എബ്രോഡ് പോയാൽ കിട്ടും വേജസ്, ആ ഒരു ഇത് കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ കൂട്ടാൻ പറഞ്ഞ മിക്കവരും എതിർക്കുക. ആ ഒരു ഇത് ഇവിടെ കണ്ടില്ല. വേജസ് കൂട്ടണമെന്നൊരു കാര്യം കേരളത്തിൽ പറഞ്ഞപ്പോൾ അത് ആ കണ്ടില്ല. ആ ഒരു നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഇതാക്കുന്ന ഒരു സാധനം ഇവിടെ കണ്ടില്ല. അല്ലാതെ മാർക്കറ്റിംഗ് വരുന്നപ്പോഴാണ് നഴ്സിന് വില വരുന്നത്.
0: അതുപോലെ ഇപ്പോൾ ഒരുപാട് പേര് നഴ്സിംഗ് ഫീൽഡോട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും അതുപോലെ നഴ്സിംഗ് പ്രൊഫഷണൽസിനെയും കൊടുക്കുന്നതിൽ രാജ്യങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യ വലിയ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അത് ഇവിടുത്തെ സാധ്യതകൾ കുറവായതുകൊണ്ടാണോ അല്ല പുറത്തൊരു ലൈഫിലേക്ക് യുവാക്കൾ ചിന്തിച്ചു തുടങ്ങിയത് കൊണ്ടാണോ?
1: അതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ്. അപ്പം അതിനുള്ള സാലറി ഭയങ്കര കുറവായിരിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്യാവശ്യം സാലറി ഉണ്ട്, പക്ഷെ എക്സാം ക്രാക്ക് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. എബ്രോഡ് പോവുകയാണെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്താലും ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും സാലറി നമുക്ക് കൂടുതൽ മേടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ മിക്കവരും എബ്രോഡ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ലൈഫ് പറയുമ്പോഴത്തേക്കും ഇന്ത്യനേക്കാളും നല്ല ലൈഫ് എബ്രോഡാണ് എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ്. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് ആണ്, അപ്പം അതിൻ്റെതായ ഇതുണ്ടായതുകൊണ്ടാണ് എല്ലാവരും എബ്രോഡിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബേസിക്കലി മിക്ക നഴ്സസും ഏറെക്കുറെ സ്ലേവ്സിനെ പോലെ ആയിരിക്കും പണിയെടുക്കുന്നത്. നമുക്ക് ഓരോരുത്തരടുത്തും വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് റേഷ്യോ ഉണ്ട്. അത് കൃത്യമായിട്ട് മിക്ക ഹോസ്പിറ്റലും പാലിക്കാറില്ല. ഇപ്പം നഴ്സിന് വരുന്ന വർക്ക് ലോഡ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ലീവും പേ ചെയ്യുന്ന ലീവ് അതൊക്കെ ഭയങ്കര കുറവായിരിക്കും. എബ്രോഡ് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്ക ചില ഡോക്ടേഴ്സിനൊക്കെ നഴ്സുമാരോടുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇപ്പോൾ ഡോക്ടർ നമ്മുടെ വാർഡിൽ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ പുറകെ ഓടുക, നമുക്ക് നമ്മുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് നമ്മൾ ഭയങ്കര ഹാർഷ് ആയിട്ടായിരിക്കും ഒരു ബിഹേവ് ചെയ്യുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ ആണെന്ന് പോലും ചിലപ്പോൾ അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പം അത്രയും വില കുറച്ചാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കാണുന്നത്. അപ്പം എവരോട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്പം എത്ര സാലറി കിട്ടി അതിനേക്കാളും ഒക്കെ ഉപരി നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് വലുത്. നമുക്ക് നല്ലൊരു ഡിഗ്നിറ്റിയോട് കൂടി സെൽഫ് റെസ്പെക്റ്റോട് കൂടി അടുത്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതല്ലേ നല്ലേ?
0: ഒരു ഹൈറാർക്കി ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ
1: ഉണ്ട്.
0: ഡോക്ടേഴ്സ് ആണ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും അതിനേക്കാളും കൂടുതൽ പണിയെടുക്കുന്നത് നഴ്സസ്മാരാണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല.
1: ഇപ്പൊ അത് കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പണ്ട് അത്രേ ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ നമ്മള് ഇപ്പം കുറെ ആൾക്കാര് നമ്മുടെ ഫാമിലിയും തന്നെ പോകുന്നോണ്ടാണെന്ന് അറിയത്തില്ല, ഇപ്പൊ ആൾക്കാർക്ക് ഏറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട് നഴ്സസിന് നല്ല ജോലിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു.
0: ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സാമൂഹ്യ മാറ്റം, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റം എന്ന് പറയുമ്പോൾ എന്തോ പറയാൻ പറ്റുന്ന
1: എന്നുവെച്ചാൽ മോശമായ ഒരു മാറ്റം,
0: മോശമല്ല നല്ലൊരു കാര്യം പറയല്ല, അല്ലെങ്കിൽ മോശം എന്താണ് ഒരു സാമൂഹ്യ മാറ്റമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം.
1: ഇപ്പം എന്റെ ഇതില് മാറ്റമായിട്ട് തോന്നുന്ന വെച്ചാല് ഈ അഡിക്ഷൻസ് കൂടുന്ന കാര്യങ്ങളാണ്. ഇപ്പം യൂത്തിന്റെ ഇടയ്ക്ക് തന്നെ നോക്കിയാൽ അഡിക്ഷൻസ് ആണ്, ഫോൺ അഡിക്ഷൻസ് ആയാലും ഡ്രഗ് അഡിക്ഷൻസ് ആയാലും അഡിക്ഷൻസ് കൂടിക്കൂടി വരിക. ഡിപ്പെൻഡൻസിക്ക് വേണ്ടിയിട്ട് വേറൊരു സോഴ്സും ഇല്ലാതെ നേരെ ലഹരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. ഇനി അതല്ല എന്നെനിക്ക് ഫുൾ ടൈം എല്ലാവരുടെയും കയ്യിലും കാണുന്ന സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു റീല് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങ് 2-3 മണിക്കൂർ പോകുന്നതേ അറിയത്തില്ല. ചുറ്റും നടക്കുന്ന എന്താന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു ഇതാ. പണ്ട് നമ്മളിപ്പം ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചൊക്കെയാ പോകുന്നത്. ഇപ്പൊ പോയാൽ ട്രെയിനിൽ നമ്മളിപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ഒരു ദൂരെ യാത്ര പോവാന്ന് വെച്ചോ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു 3 ദിവസം കൂടെ ഉള്ളത് ആരാന്ന് പോലും നമ്മൾ അറിയത്തില്ല. അമ്മാതിരി ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, യങ്സ്റ്റേഴ്സ് കമ്പനി ആവുന്ന യങ്സ്റ്റേഴ്സ് ഇല്ല എന്നല്ല, പക്ഷെ മിക്കവരും ഈ പറഞ്ഞ ഫോണിലും കാര്യങ്ങളിലൊക്കെ ആണ്.
0: അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു 2 റീസൺ ഉണ്ട്. ഒന്ന്, ഇപ്പൊ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പരിചയപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇതെങ്ങനെയാണ് റിയാക്ട് ചെയ്യും എന്ന് അറിയത്തില്ല എന്നുള്ളതാണ്. സോ അതിനേക്കാളും ഭേദം സ്വന്തം മൊബൈൽ ഫോൺ തന്നെയാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ യുവാക്കളുടെ ഇടയിൽ ഒരുപാട് അഡിക്ഷൻസ് ഈ പറഞ്ഞ കണക്ക് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്, കെമിക്കൽ അഡിക്ഷനും ഉണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് തടയാൻ പറ്റുന്നത്? എങ്ങനെയാണ്
1: തടയാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ക്യാമ്പയിൻസ് കൊടുക്കാം, നമുക്ക് അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനേ പറ്റില്ല. പിടിച്ചെടുത്ത് അടിച്ച് യൂസ് ചെയ്തെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനേ പറ്റുന്ന വെച്ചാൽ പലർക്കും ഇതിനെപ്പറ്റി, ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി അറിയത്തുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പൊ ഒരു ചെറിയൊരു ഏജിൽ ഈ പറഞ്ഞ ഡ്രഗ്സിലോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്കും ബ്രെയിനൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് കുറെ കേസുകൾ ഇങ്ങനെ കാണാറുണ്ട്, ലഹരി യൂസ് ചെയ്ത് വരുന്നത്, കുഞ്ഞു പിള്ളേര് വരെ, കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് വരെ ലഹരി യൂസ് ചെയ്ത് അഡിക്ഷൻസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ പേരൻസ് ഒക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വളർത്തുക, ഒത്തിരി കൺട്രോളും കൊടുക്കരുത്. എന്താണ് സ്വന്തം മക്കള് ചെയ്യുന്നതെന്ന് പേരൻസ് മനസ്സിലാക്കുക, അവരോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ തെറ്റുതിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയായിരിക്കും ചെയ്യാൻ
0: പറ്റുന്നത്. നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തിൽ യുവാക്കളാണ്. അതും മെഡിക്കൽ ഫീൽഡിൽ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡെയിലി ന്യൂസിലൊക്കെ കാണുന്നത്. അത് ഏത് മേഖലയെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ലഹരി ഉപയോഗം ഒരുപാട് കൂടുതലാണ്, പല മെഡിക്കൽ നെഗ്ലിജൻസിനും കാരണമാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് എന്തുവാണ്?
1: യുവാക്കളുടെ ഇടയിൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യുവാക്കൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നു, വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കൂടി വരിക. അപ്പം അവർക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഓരോ റിലേഷൻഷിപ്പിൽ നിന്നാണെങ്കിലും സ്ട്രെസ് ഉണ്ട്. അപ്പം ഈ സ്ട്രെസ് റിലീഫിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞവർ ചൂസ് ചെയ്യുന്നത് ഇപ്പം ഡ്രഗ്സ് ആയിട്ട് മാറുക. അവർക്കിപ്പം പണ്ടത്തെ പോലെ സംസാരിക്കാൻ ആൾക്കാർ, അല്ലെങ്കിൽ കൂടെ നടക്കുന്ന കേൾക്കാൻ, പ്രശ്നം എന്താണെന്ന് കേൾക്കാനുള്ള ആൾക്കാർ വളരെ കുറഞ്ഞു വരിക. നേരത്തെ പറഞ്ഞ പല അഡിക്ഷൻസും കാരണം ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം കുറെ പേര് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ എടുത്ത് യുവാക്കളൊന്നും ഇവിടെ ഇല്ല, എബ്രോഡൊക്കെ പോയേക്കും. അപ്പം നമുക്ക് നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പൊ സ്ട്രെസ് റിലീഫിംഗ് മെത്തേഡ്സ് ആയിട്ട് കേൾക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർ ചൂസ് ചെയ്യുന്ന നേരം ഡ്രഗ്സ്. അതാകുമ്പം ഇത് അടിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയണ്ട, വിഷമം ആ സമയത്തേക്ക് പോയി കിട്ടും. അങ്ങനെ ഒരു ഇതായിട്ട് യുവാക്കളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അതാണെന്ന് തോന്നുന്നു.
0: മെഡിക്കൽ ഫീൽഡില്,
1: മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സ്ട്രെസ് ഉള്ള ഫീൽഡാണ്. എന്ന് വെച്ചാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനല്ല, ഈ പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് ഇത്ര ഹവറിൽ ഷിഫ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അത്രയും ടോളറേറ്റ് ചെയ്യാനുള്ള പേറ്റൻസി അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഡ്രഗ്സ് യൂസ് ചെയ്താൽ അവർക്ക് അത്രയും ഇത് കിട്ടും. അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ പറഞ്ഞ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും പിൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ സ്ട്രെസ് റിലീവ് ചെയ്യാനും ആ ഒരു വർക്കിംഗ് ഇത് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്.
0: അതുപോലെ തന്നെ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ഒരു റോൾ മോഡലായിട്ട് പറയാൻ പറ്റിയ ആരാണ്?
1: എനിക്ക് റോൾ മോഡൽ എന്റെ അമ്മ തന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുനാൾ മുതൽ അമ്മ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഞാൻ കണ്ട് ശീലിച്ചത്. ഞാൻ ജനിച്ചതിന് മുന്നേ വരെ അമ്മ ജോലിക്ക് പോവായിരുന്നു, അതിനുശേഷം പോയിട്ടില്ല. അപ്പൊ അമ്മയാണെങ്കിൽ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലിപ്പം ആൾക്കാര് വാക്സിനേഷൻ ടീറ്റ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വരും. എന്ന് വെച്ചാൽ അമ്മയോട് വന്നിട്ട് മോളെ ഒന്ന് ഡ്രസ്സിങ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ വിളിക്കൂ ഇങ്ങനെ. അങ്ങനെ ഞാൻ കൊച്ചുനാളിട്ട് അമ്മയുടെ കൂടെ ഇങ്ങനെ ഓരോ വീട്ടിലും ഡ്രസ്സിങ് ചെയ്യാൻ പോവാറുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്, ഇൻസുലിൻ ഒക്കെ എടുക്കാറൊക്കെ പോവാറുണ്ട്. അത് കണ്ടാ വളർന്ന്. അപ്പം അമ്മയോട് അവർ കാണിക്കുന്ന സ്നേഹം എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതര സ്നേഹം, ആ റീജ ഉണ്ടല്ലോ അത് ചെയ്തു തരാം, റീജ ഉണ്ടല്ലോ റീജ വരുമല്ലോ, അങ്ങനെ അങ്ങനെ ഒരു സ്നേഹം. അപ്പം അത് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അമ്മ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ, അമ്മ എന്തോ വലിയ കാര്യം ചെയ്യുന്നതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാ ഞാൻ വളർന്നത്. അതുകൊണ്ട് എന്റെ റോൾ മോഡൽ അമ്മ തന്നെ.
0: അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ലോൺലിനെസ്. കാരണം ഈ പിന്നെ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഒരു ഇൻട്രാക്ഷൻ ഭയങ്കര കുറവാണ്. കാരണം എല്ലാവരും ഇതിലേക്കാണ്. അപ്പോൾ പല ക്യാമ്പസുകളിലിപ്പം നമ്മൾ നേരത്തെ പലരുമായിട്ടും സംസാരിച്ച് പറഞ്ഞതും സ്കൂൾ കാലഘട്ടം ഭയങ്കര നല്ലതായിരുന്നു, കാരണം മൊബൈൽ ഫോൺ ഉപയോഗം ഇല്ലായിരുന്നു. പക്ഷെ കോളേജിലേക്ക് വന്നപ്പം മൊബൈൽ ഫോൺ ഉപയോഗം ഉണ്ട്. അപ്പം ഈ ഒരു ക്ലോസ്ഡ് സർക്കിൾ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ ഭയങ്കര കുറവാണ്. അതെല്ലാം കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാമ്പസിലും ഇതേപോലെയൊക്കെ തന്നെയാണോ?
1: ഞങ്ങളുടെ ക്യാമ്പസിൽ ഫോൺ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞങ്ങളുടെ മേടിച്ച് ഓഫീസിൽ വെക്കും, അല്ലെങ്കിൽ ലോക്കറിൽ വെച്ച് പൂട്ടും. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പസിൽ. അപ്പം ആ ഒരു 8 to 5 അല്ലെങ്കിൽ 8 to 4 ഉള്ള തിയറി അവേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ നല്ല കമ്പനി ആയിരിക്കും. പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് 60 പിള്ളേരാണ്. 60 പിള്ളേർ നല്ല ഇൻട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ നമുക്കൊരു 5 to 8 ഫോൺ കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ ചുറ്റുമുള്ള ആരെയും കാണാറില്ല. കാരണം ഇത്രയും നേരം ഫോൺ ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഫോൺ കിട്ടുന്നതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ആരെയും നമ്മൾ കാണാറില്ല. ഫുൾ ടൈം ഫോൺ, ആ ഒരു 3 hours ഫോണിൽ തന്നെ ആയിരിക്കും. വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, മീൻസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അധികം ചിലർ ഇന്ററാക്ട് ചെയ്യാൻ വരാറില്ല. ചിലർ പോകും, ചിലർ ഫോൺ ഉണ്ടെങ്കിലും എന്തെങ്കിലും ചുറ്റും സർക്കിൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി അവൈലബിൾ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ പോകും. അല്ലാതെ മിക്കവരും ഫോണിനോട് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. ആ 3 hours ഫോൺ കിട്ടിയേ പറ്റുമോ, ഒന്നിനും പോകത്തില്ല, ഫോൺ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരും. അപ്പം ഫോൺ വരുമ്പോഴത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് സർക്കിളിന് കുറച്ച് കുറവ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഒരാൾ അവൈലബിൾ ആവുമ്പോഴാണ് നമുക്ക് അത്രയും എന്താ നമുക്കൊരു ബേർഡൻ കുറയുന്നതും നമുക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നത്. അല്ല നമുക്ക് ഫോണിൽ ഇൻസ്റ്റ വഴി അല്ലെങ്കിൽ അല്ലാതെ വഴി മെസ്സേജ് അയക്കുന്ന ഒരാൾ തരാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കലി ഒരാൾക്ക് നമുക്ക് ആ ഒരു സപ്പോർട്ടും ഇതും തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോൺ വന്നപ്പോഴത്തേക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്.
0: അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ചതിക്കുഴിയിൽ ചെന്ന് യുവാക്കൾ വീഴുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തനം, ഒരു സോഷ്യൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്, അപ്പൊ എന്തെങ്കിലും പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നുണ്ടോ?
1: ഞങ്ങള് ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് നോക്കിയാൽ ഞങ്ങളിപ്പം അഡോളസന്റ് ക്ലിനിക് പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ആ പിള്ളേരെ ആ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ പിള്ളേർക്ക് അവയർനെസ് കണ്ടക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഭവിഷ്യത്ത്, എന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും ഇതിലാണെങ്കിലും ഈ പറഞ്ഞ ഓൺലൈനിലാണെങ്കിലും നമുക്ക് എന്തൊക്കെ ബുള്ളിങ് ആണ് വരാൻ പറ്റുന്നത്, എങ്ങനെ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ക്ലിനിക് ഈ പറഞ്ഞ ക്ലിനിക്സ് പോലെ കണ്ടക്ട് ചെയ്യുമ്പോൾ പേരൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ എടുത്തു കൊടുക്കാറുണ്ട്. പിള്ളേരെ ശ്രദ്ധിക്കേണ്ട രീതിയും എങ്ങനെയൊക്കെ ഫോൺ മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പേരൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ എടുത്തു കൊടുക്കാറുണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹോസ്പിറ്റലിലൊക്കെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പല കുട്ടികളുടെ കേസസ് വരുന്നുണ്ട്. ചിലതൊക്കെ ആദ്യമേ നമുക്കറിയത്തില്ല, ചിലപ്പോൾ വീണതായിരിക്കും അല്ലെങ്കിൽ പൊട്ടി തമ്മിൽ അടികൂടി മുറിഞ്ഞതാണെന്ന് പറയാം. പക്ഷെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചൈൽഡ് അബ്യൂസ് കേസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് നടപടികളാണ് എടുക്കാറുള്ളത്?
1: നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇങ്ങനത്തെ അബ്യൂസ് കേസുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ബേസിക്കലി പേരൻസ് ചിലപ്പം മറയ്ക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇനി വന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു പേഷ്യന്റ് വന്ന് ആദ്യം ചെയ്യുന്ന ഹിസ്റ്ററി കളക്ഷനാണ്. അതായത് നമ്മൾ ഹിസ്റ്ററി ഫസ്റ്റ് കൊച്ചിനോട് പേഷ്യന്റിനോട് ഇപ്പൊ ആരാണോ വരുന്നത്, പേഷ്യന്റ് ആരാണോ പേഷ്യന്റിനോടും ചോദിക്കും, ബൈസ്റ്റാൻഡർ ആരാണോ ബൈസ്റ്റാൻഡറിനോട് ചോദിക്കും. അപ്പൊ ഇതിൽ തമ്മിലൊരു വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ഇൻഫോർമേഷൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഡൗട്ട് തോന്നും. മാത്രമല്ല ഇപ്പം ബൈസ്റ്റാൻഡർ ഇപ്പം പേഷ്യന്റിനോട് ചോദിക്കേണ്ട അങ്ങനെ സിറ്റുവേഷൻ വന്ന് നമ്മൾ ഉറപ്പായിട്ടും നല്ലോണം പേഷ്യന്റിനോട് ചോദിച്ച് ഹിസ്റ്ററി എടുത്തേ നിൽക്കത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനത്തെ നമുക്കിപ്പോ ഓരോ വൂണ്ട് കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടായ വൂണ്ടായിരിക്കും എന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് പല്ലിന്റെ പാട് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്തതിന്റെ നൈഫ് വെച്ച് കട്ട് ചെയ്തതിന്റെ പാടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂ വല്ലതും ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഹയർ അതോറിറ്റിയിൽ ഇൻഫോം ചെയ്യുന്നു, നേരത്തെ മെഡിക്കൽ ലീഗൽ കേസായിട്ട് വിടത്തേയുള്ളൂ. അവരിപ്പം പോലീസ് കേസ് ആക്കേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഒരു ആൾക്ക് ആർക്കാണോ പറ്റിയ അവരുടെ സേഫ്റ്റിക്കും ഇൻസ്റ്റിറ്റ്യൂഷന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മെഡിക്കൽ ലീഗൽ കേസായി ഇത് ചെയ്യാറേ ഉള്ളൂ.
0: അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ?
1: നമുക്ക് ട്രാഫിക് റൂൾസ് ഇത് ചെയ്ത് ആക്സിഡന്റ് പറ്റി, റോഡ് ട്രാഫിക് ആക്സിഡന്റ് മാത്രം എന്റെ ഇതുവരെയുള്ള ലൈഫിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കിപ്പം എന്താ ഇത് കേസ് ആക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇതാക്കാറുണ്ട്, മെഡിക്കൽ ലീഗലി ഫയൽ ചെയ്യാറ് വേണ്ടി ഉണ്ട്. അതെ, കണ്ടു.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ട്രാഫിക് അവയർനെസ് ഭയങ്കര കുറവാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പം മോഡിഫിക്കേഷനൊക്കെ മുഖ്യമന്ത്രി പെർമിഷൻ കൊടുക്കണമെന്ന് പറയുമ്പോഴും അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ഒരുപാട് സൗണ്ടുള്ള വണ്ടികൾ, അതുപോലെ ഒരുപാട് ലൈറ്റ് ഇതൊക്കെ, പക്ഷെ എന്നാൽ ഇതിനൊന്നും യുവാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് ഉള്ള യുവാക്കൾക്കിടയിലുള്ള ഒരു ട്രാഫിക് അവബോധം ഭയങ്കര കുറവാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: നമ്മുടെ ഇടയിൽ നമ്മൾ ഈ ട്രാഫിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ലേണേഴ്സ് ലൈസൻസിന് സമയത്ത് ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് പഠിക്കത്തേ ഉള്ളൂ, പിന്നെ ആരും ഇതിനെപ്പറ്റി പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പുതിയ എന്തെങ്കിലും നയങ്ങൾ വന്നാലും നമ്മളിതൊന്നും അറിയാറില്ല. അന്ന് പഠിച്ചതെന്തോ അതിപ്പോഴും ഉള്ളു, അതും തന്നെ പാലിക്കാറില്ല. ഇപ്പം അധികൃതർ തന്നെ നമുക്കറിയാം, വിരലുണ്ടാവുന്ന അധികൃതരേ ഉള്ളൂ. ഇപ്പൊ റോഡിലൊക്കെ എല്ലാ ജംഗ്ഷനിലും പിടിച്ച് നമുക്ക് മറ്റേ പോലീസിനെ നിർത്താൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അധികൃതർ കുറവായിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന റൂൾസ് കൃത്യമായിട്ട് പാലിച്ചാൽ കുറയ്ക്കാവുന്ന അപകടങ്ങളെ നമുക്ക് ഈ കേരളത്തിലുള്ളൂ. നമ്മളിപ്പം തന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് ഷൂ പോലെയാ വണ്ടി പോകുന്നത്, എന്ത് സ്പീഡിലാ പോകുന്നത്, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാം. ഇപ്പം ഇത്ര കിലോമീറ്റർ പെർ അവറിലാ പോണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റോഡിൽ അത്രയും സ്പീഡിലേ പോവാവും. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് വരും, റൈറ്റ് സൈഡിൽ കൂടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇത് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞാൽ KSRTC ബസ്സുകളാണെങ്കിലും നമുക്ക് കാണാം. ഇപ്പം നമ്മളിപ്പം ഞാൻ എന്റെ വീട് പുത്തൂരാണെങ്കിലും കൊല്ലം ടു കൊട്ടാരക്കര റോഡിലാണ് പോകുന്നത്. നമുക്ക് കാണാൻ വേണ്ടി പറ്റും 3 KSRTC ഒക്കെ തമ്മിൽ ചിലപ്പോൾ മത്സരമായിരിക്കും. ഒരെണ്ണം ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് 2 അങ്ങോട്ട് വരുന്നു. ഇത് ഓവർടേക്കുള്ള ഓട്ടത്തിലായിരിക്കും. എന്തിനീ ഓവർടേക്ക് ചെയ്തോക്കി, ടൈം ഉണ്ട്, അതിനനുസരിച്ച് പോകണം. എന്നാലും ഇത്ര സ്പീഡില് ഓരോ ജീവൻ ആ റോഡിൽ കൂടെ പോകുന്നത്, ഓരോ മനുഷ്യരാ, അവരുടെ ജീവനെ റെസ്പെക്ട് ചെയ്യുക. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യാറില്ല. ഇൻഡിക്കേറ്റർ ഉണ്ടെടുത്ത് ഇൻഡിക്കേറ്റർ ഇടാറുണ്ടോ? റോഡിൽ കൂടെ പോകുമ്പം ആംബുലൻസ് ഫ്രണ്ട് ബാക്കിൽ വന്നാൽ തന്നെ മാറി കൊടുക്കാത്ത ആൾക്കാരുണ്ട് റോഡിൽ. നമ്മുടെ റോഡിൽ 2 സ്പീഡിൽ പോകാൻ വേണ്ടി പെർമിഷൻ ഉള്ളു, ഇപ്പൊ ആംബുലൻസുകാർക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫയർഫോഴ്സ് ഓഫീസേഴ്സും. അവര് പോട്ടെ, ബാക്കിയുള്ളവർക്ക് ധൃതിയില്ലല്ലോ. പിന്നെ ഓട്ടോയിൽ എന്താ പേഷ്യൻസിനെ വെച്ച് പോവാറുണ്ട്. അതിപ്പം ആംബുലൻസ് പോവാതെ ഓട്ടോയിൽ സീരിയസ് പേഷ്യൻസിനെ വെച്ചോണ്ട് പോവും, അവര് സ്പീഡിൽ പോവും. അപ്പം ആക്ച്വലി അവര് പോട്ടെ എന്ന് നമ്മൾ പറഞ്ഞാലും ഈ ഒരു പേഷ്യന്റിനെ ആംബുലൻസ് വെച്ചോണ്ട് പോകേണ്ട പേഷ്യന്റ് അല്ലേ, അങ്ങനെ പോകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലേ. അപ്പൊ കൃത്യമായിട്ട് അവയർനെസ് കൊടുത്താൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അവയർനെസ് സ്വീകരിക്കാനുള്ള ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ യുവാക്കൾക്കോ നമ്മുടെ പൊതുസമൂഹത്തിന് കുറവാ. അതൊന്ന് കൂട്ടിയാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ട്രാഫിക്കിലുള്ളൂ.
0: അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് യുവാക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം അറിയത്തില്ല എന്ന് വലിയൊരു പരാതി ഉണ്ട്. എപ്പോഴും നമുക്ക് കാണാം, നമ്മളൊരു പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു യുവാവിലേക്ക് മാറി പിന്നെ ഒരു മധ്യവയസ്കനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും മുമ്പ് നമ്മള് എന്തൊക്കെ കാണിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അതിനൊരു ടോക്ക് ഉണ്ട്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: തീർച്ചയായും ഉണ്ട്. കാരണം ചില യുവാക്കൾക്ക് അറിയത്തില്ല പബ്ലിക് പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. അത് അവബോധം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ പറ്റി അറിയത്തില്ല, പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഒരു നമ്മളിപ്പം ഒരു പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോകും, ഫോർ എക്സാമ്പിൾ തിയേറ്റർ എടുക്കാം, തിയേറ്ററിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഫാൻ ഷോ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യും, നമ്മൾ ഫാൻസ് ആണ്, ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് അതിനനുസരിച്ച് ആർപ്പും ആരവും ഒക്കെ ആവാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഷോകളിൽ ഫാമിലി ആയിട്ടൊക്കെ കംഫർട്ടായിട്ട് വീക്കെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരു പീസ്ഫുൾ ആംബിയൻസിൽ വന്നിരുന്ന സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുക, ഓക്കെ കൈയടിച്ചോ അതൊക്കെ ഓക്കെ, ഭയങ്കരമായിട്ട് ബഹളം വെക്കുക അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫിനെയും കൂടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അത് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല, എടാ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾക്ക് ഇപ്പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോം ഇങ്ങനെ ബിഹേവ് ചെയ്യണം, പക്ഷെ അവർ മനസ്സിലാക്കാൻ പോലും തയ്യാറാവത്തില്ല ചില യുവജനങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബീച്ചസിലൊക്കെ പോയാലും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇപ്പറഞ്ഞ കപ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഫാമിലി അല്ല കപ്പിൾസ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും പബ്ലിക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആക്ച്വലി ഇങ്ങനത്തത് ഇങ്ങനെ നമ്മൾ ബേസിക്കലി നമുക്കിപ്പം നമുക്കത് കണ്ട് ശീലമില്ല. നമ്മുടെ ഇപ്പം നമ്മൾ ജനറേഷൻ ഗ്യാപ് ഭയങ്കരമായിട്ടുണ്ട്, അപ്പം നമ്മുടെ അച്ഛനമ്മമാർക്ക് അത് അത്ര ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പം അവർക്ക് ഇത് കണ്ടിട്ട് ഒരു ഇത് എന്തൊരു മനസ്സിലൊരു ഡിസ്കംഫോർട്ട് വരുത്താനുള്ള ഇത് കുറയ്ക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് ഒരു പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇത് പ്രൈവറ്റിൽ വെക്കുക, അത് പബ്ലിക്കായിട്ട് ചെയ്യല്ലേ, പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുറത്ത് റീല് കണ്ടിട്ട് അല്ലെങ്കിൽ എബ്രോഡ് യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യുന്ന അതേപോലത്തെ സംസ്കാരം ഇന്ത്യ വരണമെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിൻ്റെതായ ഇത് മനസ്സിലാക്കി ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
0: ഇനി അടുത്തൊരു 5 കൊല്ലത്തിന്റെ അകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്താണ്?
1: ജനറലി നോക്കുവാണെങ്കിൽ നമുക്ക് റൂൾസ് ഉണ്ട്, എല്ലാത്തിനും റൈറ്റ്സും റൂൾസും ഉണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. കാരണം ഇപ്പറഞ്ഞ ലോസ് ഒക്കെ ആണെങ്കിലും ഉണ്ടെങ്കിലും ചില സമയത്ത് അത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാറില്ല. നമുക്ക് പവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കുറിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടി പറ്റും. അത് ഉണ്ടാവാതിരിക്കുക എന്ന് വെച്ചാൽ റൈറ്റ്സ് എവിടാണോ സംരക്ഷിക്കപ്പെടേണ്ടത് അത് സംരക്ഷിക്കാൻ വേണ്ടി നോക്കുക. അതായത് എനിക്ക് സമൂഹത്തിൽ നോക്കുമ്പോൾ അതാ, അതിന് ഏത് മേഖലയും, ട്രാഫിക് ആയിക്കോട്ടെ, അബ്യൂസ് ആയിക്കോട്ടെ, ചിൽഡ്രൻസിന്റെ കേസിലായിക്കോട്ടെ, എന്ത് കേസിലാണെങ്കിലും റൈറ്റ്സ് എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി നോക്കുക. അത് എല്ലാവരും ഹ്യൂമൻസ് ആണെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും അവരുടേതായ ചോയ്സ് ഉണ്ട്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുറെ കാണുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു എന്താ ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക മെഡിക്കൽ ഫീൽഡ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ജീവൻ വെച്ചാൽ ആ ജീവന് വില പേശിയാന്ന് വെച്ചാൽ പൊറുക്കാൻ പറ്റാത്ത പാപം. അപ്പൊ നമുക്ക് ചിലപ്പോൾ മനസ്സാക്ഷി നമുക്കത് തോന്നിയില്ലെങ്കിലും ശരിക്കും അത് പാപം തന്നെയാണ്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. എന്നുവെച്ചാൽ ജീവൻ രക്ഷിക്കുന്നത് അതൊരു വിലപേശലാവാതെ അത് സർവീസ് ആക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, കാരണം സർവീസ് ആക്കിയാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ സർവീസ് ആക്കാണ്ട് അത്യാവശ്യം ആവശ്യം വരുന്ന പൈസ മാത്രം മേടിക്കുക, അല്ലാതെ ബിസിനസ്സിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഓർഗൻ ട്രാഫിക്കിംഗ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കാന്നല്ല, അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ആ റൈറ്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. പേഷ്യന്റിന്റെ എന്താ പേഷ്യന്റിനെ ഒരു അവര് ജീവനോട് മല്ലിട്ടോണ്ടിരിക്കുക, അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നോക്കുക.
0: നിങ്ങള് ഇപ്പം ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഒരു ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, അത് വളരെ നന്നായി എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ആ ഉണ്ടായിട്ടുണ്ട്. കോഴ്സ് തിരഞ്ഞെടുത്തതിനോട് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. കാരണം ഈ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇല്ലാത്തൊരു അവയർനെസ് നമുക്കുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ റോഡിൽ കൂടെ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 18 വയസ്സ് വരെ എനിക്കിങ്ങനെ റോഡിൽ കൂടെ സ്പീഡിൽ വണ്ടി പോകുന്നത്, ഹെൽമറ്റ് ഇല്ലാതെ ആൾക്കാരൊക്കെ പോകുന്നത് ഓക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകുന്നു, അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ ഈ നഴ്സിംഗിലോട്ട് വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഈ ഹെൽമറ്റ് ഇല്ലാതെ പോയിട്ട് മുറിഞ്ഞു വരുന്നത്, അതുപോലെ സ്പീഡിൽ പോയിട്ട് എവിടെയും തട്ടിടിച്ച് വീണ് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോൾ കുറച്ചുകൂടെ അവയർനെസ് ആയി. ഇപ്പൊ നമ്മളിപ്പോൾ ചെറുതായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ഒരു ഇപ്പം ഇത് ചെയ്താൽ ഒന്നും പറ്റത്തില്ല എന്ന് കാണുന്ന സ്ഥലത്തിന് ഇഞ്ചുറി ഉണ്ടായി വീഴാൻ പറ്റും. എന്നിട്ട് എന്തെങ്കിലും വലിയ ചെറിയതാ മൈന്യൂട്ട് ഇഞ്ചുറി ആണെങ്കിലും ചിലപ്പോൾ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവാൻ പറ്റുമെന്നൊക്കെ നഴ്സിംഗിന് വന്നാൽ മനസ്സിലായത്. ഞങ്ങൾക്ക് ഇടയ്ക്ക് പേരൂർക്കട പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു മെന്റൽ ഹെൽത്ത് ഓളംപാറയിൽ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലായി. കാരണം നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ലൈഫിന് ഉപരിയായിട്ട് കുറേ വേദനകൾ യാതനകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എന്താണെന്ന് പോലും എൻ്റെ പ്രൈമറി നീഡ്സ് പോലും ചെയ്യാൻ പറ്റാതെ ഞാൻ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫിന് ഇത്രയും വാല്യൂ ഉണ്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില സമയത്ത് എനിക്ക് കഴിവില്ല അതില്ല എന്നൊക്കെ, നമുക്ക് ജീവിക്കാൻ, നമുക്ക് നമ്മൾ എന്താണെന്ന് നമ്മുടെ പ്രൈമറി നീഡ്സ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ വലിയ കാര്യം വന്ന് ഈ നഴ്സിംഗ് ഫീൽഡിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ RCCയിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ, നമ്മളിപ്പോൾ നോർമലി നമ്മൾ നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം RCCയിൽ പോകുമ്പോൾ അവരുടെ കണ്ണിൽ കാണുന്ന വിഷമം നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം നഴ്സിംഗിന് ചേർന്നതിന് ശേഷം എനിക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. അത് ബാക്കിയുള്ള ഏതെങ്കിലും കോഴ്സിന് ചേർന്നാൽ കിട്ടുമായിരുന്നോ എന്ന് എനിക്ക് അറിയാം. കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമുക്കിപ്പോൾ ഇത് കണ്ടു വളരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾക്ക് നോക്കണം, ഇതൊക്കെ വയലേറ്റ് ചെയ്ത് നമ്മൾ ഓരോന്ന് ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ ഇമ്പാക്റ്റ് നമുക്ക് വരും. പറഞ്ഞ ഡ്രഗ്സ് നമ്മൾ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമുക്ക് ഈ പറഞ്ഞ ഫീൽഡിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മറ്റവർക്ക് അറിയാൻ വേണ്ടിയുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇതുകൊണ്ട് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തത് എന്തുകൊണ്ട് നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: ഇപ്പം ഈ പറയുന്ന താങ്കൾ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണെന്നുള്ള അംഗീകാരം പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കിട്ടാറുണ്ടോ?
1: ഉണ്ട്.
0: അപ്പൊ അതിനെ കുറിച്ച്
1: ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ചോദിക്കും ഇഞ്ചക്ഷനൊക്കെ വെക്കാറായോ, എന്തോ ഇനി കൊച്ചിനാസ് ആണല്ലോ കുട്ടിനാസ് ആണല്ലോ, അങ്ങനെ ഒരു ഒരു സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെയും ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പൊ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനെ, ആ ഇനി എപ്പോഴാ പുറത്തോട്ട് പോന്നെ, അങ്ങനെ ഒരു
0: ആറ്റിറ്റ്യൂഡാണ്.
1: അങ്ങനെയുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുക, അങ്ങനെ ആറ്റിറ്റ്യൂഡ് ആൾക്കാരുണ്ട്. പിന്നെയും ആ നമ്മളേക്ക് ഇനി ഇഞ്ചക്ഷൻ വെക്കാൻ എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അങ്ങനെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തോടെ അംഗീകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞാലും മാർക്കറ്റിംഗ് ആണോ അതോ എന്തുവാന്നറിയത്തില്ല, അംഗീകാരം ഉണ്ട് ഇപ്പൊ.
0: അപ്പൊ ഈ പറഞ്ഞ നേരത്തെ യുവാക്കൾക്കെതിരെയുള്ള ലഹരി ഉപയോഗത്തിനുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഡ്രഗ് ഡേ ഒക്കെ കഴിഞ്ഞല്ലോ, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ചെയ്തത്, എന്തൊക്കെ അതിനകത്ത് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു മാറ്റം?
1: ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു. പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് അവയർനെസ് പോലെ കണ്ടക്ട് ചെയ്ത് ഞങ്ങളുടെ കോളേജ് എല്ലാ വർഷവും ചെയ്യുന്നത്. എല്ലാ വർഷവും ഒരിക്കലെങ്കിലും ഞങ്ങൾ കേട്ട് കേട്ട് പഴകിയതാണെങ്കിലും നമ്മൾക്ക് എല്ലാ വർഷവും അത് ചെയ്യും. കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഓരോ വസ്തുക്കളും കൊണ്ടുവന്ന് ഈ മോണിറ്ററിൽ കാണിക്കും, സ്ക്രീനിൽ കാണിക്കും ഇന്നതൊക്കെയാ സാധനം, ഇതൊക്കെയാണ് ഇത് യൂസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആവും എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരാൾ ഒരു പൊതി കൊണ്ട് കൈ തന്നാൽ അതെന്താണെന്ന് അറിയാനുള്ള ചിന്താശേഷി നമുക്ക് കാണത്തില്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ട രീതിയിൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ച് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാറൊക്കെ ഉണ്ട്. അങ്ങനെ അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ പിള്ളേർക്ക് മനസ്സിലാവും ഇത് എന്തൊക്കെയാണ് എന്ന്, അറിവ് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കോളേജ്.
0: അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഇംപ്രോപ്പർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, മെന്റലി എബിലിറ്റി ഇല്ലാതെ, അങ്ങനെയൊക്കെ അതിക്രമങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്, സിസ്റ്റം വരാറുണ്ട്. അപ്പം സ്റ്റുഡൻസുമായിട്ട് പോകുന്ന നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വരുന്ന കേസുകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യാറ്?
1: ഞങ്ങൾക്ക് ചില സമയത്ത് പോസ്റ്റിംഗ് നിൽക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മെന്റലി കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർ വരും. അവർ ചിലപ്പം കാനുലേഷൻ ഒക്കെ പിടിക്കുക, കൈ പിടിച്ചു നിർത്തുവാണെങ്കിൽ നിൽക്കത്തില്ല, മാന്തും പിച്ചും. അപ്പം നമുക്ക് ഒന്ന് റെസ്ട്രെയിൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഒന്ന് പിടിച്ചു വെക്കുക, കെട്ടിയിടുക, ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയ എന്നുവെച്ചാൽ ഭയങ്കര ഫിസിക്കലായിട്ട് ഇത് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അല്ലാതെ ചെറുതെന്തെങ്കിലും ആണെങ്കിൽ നമ്മളങ്ങ് കണ്ട് സാരമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കത്തേ ഉള്ളൂ. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ അവരെന്താ ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഡ്രഗൊക്കെ യൂസ് ചെയ്ത്, ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ വരുന്ന കേസുകളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നോക്കും. എന്നുവെച്ചാൽ അതിനെതിരായിട്ടുള്ള എന്തോ ആക്ഷൻസ് എടുക്കും. ഇനി മെന്റലി ഇതായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ചാൽ ഓൾഡ് ഏജിലായിട്ടും ഓർമ്മ പോയ ആൾക്കാർ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളധികം ഇതാക്കല്ല. നമ്മുടെ ആവശ്യമാണല്ലോ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു രീതിയിൽ നിൽക്കും. അവരിൽ നിന്ന് വലിയ അബ്യൂസ് അങ്ങനെ അവർ ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കാറുണ്ട്.
0: ഈ പല ഹോസ്പിറ്റലിലും ചെല്ലുമ്പോഴത്തേക്ക് ഈ നഴ്സുമാരുടെ ഒരു പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ചിലർ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട്, ചിലവർ ഞാൻ നഴ്സാണ് എനിക്കിതൊക്കെ അറിയാം. പിന്നെ പല ഹോസ്പിറ്റലും കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടെർമിനോളജീസ് ഒക്കെ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക, ഈ പേഷ്യന്റിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പല കാര്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പല രീതിയിൽ നഴ്സിംഗ് ആൾക്കാരോട് കണ്ടു, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: നഴ്സുമാരൊരു മാലാഖയാണെന്ന് പറഞ്ഞാലും ചില വിരലിൽ എണ്ണാവുന്നവരൊക്കെ പ്രൊഫഷന് തന്നെ ഇതായിട്ട് നിൽക്കാറുണ്ട്. മീൻസ് എന്താ, പ്രൊഫഷന്റെ ഒരു വാല്യൂ കാണിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ശരിക്കും പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും നമ്മൾ ബന്ധിപ്പിച്ചുകൂടാ എന്നാ. പക്ഷെ പേഴ്സണലി എന്തെങ്കിലും വിഷമം കൊണ്ട് നിൽക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. എന്താണേലും അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം ചില നഴ്സുമാരെ നമുക്കറിയാം, ചില രോഗികളുടെ അടുത്ത് ചില നഴ്സ് വരുമ്പോൾ ആ ഇന്ന നേഴ്സ് ആണോ, ഇന്ന വന്നോ, അങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ. ചിലരാണിങ്ങനെ ഓ ഇവരാണോ ഇത്, അതൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കാറുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. എത്രയ്ക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്, അപ്പം അത്രയും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കാനൊന്നും ഒരു മനുഷ്യനും പറ്റത്തില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ചിലപ്പോൾ വർക്ക് ലോഡ് ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് നിൽക്കുക. പിന്നെ പേഷ്യൻസും മനസ്സിലാക്കണം, നമ്മൾ നേഴ്സസ് ആണ്. നമുക്ക് ഇപ്പം പേഷ്യൻ്റ് കെയറിൽ കൂടുതലായിട്ട് കുറെ ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റും പേഷ്യന്റിനെ നോക്കുന്നുണ്ടെങ്കിലും ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊളാബ് ചെയ്ത് നിർത്തുന്നത് നേഴ്സസാണ്. അപ്പൊ അത് പേഷ്യൻസ് മനസ്സിലാക്കണം. ഇപ്പൊ ചിലര് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ, നേഴ്സുമാർക്ക് എന്തോ ജോലി, ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രം പോയി. അങ്ങനെ ആക്ച്വലി ഇഞ്ചക്ഷൻ കൊടുക്കുക മാത്രമല്ല, വേറെ കുറെ ജോലികളുണ്ട്. ആ ഒരു വാർഡ് ഫുള്ള് മാനേജർ, നിൽക്കുന്ന സ്ഥലം ഫുള്ള് മാനേജ്, രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റിന്റെ കാര്യം നോക്കുക, ബാക്കി വരുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അവർ വരുമ്പോൾ അവരുടെ കാര്യം നോക്കുക, ലാബ് വരുമ്പോൾ അത് നോക്കുക, അങ്ങനെ എല്ലാ കാര്യവും ഡോക്ടേഴ്സും അതിന്റെ പുറകെ വിടുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന നേഴ്സസ്. അപ്പം അതിന്റെ ഒരു കാര്യം കൊണ്ട് പേഷ്യൻസ് മനസ്സിലാക്കി നിൽക്കണം, അവർക്ക് വർക്ക് ബർഡൻ ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കണം. എപ്പോഴും എപ്പോഴും വന്ന് ബുദ്ധിമുട്ടിച്ചാൽ നമുക്കങ്ങനെ എപ്പോഴും നമുക്കങ്ങനെ സ്നേഹത്തോടെ നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ പറ്റത്തില്ല. മനുഷ്യരല്ലേ, ഇമോഷൻസ് വേരി ചെയ്യും. അപ്പം അതിനനുസരിച്ച് മനസ്സിലാക്കി പേഷ്യൻസ് നിൽക്കുക. പിന്നെ നേഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫഷൻ അതിനനുസരിച്ചുള്ള ഡിഗ്നിറ്റി ഉണ്ട്, നമുക്ക് അത് എത്തിക്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ വേണ്ടി നോക്കുക.
0: അതുപോലെ തന്നെ പഴയ തലമുറ നേഴ്സുമാരും ന്യൂ ജനറേഷൻ നേഴ്സുമാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ന്യൂജൻ നേഴ്സുമാരെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ
1: വ്യത്യാസം എന്താന്ന് വെച്ചാ, ഇപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ച് മോഡേൺ ടെക്നോളജീസ് വന്നു, അതിനനുസരിച്ച് നമ്മള് കുറച്ചുകൂടെ എന്താ പറയാ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പം പണ്ടത്തെ അല്ല ഫുള്ള് പേപ്പർ വർക്കും കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പ്രൊഫഷന് കയറുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ, നമ്മുടെ കൂടെ തന്നെ പറിച്ചിട, എടി പേപ്പർ വർക്കുള്ള ഹോസ്പിറ്റലൊന്നും നമ്മൾ കയറരുത്, നമ്മൾ ഫുള്ള് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വേണം കയറാൻ. എന്നാലും നമുക്ക് എബ്രോഡ് പോകുമ്പോഴൊക്കെ നല്ലോണം ഇത് ടെക്നോളജീസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ നേഴ്സസ് ഒക്കെ നമ്മളവരെ നോക്കുവാണെങ്കിൽ അവരിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് ഓക്കെ നമ്മുടെ പ്രൊഫഷൻ ഇതാ, നമ്മളിപ്പം ഞാൻ നേരത്തെ പറയാം ഡോക്ടേഴ്സൊക്കെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഓക്കെ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ഇങ്ങനെ നിൽക്കണം, അവർ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരിതെന്ന് വെച്ചാൽ അങ്ങനെ പ്ലീസിങ് വേണോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾക്കും റൈറ്റ്സ് ഉണ്ട്, അവർക്കും റൈറ്റ്സ് ഉണ്ട്, അതിനനുസരിച്ച് നിൽക്കുന്നാൽ പോരെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ഇടയിലുള്ള. അപ്പം അതൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് എല്ലാവരും അത്ര അതിനെ ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റിയും ഓരോ കാര്യങ്ങളെ പറ്റിയും അത്ര അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഇപ്പൊ വരുന്ന ജെൻസ് പിള്ളേർക്കാണെങ്കിൽ കുറച്ചധികം അവയർനെസ് ഉണ്ട് ഓരോ എക്യുപ്മെന്റ്സിനെ പറ്റിയും, എന്തൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നും, പേഷ്യന്റ് കെയർ അങ്ങനെ കുറച്ചുകൂടെ നല്ലോണം ആക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ അവയർനെസ് ഉണ്ട്.
0: അപ്പം ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണ് നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന രീതിയിലും?
1: എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മൾ വളർന്നു വരുന്ന യുവാക്കളാ, നമ്മളാണ് നാളത്തെ, ഇപ്പൊ നാളത്തെ യുവാക്കളെ എന്താ നല്ലോണം ആക്കേണ്ടതും ലോകം കെട്ടിപ്പടുക്കേണ്ടതും നമ്മളാണ്. അപ്പൊ നമ്മള് ശരിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അത് ഈ സമൂഹത്ത് വരുന്ന ഇമ്പാക്ട് നല്ല ഇമ്പാക്ട് ആയിരിക്കും. നമ്മൾ ഇപ്പോഴേ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നാളെ വരുന്ന ഇമ്പാക്ട് വലുതായിരിക്കും. നമ്മൾ കാണിച്ചു കൊടുക്കുക, എത്രയ്ക്കാണെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പാതയിലൂടെ ആയിരിക്കും മുന്നോട്ടുള്ള ജനറേഷൻ പോകുന്നത്. അത് നല്ലതായിട്ട് നോക്കുക. ഇപ്പൊ നിയമങ്ങളൊക്കെ പാലിക്കുക, കൃത്യമായിട്ട് മുന്നോട്ട് പോകുക, റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോ ജീവിക്കുന്ന ലൈഫ് നമുക്ക് ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ലൈഫാണ്, അതൊരിക്കലും നശിപ്പിക്കാതിരിക്കാൻ നോക്കുക.
0: നഴ്സിംഗ് സ്റ്റുഡന്റ് എന്താണ്, നഴ്സിംഗ് സ്റ്റുഡന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പുതിയ തലമുറ എന്തൊക്കെയാണ് കാഴ്ചപ്പാട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ലളിതമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്ന ജ്യോതി ജോസ് ആണ്. ജ്യോതി ജോസിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിംഗിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: വിശേഷങ്ങൾ പറയൂ.
3: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
10: Listeners, welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കം ഓൺ, ലെറ്റ്സ് ടോക്ക്. ആദ്യത്തെ വിശേഷം ഒരു ചെറിയ നിരാശയുള്ള ഒരു വിശേഷമാണ്. വനിതാ 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ ഔട്ടായിരിക്കുകയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 wicket തോൽവി വഴങ്ങിയാണ് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ഇന്ത്യ 20 ഓവറിൽ 4 for 170 runs ഓസ്ട്രേലിയ 19 ഓവറിൽ 4 for 172 runs സ്വന്തമാക്കി. ആദ്യത്തെ വിശേഷം ഒരു ചെറിയ നിരാശയുള്ള ഒരു വിശേഷമാണ്. വനിതാ 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ ഔട്ടായിരിക്കുകയാണ്. ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 wicket തോൽവി വഴങ്ങിയാണ് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ഇന്ത്യ 20 ഓവറിൽ 4 for 170 runs ഓസ്ട്രേലിയ 19 ഓവറിൽ 4 for 172 runs സ്വന്തമാക്കി.
11: നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ് KCA. സംഘടനയ്ക്ക് അപകീർത്തി വരുത്തുന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പരാമർശങ്ങൾ നടത്തിയെന്നതിന്റെ പേരിലായിരുന്നു ശ്രീശാന്തിന് 3 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. ശ്രീശാന്ത് നൽകിയ മാപ്പപേക്ഷ അംഗീകരിച്ചാണ് വിലക്ക് പിൻവലിക്കാൻ KCA ജനറൽ ബോഡി യോഗം തീരുമാനിച്ചത്. ബുള്ളറ്റ് ചെസ്സിലേക്ക് വരുമ്പോൾ നിലവിലെ ചാമ്പ്യനായ അലിറേസ ഫിർസൂജയെ തോൽപ്പിച്ച് നിഹാൽ സരിൻ ലോക ചാമ്പ്യനായിരിക്കുകയാണ്. ഇതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം മലയാളി ഗ്രാൻഡ് മാസ്റ്ററാണ് നിഹാൽ സരിൻ. തുടർച്ചയായി 15 കളികൾ ജയിച്ചാണ് ഈ കിരീട വിജയം. അത് മാത്രമല്ല, ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്. ഇനി ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. ജോർദാനും അർജന്റീനയും ഏറ്റുമുട്ടിയപ്പോൾ ജോർദാനെ 3-1 തകർത്തെറിഞ്ഞ് അർജന്റീന ഗ്രൂപ്പ് ജെ ജേതാക്കളായി. ഇതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഈ കളിയില് മെസ്സി പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ പകരക്കാരനായി ഇറങ്ങിയ ലയണൽ മെസ്സി ചരിത്ര ഗോളാണ് നേടിയത്. 80th minute മെസ്സി കുറിച്ച ഫ്രീ കിക്ക് ഗോൾ ഉൾപ്പെടെ 3-1 ജോർദാനെ അർജന്റീന കീഴടക്കിയത്. 3-3 സമനില പാലിച്ച ഓസ്ട്രിയയും അൾജീരിയയും നോക്കൌട്ടിലെത്തി. പനാമയെ 2-0 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും കാനയെ 2-1 കീഴടക്കി ക്രൊയേഷ്യയെ നോക്കൌട്ട് സ്വന്തമാക്കി. പോർച്ചുഗലും കൊളംബിയയും തമ്മിലുള്ള മത്സരത്തിൽ ഗോൾരഹിത സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. ഉസ്ബെക്കിസ്ഥാനെ 3-1 തോൽപ്പിച്ച് കോംഗോ നോക്കൌട്ടിലേക്ക് എത്തി. നോക്കൌട്ട് മത്സരങ്ങൾ ആരംഭിച്ചപ്പോൾ ജപ്പാനെ 2-1 തോൽപ്പിച്ച് ബ്രസീൽ വിജയം സ്വന്തമാക്കി. എന്നാൽ ബ്രസീലിന്റെ വിജയ ഗോൾ നേടിയത് ഗബ്രിയലാണ്, അതും ഇഞ്ചുറി ടൈമിൽ. നെതർലൻഡ് മൊറോക്കോ മത്സരത്തിൽ ഷൂട്ടൌട്ടിൽ 3-2 നെതർലൻഡിനെ മൊറോക്കോ കീഴടക്കി. എന്നാൽ ജർമ്മനി പരാഗ്വേ മത്സരത്തിൽ ജർമ്മനി 3-4 സ്വന്തമാക്കി. സ്വീഡൻ ഫ്രാൻസ് മത്സരത്തിൽ സ്വീഡനെ 3-0 തകർത്ത് ഫ്രാൻസും വിജയം സ്വന്തമാക്കി. ഈ മത്സരത്തിൽ 2 goals എംബാപ്പെ സ്വന്തമാക്കിയത്. ഡിആർ കോംഗോ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഡിആർ കോംഗോയെ 2-1 ഇംഗ്ലണ്ട് തകർത്തെറിഞ്ഞു. ഇതിൽ 2 goals നേടിയത് ഹാരി കെയ്നാണ്. ബെൽജിയം സെനഗൽ മത്സരത്തിൽ 3-2 ബെൽജിയം സെനഗലിനെ തോൽപ്പിച്ചത്. ഈ മാച്ച് കണ്ടവർക്കറിയാം ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. കാരണം 85 മിനിറ്റ് വരെ 2-0 പിന്നിട്ട് നിന്ന ശേഷമാണ് ബെൽജിയം ആഫ്രിക്കൻ കർത്തരായ സെനഗലിനെ എക്സ്ട്രാ ടൈമിൽ 3-2 തോൽപ്പിച്ചത്. യു എസ് എ ബോസ്നിയ മത്സരത്തിൽ 2-0 ബോസ്നിയെ തോൽപ്പിച്ചു. 24 വർഷത്തിന് ശേഷമാണ് യു എസിന് നോക്കൌട്ട് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, അണ്ടിൽ നെക്സ്റ്റ് വീക്ക് സ്പോട്ടി

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പഠനം മികച്ചതാകണം, ക്യാമ്പസ് നഗരത്തിൽ തന്നെ വേണം, ഒപ്പം പഠിച്ചിറങ്ങിയാൽ ഉടനെ ജോലിയും കിട്ടണം. ഇതെല്ലാം കൂടി എവിടെ കിട്ടും?
5: ഇനി അന്വേഷിച്ച് അലയണ്ട. മികച്ച വിദ്യാഭ്യാസവും ഉറപ്പായ പ്ലേസ്മെന്റും ലക്ഷ്യമാക്കുന്നവർക്കായി കൊല്ലത്തിന്റെ ഹൃദയഭാഗത്ത് റെയിൽ റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന നിങ്ങളുടെ സ്വന്തം ക്യാമ്പസ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്,
6: കൊല്ലം രൂപതയുടെ മാനേജ്മെന്റിന് കീഴിൽ APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വസ്ത വിദ്യാഭ്യാസ സ്ഥാപനം.
5: ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നു. ഞങ്ങളുടെ കോഴ്സുകൾ BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. കൂടാതെ പുതിയ കാലത്തിന്റെ കോഴ്സുകളായ CSE ഡാറ്റ സയൻസ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇവയ്ക്ക് പുറമെ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ, ഒപ്പം HR, ഫിനാൻസ്, മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനുകളോടെ MBA കോഴ്സുകളും.
6: അപ്പോ പ്ലേസ്മെന്റോ? പ്രമുഖ കമ്പനികളിൽ മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, അതാണ് ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാഗ്ദാനം.
5: നിങ്ങളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങുന്നു. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം.
6: അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 8089214052 അല്ലെങ്കിൽ 0474276402. മറ്റൊരു നമ്പർ 0474276403. ഇന്ന് തന്നെ ക്യാമ്പസ് സന്ദർശിക്കൂ.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊല്ലം കോർപ്പറേഷൻ 2026-27 വർഷത്തെ വിവിധ പദ്ധതികളുടെ നടത്തിപ്പിനായി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അപേക്ഷാ ഫോം 8 മുതൽ ബന്ധപ്പെട്ട ഡിവിഷൻ കൌൺസിലറുടെ പക്കൽ കോർപ്പറേഷൻ മെയിൻ ഓഫീസ്, സോണൽ ഓഫീസ്, ബന്ധപ്പെട്ട കൃഷി ഓഫീസ്, മൃഗാശുപത്രികൾ, CDPO ഓഫീസ്, മത്സ്യഭവൻ, ഡയറി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് വിതരണം ചെയ്യും. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഗുണഭോക്താക്കൾ 17 മുൻപ് മെയിൻ ഓഫീസിലോ സോണൽ ഓഫീസിലോ ഹാജരാക്കണം. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകർ ഒഴിവിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ നാളെ ജില്ലയിൽ പണിമുടക്കും. കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള തീയതി ഈ മാസം 22 വരെ നീട്ടി. കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ. കേരള കേന്ദ്ര സർവകലാശാലയിൽ MEd പ്രോഗ്രാമിന് സീറ്റ് ഒഴിവ്. 10 രാവിലെ 10 മണിക്ക് പെരിയാർ ക്യാമ്പസിലെ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സ്പോട്ട് അഡ്മിഷന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-68927-2. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ 4 വർഷത്തെ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമുകളിലേക്ക് 12 വരെ അപേക്ഷിക്കാം. മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുള്ള നീറ്റ് SS കൌൺസിലിംഗ് നടപടികൾ പുനരാരംഭിച്ചു. 2nd റൌണ്ട് കൌൺസിലിംഗിന് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
1: കെ രവീന്ദ്രനാഥൻ നായരുടെ 3rd അനുസ്മരണ യോഗവും കലാവിരുന്നും ജൂലൈ 8 ബുധനാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ പബ്ലിക് ലൈബ്രറിയിലെ സോപാനം ഓഡിറ്റോറിയത്തിലും കൊയിലോൺ ആർട്ട് ഗാലറിയിലുമായി നടക്കും. രാവിലെ 10 മണിക്ക് ചിത്രകലാകാരുടെ ചിത്രപ്രദർശനവും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും നടക്കും. കൊല്ലം ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ഉദയസുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് രവി കലയും ജീവിതവും ഡോക്യുമെന്ററി പ്രദർശനവും 4 മണി മുതൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും തുടർന്ന് അനുസ്മരണ യോഗവും നടക്കും.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ
0: കൂടുതൽ
2: വിവരങ്ങൾക്ക് 9074 9631 219 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

റേഡിയോ ബെൻസിഗർ 107.8.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം. ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010. ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: ക്വാഡ്രുപ്ലിക്കേറ്റ്. ക്വാഡ്രുപ്ലിക്കേറ്റ്.
2: Quadruplicate is spelled as Q U A D R U P L I C

0: A-T-E.
1: This is both an adjective and noun. The term quadruplicate refers to making four identical copies of something. മലയാളത്തിൽ നാല് പകർപ്പുകൾ ഉണ്ടാക്കുക, നാല് മടക്കാക്കുക, ചതുർ ഗുണീകരിക്കുക എന്നൊക്കെ പറയാം.
0: Thank you all.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം മൂന്നായി. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി V.D. സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി T.സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി T.സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകടസാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N. ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A. ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
0: അവതരണം ഗീതു.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
2: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഒരു ഈസോപ്പ് കഥയാണ് കേട്ടോ. ആ കഥ നമുക്ക് കേൾക്കാം. പണ്ട് പണ്ടൊരിടത്തൊരു ഗ്രാമത്തിൽ രാമു എന്നും രാജു എന്നും പേരുള്ള രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു. പക്ഷെ വലുതായപ്പോൾ രണ്ടുപേരും രണ്ട് നാടുകളിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം തങ്ങളുടെ ഗ്രാമത്തിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടി. രണ്ടുപേർക്കും സന്തോഷം അടക്കാനായില്ല. അവർ കെട്ടിപ്പിടിച്ചും വിശേഷങ്ങൾ പങ്കുവെച്ചും തങ്ങൾ കളിച്ചു വളർന്ന ഒരു കാട്ടുപാതയിലൂടെ നടക്കാൻ തുടങ്ങി. കുറെ കാലമായി പരസ്പരം കാണാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് രാമു വഴിയിൽ ഒരു കാര്യം കണ്ടു നിന്നു. നോക്കുമ്പോൾ ധാ നിലത്ത് നല്ല തിളങ്ങുന്ന ഒരു പുതിയ കോടാലി. രാമു വേഗം ഓടി ചെന്ന് ആ കോടാലി കയ്യിലെടുത്തു. എന്നിട്ടിങ്ങനെ ആഹ്ലാദത്തോടെ പറഞ്ഞു, ഏയ് നോക്കിക്കേ, എനിക്കൊരു കോടാലി കിട്ടി. ഞാൻ കുറെ നാളായി ഒരു കോടാലി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രാജുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, അതെന്താ രാമു നീ ഇങ്ങനെ പറയുന്നത്? എനിക്ക് കിട്ടിയെന്നല്ല നമുക്ക് കിട്ടിയെന്നല്ലേ പറയേണ്ടത്? നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചല്ലേ വന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ. പക്ഷെ ആ കോടാലി ആരുമായും പങ്കുവെക്കാൻ രാമുവിന് താല്പര്യമില്ല. അവൻ സ്വാർത്ഥതയോടെ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഇത് ആദ്യം കണ്ടതും കയ്യിലെടുത്തതും ഞാനാണ്, അതുകൊണ്ട് ഇത് എന്റേതാണ്. എന്നിട്ട് അവൻ കോടാലിയും തോളിൽ വെച്ച് നടന്നു. രാജുവിന് കുറച്ച് വിഷമം തോന്നിയെങ്കിലും അവൻ ഒന്നും ഇണ്ടാതെ അവന്റെ കൂടെ നടന്നു. അല്പം ദൂരം പോയപ്പോൾ ദൂരെ കുറെ ആളുകൾ കൂട്ടം കൂടി നിന്ന് എന്തോ തിരയുന്നു. അവർക്ക് നല്ല ദേഷ്യം. പെട്ടെന്ന് അതിലൊരാൾ രാമുവിന്റെ കയ്യിലിരുന്ന കോടാലി കണ്ടു. അവൻ പറഞ്ഞു, ദേ നോക്ക്, നമ്മുടെ കോടാലി മോഷ്ടിച്ച കള്ളന്മാർ പോകുന്നു, അവര് വേഗം പിടിക്കൂ. ആളുകൾ ദേഷ്യത്തോടെ തങ്ങളുടെ നേരെ വരുന്നത് കണ്ടപ്പോൾ രാമു പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൻ രാജുവിനോട് പറഞ്ഞു, അയ്യോ രാജു, നമ്മൾ വലിയ ആപത്തിൽപ്പെട്ടല്ലോ, അവർ നമ്മളെ തല്ലാൻ വരികയാണെന്ന് തോന്നുന്നു. അപ്പോൾ രാജു ശാന്തനായി പറഞ്ഞു, ഏ രാമു, നീ പറഞ്ഞത് തെറ്റാണ്. നമ്മൾ ആപത്തിൽപ്പെട്ടു എന്നല്ല പറയേണ്ടത്, ഞാൻ ആപത്തിൽപ്പെട്ടു. കുറച്ചു മുൻപ് കോടാലി കിട്ടിയപ്പോൾ അതിന്റെ സന്തോഷം നമുക്ക് രണ്ടുപേർക്കും ഉള്ളതാണെന്ന് സമ്മതിക്കാൻ നീ തയ്യാറായില്ലല്ലോ. അത് നിന്റേത് മാത്രമാണെന്ന് നീ പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ പേരിൽ വരുന്ന എന്താപത്താണെങ്കിലും അത് നീ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം. ഇതും പറഞ്ഞ് രാജു അവിടെ നിന്നും നടന്നുപോയി. കോടാലിയുമായി തനിച്ചായ രാമുവിന്റെ അടുത്തേക്ക് ആളുകൾ ദേഷ്യത്തോടെ വന്നു. അപ്പോൾ മാത്രമാണ് രാമുവിന് തന്റെ തെറ്റ് മനസ്സിലായത്. സന്തോഷം വന്നപ്പോൾ കൂട്ടുകാരനെ മറന്ന രാമുവിന് അന്ന് വലിയൊരു പാഠം പഠിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത്? സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. സ്വാർത്ഥത കാണിച്ചാൽ ആപത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ നല്ലൊരു ഗുണപാഠമുള്ള ഒരു കഥ തന്നെയായിരുന്നു ഇതല്ലേ. കൂട്ടുകാർ എപ്പോഴും ജീവിതത്തിൽ ഉറപ്പിക്കേണ്ടതും കൂടെ മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ നല്ലൊരു കുഞ്ഞു കഥ കേട്ടു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തൽക്കാലം ഇവിടെ പറയുന്നു ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. ഏവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കഥകളാണ് ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടന്നാലോ? വൈകണ്ട. വ്യാസഹൃദയം എന്ന് പറഞ്ഞ ഇ വി ദാമോദരൻ എഴുതിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു പുരാണ കഥയാണ് ഇന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഥയിലോട്ട് കടക്കാം. ഭരദ്വാജനും രൈഫ്യനും ഹൃദയം കൊണ്ട് ഒന്നായി തീർന്ന അയൽവാസികളാണ്. പോരാത്തതിന് പരസ്പരം കൊള്ളുകയും കൊടുക്കുകയും വഴി അവർക്ക് തമ്മിൽ നന്ദിയും പുലർന്നിരുന്നു. അരനൊടിയും അകന്നിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നുമില്ല. അങ്ങനെ ജീവിതമാകെ മുന്തിരിച്ചാറിൽ മുങ്ങി നിൽക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അർവാവസവും പരാവസവും രൈഫിന്റെ മക്കളാണ്. ഭരദ്വാജന്റെ ഒരേ ഒരു മകനാണ് യവക്രീതൻ. ആ നാട്ടിൽ രൈഫിയ കുടുംബം വൈദുഷ്യത്തിൽ ഏറെ മികച്ചു നിന്നു. നാട്ടുകാരാകെ പ്രശംസയും ആരാധനയും അവരിൽ ചൊരിഞ്ഞു. ഭരദ്വാജൻ വിദ്യയില്ലെങ്കിലും തപസ് കൊണ്ട് ധനവാനായിരുന്നു. വിദ്യയില്ലാതെ പിതാവ് മകനെ എന്ത് പഠിപ്പിക്കാനാണ്? യവക്രീതൻ അജ്ഞനായി തന്നെ വളർന്നു വന്നു. എന്നാലും ആ 3 മക്കളും ഉറ്റമിത്രങ്ങളായി കഴിഞ്ഞു. യവക്രീതൻ അല്പം തലയെടുത്ത് വന്നപ്പോൾ വിദ്യയില്ലാത്തതോർത്ത് അവന് അനുനിമിഷം ശാദം വർദ്ധിച്ചു. മറുവീട്ടിലെ പേരും പെരുമേ ആ കുട്ടിയുടെ വ്യസനത്തിന് ആഴം കൂട്ടി. മനുഷ്യൻ്റെ ആകൃതിയുണ്ടെങ്കിലും അറിവില്ലാത്തവൻ മൃഗമാണ്. അവൻ പുല്ലു തിന്നുന്നില്ലെന്നേ ഉള്ളൂ. അറിവില്ലായ്മ നിറഞ്ഞ ജീവിതം നിന്ദ്യവും ശോചനീയവുമാണെന്ന് അയൽപ്പക്കം യവക്രീതനെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അതിന് പെട്ടെന്നൊരു പോംവഴിയും കണ്ടില്ല. ഇനിയൊരു ഗുരുവിനെ തേടാനും കണ്ടുപിടിക്കാനും വിഷമം. കണ്ടുപിടിച്ചാൽ പിന്നെ നീനാൾ ശുശ്രൂഷിച്ച അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. അത് ഇനി വലിയ മെനക്കേടാണ്. സമയവുമില്ല. എന്നാലും എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണമെന്ന് അവന് വാശിമൂത്തു. ഗുരുവില്ലാതെ മുഴുവൻ വിദ്യയും ഒന്നിച്ച് പെട്ടെന്ന് കൈക്കലാക്കി രൈഫ്യനോട് കിടനിൽക്കാൻ അവനൊരു ഉപായമേ തോന്നിയുള്ളൂ. എന്താണത്? തപസ്. യവക്രീതൻ തീവ്രമായ തപസ് ആരംഭിച്ചു. ശരീരം തുണ്ടം തുണ്ടമായി കണ്ടിച്ച് അഗ്നിയിൽ ഹോമിച്ചു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് സന്താപം പെരുകി. നിൽക്കപ്പുറതിയില്ലാതെ ഇന്ദ്രൻ യവക്രീതന്റെ അടുത്തെത്തി. നീ എന്തിനിങ്ങനെ കൊടിയ തപസ് ചെയ്യുന്നു? ഇന്ദ്രൻ ചോദിച്ചു. ഗുരുമുഖത്ത് നിന്നല്ലാതെ തന്നെ വേദങ്ങളെല്ലാം എനിക്ക് ഒരുമിച്ച് വശമാക്കണം. തപസ്സുകൊണ്ട് ജ്ഞാനരാശി കൈവശമാക്കാനുള്ള എൻ്റെ ആശ അവിടുന്ന് സഫലമാക്കി തരണം. മറ്റു മാർഗം കാലവിളംബം ഉണ്ടാകും, യവക്രീതൻ അഭ്യർത്ഥിച്ചു. ഹേ മുനികുമാര, നീ സഞ്ചരിക്കാൻ നോക്കുന്ന ഈ വഴി ഒട്ടും നല്ലതല്ല. ഇത് തികച്ചും ബുദ്ധിശൂന്യതയാണ്. വിദ്യയും ധനവും അല്പാൽപമായി ക്രമേണ വലിയ പരിശ്രമം കൊണ്ട് മാത്രമേ നേടാൻ ഒക്കുകയുള്ളൂ. നീ താമസിക്കേണ്ട, പോയി ഏതെങ്കിലും ഒരു ഗുരുവിനെ പ്രാപിക്കുക. ഇന്ദ്രന്റെ കരുതിക്കൂട്ടിയുള്ള നിരാശപ്പെടുത്തൽ അവനിൽ ഏഷ്യയില്ല. ആ വിക്രമൻ കുട്ടി വീണ്ടും ഹോരതപം തുടങ്ങി. ഇന്ദ്രന് പേടിയും പിടച്ചിലുമായി. ഒരു തവണ കൂടി ഇന്ദ്രൻ സൂത്രത്തിൽ തടഞ്ഞു നോക്കി. എടോ, അസാധ്യമാണ് നിന്റെ ഈ ആരംഭം. നീ ഒട്ടും ആലോചിച്ചില്ല. ഇത് ചെയ്യുന്നത് തികഞ്ഞ വിഡ്ഢിത്തം. നിനക്കും നിന്റെ അച്ഛനും ശിക്ഷ കൂടാതെ തന്നെ അക്ഷരബ്രഹ്മം വിളങ്ങുമോ? അസംബന്ധം. ഇന്ദ്രൻ ഇങ്ങനെ ശക്തമായ ഭാഷയിൽ അധിക്ഷേപിച്ചു പറഞ്ഞു. യവക്രീതൻ കുലുങ്ങിയില്ല. അയാൾ ദൃഢസ്വരത്തിൽ അറിയിച്ചു. ഇങ്ങനെ വിദ്യ നേടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഇതിൽ ഞാൻ തുലയുന്നെങ്കിൽ തുലഞ്ഞോട്ടെ, പിന്മാറാൻ ഒരുക്കമില്ല. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഇതിലും ഉഗ്രമായി ഞാൻ തപസ് ചെയ്യും. ഓർത്തുകൊള്ളാം, ഇന്ദ്രൻ, ഇങ്ങനെ വിദ്യ നേടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഇതിൽ ഞാൻ തുലയുന്നെങ്കിൽ തുലഞ്ഞോട്ടെ, പിന്മാറാൻ ഒരുക്കമില്ല. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഇതിലും ഉഗ്രമായി ഞാൻ തപസ് ചെയ്യും. ഓർത്തുകൊള്ളാം. ഇന്ദ്രൻ യവക്രീതന്റെ ഉള്ളുറപ്പും ദൃഢനിശ്ചയവും കണ്ട് പരിഭ്രമിച്ചു. ഇതിനെ തടസ്സം ചെയ്യാൻ വഴിയെന്താണെന്ന് ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ ഇന്ദ്രൻ എല്ലും തൊലിയുമായി ഒരു പടുകിഴവന്റെ വേഷം കിട്ടി. യവക്രീതൻ ശരീരശുദ്ധി ചെയ്യുന്ന തീർത്ഥക്കടവിൽ ചെന്ന് ചേർന്നു. ആഴമേറി ഇരച്ചുപായുന്ന ഗംഗയിൽ യവക്രീതൻ കാണെ അദ്ദേഹം അണകെട്ടാൻ തുടങ്ങി. തുരുതുര മൺതരികൾ തോരാതെ വാരിയിടുന്നത് കണ്ട് കിഴവന്റെ കടുത ബുദ്ധി ഓർത്തും യവക്രീതൻ ചിരിച്ചുപോയി. എന്താണ് ഹേ മഹാബ്രാഹ്മണ ഈ കാണിക്കുന്നത്? ഒരു സാധ്യതയുമില്ലാത്ത കാര്യത്തിന് പ്രയത്നം ചെയ്യുന്നു. വയസ്സായപ്പോൾ ബുദ്ധി കാശിക്ക് പോയിരിക്കും. നല്ല കൂത്ത് തന്നെ. കുഞ്ഞെ, നദി കടക്കാൻ നിവൃത്തിയില്ലാതെ നാട്ടുകാരാകെ ബുദ്ധിമുട്ടുന്നു. സുഖമായ ഒരു വഴി കിട്ടും കുറുകെ ഒരു ചെറുകെട്ടിയാൽ. അതിനുള്ള ഈ ഉദ്യമം നല്ലതല്ലേ? നദിയുടെ ഒഴുക്കിൻ്റെ ഊക്ക് അങ്ങ് കണ്ടില്ലായിരിക്കും. ഓ, കണ്ണിന് കാഴ്ച നശിച്ചിരിക്കാം. അങ്ങേക്കിത് അസാധ്യമാണ്. സാധ്യമല്ലാത്തതിൽ നിന്നും പിന്തിരിയുന്നതാണ് ബുദ്ധി. യവക്രീതന്റെ ഉപദേശമാണ്. വേദം കൈക്കലാക്കാൻ താങ്കൾ തപസ് ചെയ്യുന്നില്ലേ? അതുപോലെ ഇതും അസാധ്യമാണെങ്കിലും പിന്മാറുന്നതെങ്ങനെ? ഇത് ഞാൻ ഏറ്റുപോയി. ഇന്ദ്രൻ മെല്ലെ ഒന്ന് കളിയാക്കി. നിങ്ങളുടെ യത്നം പോലെ എൻ്റെ യത്നവും നിഷ്ഫലമായെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒഴുക്ക് വെള്ളത്തിൽ മണൽ തൂറ്റുന്നതും തപസ് ചെയ്യുന്നതും തുല്യമാണോ? തപസ്സിൻ്റെ ഫലമായി മറ്റുള്ളവരെക്കാൾ മേലെയാവാൻ തക്ക വരം ലഭിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ യവക്രീതൻ തീർത്തുരച്ചു. മറ്റു പോം വഴിയൊന്നും കാണാതെ ഇന്ദ്രൻ സ്വവേഷം പൂണ്ട് ആ ഉഗ്രവ്രതൻ ചോദിച്ച വരം കൊടുത്തു. നിനക്കും നിന്റെ അച്ഛനും വേദമൊക്കെ യഥേഷ്ടം തോന്നും. മറ്റാഗ്രഹങ്ങളും സാധിക്കും യവക്രീത. നിനക്ക് മംഗളം ഭവിക്കട്ടെ, ഇന്ദ്രൻ പറഞ്ഞു. ആഗ്രഹം സാധിച്ച ഉടൻ തന്നെ യവക്രീതൻ നേരെ അച്ഛനെ ചെന്ന് കണ്ട് കാര്യം അറിയിച്ചു. ഇന്ദ്രനെ വരച്ച വരയിൽ നിർത്തി ഞാൻ വരം വാങ്ങിച്ചിരിക്കുന്നു അച്ഛ. നാം ഇതാ മറ്റാരുടെയും മുകളിൽ ആയിരിക്കുന്നു. ഉണ്ണേ, ഇഷ്ടം പോലുള്ള ഈ വരം കൊണ്ട് നിനക്ക് ഗർവുണ്ടാക്കും. വരം സിദ്ധിയാണ്, സമ്പത്താണ്. അത് മതിപ്പിക്കും, മതമുളവായാൽ വിവേകം പറന്നു കളയും, അതോടൊത്ത് നാശവും വരും. കേൾക്കൂ ഈ കഥ, ഭരദ്വാജൻ തുടർന്നു. പണ്ട് ബാലദീ എന്നൊരു മുനി

മരിച്ചു. അങ്ങനെയുണ്ടായ മകൻ മേധാവി ഇക്കഥയാകുന്നു. സ്വതേ കോപശീലനായ അവൻ ഗർവ് കൊണ്ട് എല്ലാവരെയും നിന്ദിച്ചും ഉപദ്രവിച്ചും എങ്ങും ചുറ്റി നടന്നു. ധനുഷാക്ഷൻ എന്ന ഒരു മഹാനെ അവൻ വളരെ പീഡിപ്പിച്ചു. ഭസ്മമായി പോകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചെങ്കിലും മേധാവി ഭസ്മമായില്ല. എന്നല്ല, അവനൊരു കേടും വന്നതുമില്ല. കാര്യം മനസ്സിലാക്കിയ ധനുഷാക്ഷൻ തന്റെ എതിരാളിയുടെ ആയുസ്സിന് നിമിത്തമായ പർവ്വതത്തെ പെരും പോത്തുകളെ വിട്ട് തകർത്തു കളഞ്ഞു. മേധാവി ചത്തുവീണു. അച്ഛൻ മകനെ മടിയിൽ വെച്ച് തോരാതെ കണ്ണീർ പൊഴിച്ചു. ഏങ്ങിക്കര തപസ്സുകൊണ്ടായാലും മറ്റു വഴിക്കായാലും ആരും ആവശ്യമില്ലാത്തത് മക്കൾക്കോ തനിക്കോ ഉണ്ടാക്കി വെക്കരുതെന്നായി ഓടിക്കൂടിയ ആളുകൾ. ഉണ്ണി, വരം കൊണ്ട് ചെറുപ്പക്കാരായ തപസ്വികൾ ഗർവം കൊണ്ടുപോകും, ഉടൻ നശിക്കും. നീ അങ്ങനെ ആയി പോകരുത്. നീ എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. രൈഫനും മക്കളും മഹാശക്തരാണ്, കോപിഷ്ഠരാണ്, ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാന്റെ കൈ നീണ്ടതാണ്. അവർക്ക് എതിരൊന്നും പറയാതെ എൻ്റെ മകൻ കരുതി നിൽക്കണം. അച്ഛൻ പറയുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാം. അണുവളവും ഞാൻ തെറ്റുകയില്ല. എനിക്ക് രൈഫനും അച്ഛനും ഒന്നുപോലെയല്ലേ? യവക്രീതൻ ഭംഗിവാക്ക് പറഞ്ഞു മടങ്ങി. എങ്കിലും ആളുകളെ നിർഭയം ധിക്കരിക്കാനും ദ്രോഹിക്കാനും മടിച്ചില്ല. തളിർത്തും പൂത്തും മനം കവരുന്ന മരങ്ങൾ തിങ്ങിയ ആശ്രമത്തിൽ വസന്തകാലത്തൊരുനാൾ യവക്രീതൻ ചെന്നു കയറി. അവിടെ ദേവദൂതിയെപ്പോലെ നിന്നിരുന്ന പരാവസുവിൻ്റെ ധർമ്മതാരങ്ങളെ കണ്ട് കൊതിച്ചു. സുചരിതയായ അവൾ ഒരു സൂത്രം പ്രയോഗിച്ചു. ഏകാന്തത്തിൽ അല്പനേരം കാത്തു നിൽക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും രൈഫൻ വന്നു. അദ്ദേഹം തൻ്റെ സ്നുഷ കണ്ണീർ വാർത്ത് തേങ്ങിക്കരയുന്നത് കണ്ട് കാരണം ആരാഞ്ഞു. അവളെയെല്ലാം അറിയിച്ചു. പോരാഞ്ഞ് യവക്രീതൻ മറഞ്ഞു നിൽക്കുന്നതും കാട്ടിക്കൊടുത്തു. കരളരിയും മട്ടിൽ രൈഫന് കോപം പെരുകി. സ്വന്തം ജട പൊട്ടിച്ച് മന്ത്രമോദി ഹോമിച്ചു. അംഗം തോറും അഴകൊഴുകുന്ന ഒരു യുവതി ഹോമാഗ്നിയിൽ നിന്നും പൊങ്ങി വന്നു. വീണ്ടും ജട പിഴുത് ഹോമം നടത്തി. കണ്ണിൽ തീജ്വാല പാറുന്ന ഒരു ഘോര രാക്ഷസ് പ്രത്യക്ഷപ്പെട്ടു. യവക്രീതന്റെ കഥ കഴിക്കാൻ രൈഫൻ അവരോട് ആജ്ഞാപിച്ചു. ആചമനം ചെയ്ത് ശുചിത്വം നേടാൻ ഇടകൊടുക്കാതെ അവൻ ആദ്യം തന്നെ യവക്രീതന്റെ കമണ്ടലു തട്ടിയെടുത്തു. പിന്നെ ശൂലവും മോങ്ങി പാഞ്ഞ് അടുത്തു. യവക്രീതൻ എഴുന്നേറ്റ് സരസുള്ളിടം നോക്കി ഓടി. ഒടുവിൽ അച്ഛൻ്റെ ഹോമശാലയിൽ ചെന്ന് കയറാൻ ഒരുമ്പെട്ടു. അവിടുത്തെ കാവൽക്കാരൻ ഒരു കുരുടൻ ആയിരുന്നു. അയാൾ ആ ബഹളം കേട്ട് ആളറിയാതെ യവക്രീതനെ തടഞ്ഞു നിർത്തി. രക്ഷസ് ആ തക്കം നോക്കി ശൂലം പ്രയോഗിച്ചു. ദൈവം എതിരായ യവക്രീതൻ നെഞ്ചു പിളർന്ന് മലർന്നു വീണു. ഭരദ്വാജൻ അകലെ നദീതീരത്ത് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ചമതക്കെട്ടുമായി ആശ്രമത്തിലെത്തി. മുൻപൊക്കെ എഴുന്നേറ്റ് ആദരിച്ചിരുന്ന അഗ്നികൾ മകൻ മരിച്ച ഭരദ്വാജനെ എതിരേറ്റില്ല. ഗൃഹം കാക്കുന്ന കുരുടനും മുൻമട്ടിൽ മാനിച്ചില്ല. മക്കളില്ലാത്തവനെ ആര് മാനിക്കാൻ? എന്താടാ കുരുട, എന്റെ അല്പബുദ്ധിയായ മകൻ രൈഫനുമായി നേരിട്ടിരിക്കുമോ? എന്റെ മനം തെളിയുന്നില്ല. പറയൂ പരമാർത്ഥം. ഭരദ്വാജൻ ബന്ധപ്പെട്ട് അന്വേഷിച്ചു. രൈഫനുമായി നേരിട്ടിരിക്കണം. ക്രൂരനായ ഒരു രക്ഷസ് ഇതാ കുഞ്ഞിനെ കൊന്നിട്ടിരിക്കുന്നു, കുരുടൻ സംഭവം വിവരിച്ചു. മരിച്ച പുത്രനെ മടിയിൽ കിടത്തി ഭരദ്വാജൻ കരൾ പൊട്ടി കരഞ്ഞു. വേദം തന്നെ തോന്നുമെന്ന് കരുതി തപസ്സു ചെയ്ത എന്റെ ഓമന മകൻ കല്യാണശീലനും ആർക്കും കുറ്റം ചെയ്യാത്തവനുമാണ്. രൈഫ്യാശ്രമത്തിൽ കാലു കുത്തരുതെന്ന് എന്റെ പൊന്നുണ്ണി ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ല. ആ യമ പ്രായനുമായി നീ എന്തിന് ഏറ്റുമുട്ടി? പടുവൃദ്ധനായ എനിക്ക് നീ ഒരു മകനെ ഉള്ളുവെന്ന് നിനക്കറിയാമായിരുന്നില്ല. ഇതാ ദുർമതിയായ നീ അവന്റെ കോപത്തിനിരയായി. ശരി, എല്ലാം അവസാനിച്ചു. ആ രൈഫ്യൻ നിമിത്തം പാപിയായ ഞാനിതാ പുത്രശോകാർത്ഥനായി പ്രാണൻ പോലും വെടിയാൻ പോകും. രൈഫ്യ

കാലത്ത് ധ്യാനനിഷ്ഠനായിരുന്ന അച്ഛനെ മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് കൊന്നു. ഒരു മട്ടിൽ പിതൃകർമ്മം നടത്തി അയാൾ പോയി അനുജനോട് വാർത്ത അറിയിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ മതി, നീ പോകണം, ഈ മഹാപാപം തീരാൻ വ്രതമെടുക്കണം. നല്ലവനായ അർവാവസു നെടുന്നാൾ തീവ്രവ്രതം നോറ്റ് രണ്ട് കുടുംബത്തെയും ഉദ്ധരിച്ചു. ഇവിടെ കഥ അവസാനിക്കുക. സാമ്പ്രദായിക വിദ്യാഭ്യാസം നമ്മൾ നേടിയേ പറ്റൂ. മത വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അത് അന്ധതയ്ക്ക് കാരണമാണ്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ അന്ധതയാണ്. വർത്തമാനകാലത്തെ വിദ്യാഭ്യാസ രീതി നമ്മൾ പുലികയെ പറ്റൂ. അതിൽ നിന്ന് ആർക്കും പിന്തിരിയാൻ സാധിക്കില്ല, അതിൽ നിന്ന് മുഖം തിരിക്കാനും സാധിക്കില്ല. അവിടെ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഹനം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. തൽക്കാലം വിട ചൊല്ലുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: കമ്മ്യൂണിറ്റി റേഡിയോ മനസ്സുകളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിലി.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
7: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കള് അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുന്നത് ഭജ ഗുഹകളെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ അറിവിന്റെ ലോകത്തിലൂടെ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭജ ഗുഹകളെ കുറിച്ചാണെന്ന്. അപ്പൊ ഈ ഭജ ഗുഹകൾ ഭാജ ഗുഹകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. BC 2nd century നിർമ്മിച്ചതും മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇന്ത്യയിലെ പൂനെ നഗരത്തിന് അടുത്തുള്ളതുമായ 22 പാറയിൽ കൊത്തിയ ഗുഹകളുടെ ഒരു കൂട്ടം കൂടിയാണ് ഭാജ ഗുഹകൾ അഥവാ ഭജ ഗുഹകൾ. ഭജ ഗ്രാമത്തിൽ നിന്ന് 400 ഉയരത്തിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൽ നിന്നും കിഴക്കോട്ട് ഡെക്കാൺ പീഠഭൂമിയിലേക്കും വടക്കേ ഇന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള പോകുന്ന ഒരു പ്രധാന പുരാതന വ്യാപാര പാതയിലാണ് നമുക്ക് ഈ ഗുഹകൾ കാണാനായിട്ട് സാധിക്കുക. ലിഖിതങ്ങളും ഗുഹാക്ഷേത്രവും ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇത് മഹാരാഷ്ട്രയിലെ ആദ്യകാല ബുദ്ധമത വിദ്യാലയങ്ങളിൽ പെടുന്ന ഒരു വിഭാഗം കൂടിയാണ്. ഗുഹയില് നമുക്ക് നിരവധി സ്തൂപങ്ങൾ കാണാനായിട്ട് സാധിക്കും. സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്, അതായത് മഹാരാഷ്ട്രയിലെ ഭാജ അഥവാ പൂനെയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വാസ്തുവിദ്യ പ്രത്യേകതകളുള്ള ഗുഹകൾ കൂടിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭജ ഗുഹകൾ കർള ഗുഹകളുമായി വാസ്തുവിദ്യ രൂപകൽപ്പന പങ്കിടുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ സ്മാരകം വലിയൊരു ദൈവാലയം തന്നെയാണ് ഈ ഗുഹയ്ക്കകത്ത്. ചൈത്യഗൃഹം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. തുറന്നതും കുതിരലാട കമാനമുള്ളതുമായ പ്രവേശന കവാടമാണ് ഈ ഗുഹയ്ക്ക്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ചൈത്യഗ്രഹം ഗുഹകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്നുകൂടിയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ആദ്യകാല ഗുഹകളിൽ ഒരെണ്ണം കൂടിയാണ് ചൈത്യഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചൈത്യത്തിന് ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്നുള്ള സവിശേഷമായ ആശ്വാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചൈത്യ ഗ്രഹയിൽ ചില ബുദ്ധ പ്രതിമകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ജലസംഭരണി ലിഖിതം കാണാൻ സാധിക്കുന്നുണ്ട്.

0: അതുപോലെ തന്നെ ഈ ശില്പങ്ങളിൽ വിപുലമായ ശിരോവസ്ത്രങ്ങള്, മാലകള്, ആഭരണങ്ങൾ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം അവസാനത്തെ ഗുഹയ്ക്ക് സമീപം ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ ധാരാളം സ്തൂപങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്മാരകത്തിന്റെ ശ്രദ്ധേയമായ ഒരു ഭാഗം എന്ന് പറയുന്നത് 14 സ്തൂപങ്ങളുടെ ഒരു കൂട്ടം കൂടിയാണ്. അതിൽ 5 ഒരു ക്രമരഹിതമായ ഖനത്തിലുള്ളതും അല്ലെങ്കിൽ ഖനനത്തിലുള്ളതും 9 പുറത്തുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വജ ഗുഹയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് കാർല ഗുഹകൾ. മഹാരാഷ്ട്രയിലെ ലോണാവാലയ്ക്കടുത്തുള്ള കാർലയിലെ പുരാതന ബുദ്ധമത ഗുഹകൾ കൂടിയാണ് ഇത്. അല്ലെങ്കിൽ ഒരു പാറയിൽ കൊത്തിയെടുത്ത ഗുഹകളുടെ ഒരു സമുച്ചയം കൂടിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാർലി ഗുഹകൾ, കാർല ഗുഹകൾ, കാർലെ ഗുഹകൾ എന്നിങ്ങനെ നിരവധി പേരുകളിലാണ് ഈ ഒരു ഗുഹാസമുച്ചയം അറിയപ്പെടുന്നത്. ലോണാവാലയിൽ നിന്ന് വെറും 10.9 km അകലെയാണ് നമുക്ക് ഈ ഒരു ഗുഹകൾ കാണാനായിട്ട് സാധിക്കുക. ഭജ ഗുഹകള്, നാസിക് ഗുഹകൾ, ബെഡ്സെ ഗുഹകൾ എന്നിവയൊക്കെയാണ് ഈ പ്രദേശത്തെ മറ്റ് ചില ഗുഹകൾ. അപ്പോൾ BC 2 മുതൽ AD 5 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ആരാധനാലയങ്ങൾ വികസിച്ചു വന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗുഹാക്ഷേത്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്നത് BC 160 മുതലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പം ഏറ്റവും പഴക്കം ചെന്ന ഗുഹ എന്ന് പറയുന്നത് BC 160 മുതലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അറബിക്കടലിൽ നിന്നും കിഴക്കോട്ട് ഡെക്കാൻ വരെ നീളുന്ന ഒരു പ്രധാന പുരാതന വ്യാപാര പാതയ്ക്ക് സമീപമാണ് ഈ ഒരു ഗുഹാസമുച്ചയങ്ങളെല്ലാം ഉടലെടുത്തത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി മഹാരാഷ്ട്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ പാറയിൽ കൊത്തിയ നിരവധി ബുദ്ധമത കേന്ദ്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പഴയതും ഏറ്റവും ചെറുതുമായ ഒന്നാണ് കാർലിയിലെ ഈ പറയുന്ന ഗുഹാസമുച്ചയം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലുതും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടതുമായ ചൈത്യഹാളായ പ്രശസ്തമായ ഗ്രാൻഡ് ചൈത്യ, ഗ്രാൻഡ് ചൈത്യ എന്ന് പറയുമ്പോൾ ഗുഹ 8th. കാരണം ഇത് ഏറ്റവും അറിയപ്പെടുന്ന വലിയൊരു ഗുഹയും വലിയ തോതിൽ അസാധാരണമായ അളവിൽ മികച്ച ശില്പങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗുഹാസമുച്ചയം കൂടിയാണ് ഇത്. ഇനി അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ത് എന്ന് പറഞ്ഞാൽ, നിരവധി വ്യാപാരികൾ, ശകവംശജരായ പടിഞ്ഞാറൻ സത്രപുകൾ, ശതവാഹന ഭരണാധികാരികൾ എന്നിവർ ഈ ഗുഹകളുടെ നിർമ്മാണത്തിനും പിന്തുണയ്ക്കും ധനസഹായം നൽകി എന്നും പറയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ കലയുടെ സ്ഥാനം ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിലുള്ള വിഭജനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ നിരവധി ഇങ്ങനെയുള്ള ചരിത്ര സ്മാരകങ്ങൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രദേശം കൂടി തന്നെയാണ് ഈ പറഞ്ഞു വരുന്ന പ്രദേശങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ചരിത്രം പറയുമ്പോൾ വ്യാപാരികളുമായുള്ള ആദ്യകാല ബന്ധത്തിലൂടെ വാണിജ്യത്തിലും ഉൽപാദനത്തിലും തിരിച്ചറിഞ്ഞ ബുദ്ധമതക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യകത തിരിച്ചറിഞ്ഞ ബുദ്ധമത വിഭാഗക്കാർ സഞ്ചാരികളായ വ്യാപാരികൾക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പ്രധാന വ്യാപാര പാതകൾക്ക് സമീപമുള്ള പ്രകൃതിദത്ത ഭൂമിശാസ്ത്രപരമായ രൂപങ്ങളിൽ തങ്ങളുടെ സന്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വ്യഗ്രത കാണിച്ചു എന്നും പറയാം. ഇന്ന് ഈ ഗുഹാസമുച്ചയങ്ങളെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ കേട്ട ഒരു പേരാണ് ചൈത്യഗൃഹ അല്ലെങ്കിൽ ചൈത്യഹാൾ എന്ന പേര്. ഈ ചൈത്യഗൃഹം എന്ന് പറയുന്നത് ഇന്ത്യൻ മതങ്ങളിൽ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു സങ്കേതം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ഹാൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ് ഇത്. ബുദ്ധമതത്തിലാണ് ഈ പദം ഏറ്റവും സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു ഹാളിൻ്റെ പ്രത്യേകത, ഒരു സ്തൂപവും പ്രവേശ കവാടത്തിന് അല്ലെങ്കിൽ പ്രവേശന കവാടത്തിന് എതിർവശത്ത് ഒരു വൃത്താകൃതിയിലുള്ള നിർമ്മിതിയും ഉയർന്ന മേൽക്കൂരയുമുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പദം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത് ഡെക്കാൻ എന്ന പ്രദേശത്തെ കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമി അഥവാ പെനിൻസുലർ പീഠഭൂമി എന്ന പേരിലൊക്കെ ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്ത് 422,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പീഠഭൂമി പ്രദേശം കൂടിയാണ് ഇത്. ഡെക്കാൻ ഉപദ്വീപിന്റെ ഭൂരിഭാഗവും ഈ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര, വിന്ധ്യ, തെക്ക് തമിഴ്നാടിന്റെ കിഴക്കൻ, പശ്ചിമഘട്ട കിഴക്കൻ, പടിഞ്ഞാറൻ തീരദേശ സമതലങ്ങളിൽ നിന്ന് പ്രദേശത്തെ വേർതിരിക്കുന്ന പ്രദേശം. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗവും ഈ പീഠഭൂമിയിലാണ് ഉൾപ്പെടുന്നത്. അവയുടെ തീരപ്രദേശങ്ങൾ ഒഴികെ കേരളത്തിന്റെ തമിഴ്നാടിന്റെയും ചെറിയ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവയാണ്. ഭാഗികമായി കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ശരാശരി 600 മീറ്റർ ഉയരമുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. മഹാരാഷ്ട്ര പീഠഭൂമി, കർണാടക പീഠഭൂമി, റായൽസീമ, തെലങ്കാന പീഠഭൂമി എന്നിങ്ങനെ ധാരാളമായി ഈ പ്രദേശങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നായ ഈ പ്രദേശം ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നിരവധി വറ്റാത്ത നദീതടങ്ങളാൽ സമ്പന്നമായ പ്രദേശം കൂടിയാണ്. പീഠഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സാവധാനത്തിൽ ചരിഞ്ഞിരിക്കുന്നതിനാൽ പ്രധാന നദികളുടെ ഭൂരിഭാഗവും കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. മഴക്കാറ്റിനെ പശ്ചിമഘട്ടം തടയുന്നതിനാൽ പീഠഭൂമി പ്രദേശം തീരദേശ മേഖലയേക്കാൾ വരണ്ടതും അർദ്ധ വരണ്ട കാലാവസ്ഥയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലവർ, ചോളർ, പാണ്ഡ്യന്മാർ, ശതവാഹനർ, ചാലൂക്യർ, രാഷ്ട്രകൂടർ, ഹൊയ്സാലർ, കദംബർ, കാക്കതീയർ, പശ്ചിമഗംഗർ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഡെക്കാൻ പീഠഭൂമി പ്രദേശം ഭരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മധ്യ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്തിൽ താഴത്തെ പീഠഭൂമി വിജയനഗര സാമ്രാജ്യത്തിന്റെയും മുഗൾ ഭാഗം ബഹമനി രാജ്യ സാമ്രാജ്യത്തിന്റെയും അതിന്റെ പിൻഗാമികളായ ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ ഭരണത്തിനും കീഴിലായിരുന്നു. പിന്നീട് മൈസൂർ രാജ്യം, മറാത്ത കോൺഫെഡറസി, നിസാമിന്റെ ആധിപത്യങ്ങൾ എന്നിവ ഇവിടെ ഉണ്ടായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏകദേശം 200 ഇത് ബ്രിട്ടീഷ് രാജിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു. 1950 അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ 1950 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയായ ഫലമായി അല്ലെങ്കിൽ 1950 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ ഫലമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ കൂടിയാണ് ഇവ. ഡെക്കാൻ എന്ന വാക്ക് പ്രാകൃത പദമായ ഡെക്കണയുടെ ഇംഗ്ലീഷ് പതിപ്പാണ്. ഇതിന് തെക്ക് എന്നർത്ഥമുള്ള സംസ്കൃത പദമായ ദക്ഷിണയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനോടൊപ്പം മധുരയിലെ പാണ്ഡ്യന്മാർ, തഞ്ചാവൂരിലെ ചോളന്മാർ, കോഴിക്കോട് സാമൂതിരിമാർ, അമരാവതിയിലെ ശതവാഹനന്മാർ, കാഞ്ചിയിലെ പല്ലവർ, ബനവാസിയിലെ കദംബർ, കോലാറിലെ പടിഞ്ഞാറൻ ഗംഗർ, മാന്യകേദയിലെ രാഷ്ട്രകൂടർ, ബദാമിയിലെ ചാലൂക്യർ, ബേലൂരിലെ ഹൊയ്സാലർ, ഒരുകല്ലുവിലെ കക്കാതിയൻ തുടങ്ങി നിരവധി രാജവംശങ്ങളാണ് BC 6 മുതൽ AD 14 വരെ ഈ പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അറിവിന്റെ ലോകത്തിലൂടെ. അതുവരെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.
1: ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി K മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: मैं ये संकल्प लेकर आया हूं कि भारत और इंडोनेशिया मिलकर पूरी मानवता को एक नई ऊर्जा से भर दे सकते हैं. जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी.
1: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷിപ്പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിപ്പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
1: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
5: फुटबॉल विश्व के सबसे लोकप्रिय खेल में से एक है। ये खेल उत्कृष्टता, एकता और खेल भावना का एक अनुपम उदाहरण है। फुटबॉल लोगों को एक दूसरे से जोड़ता है। खिलाड़ियों का अच्छा प्रदर्शन सभी खेल प्रेमियों को उत्साहित करता है। खेल भावना का महत्व केवल खेलों तक सीमित नहीं है, ये एक महत्वपूर्ण जीवन मूल्य है जो हमें समानता, सहयोग और विपरीत परिस्थितियों में भी दृढ़ बने रहने की सीख देता है।
1: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
6: റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ ലിസ്ണേഴ്സ് ലോഞ്ച് ഇവിടെ ആരംഭിക്കുകയായി. ലിസ്ണേഴ്സ് ലോഞ്ച് സായന പരിപാടിയാണ്. സല്ലാപവും കുറച്ച് നല്ല പാട്ടുകളും നിങ്ങൾക്കിതിലൂടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ലൈവ് ഫോണിൻ പരിപാടിയാണ്, തത്സമയ ഫോണിൻ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ ഈ നമ്പർ പറയുന്ന നമ്പർ ശ്രദ്ധിക്കുക. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിക്കേണ്ട നമ്പർ 0474293111 0474 2931111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു സായാഹ്ന പരിപാടിയാണ് അല്ലേ. ശ്രോതാക്കൾ വിളിക്കും, നമ്മൾ അവരെ കോൾ കണക്ട് ചെയ്യും, അവർക്ക് എന്തെങ്കിലും പറയാനായിട്ടൊരു വിഷയമൊക്കെ കാണും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. അതാണ് ഇന്നത്തെ ഒരു ഓപ്പൺ ഹൗസ് കണക്ക്. എന്നാലും പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് മായം കലർന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ സുലഭമാണോ, ഇതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ പലരും ഇപ്പോൾ മത്സ്യം കഴിച്ച് അവർക്ക് അലർജി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പലരും ചാള കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ച് പലപ്പോഴും ഇതൊരു വലിയൊരു പ്രശ്നമാവുന്നുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, ഡയറിയ വരുന്നു അല്ലേ, വയറിളക്കം വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്നു, ഛർദ്ദിൽ വരുന്നു. അപ്പോൾ ഫുഡ് അല്ലെങ്കിൽ ഇന്ന് ഹോട്ടൽ ഭക്ഷണം ഒക്കെ വലിയൊരു പ്രയാസമാണ്. നല്ല ശുദ്ധമായ ഭക്ഷണം കിട്ടുന്നില്ല നമുക്ക്. മുലപ്പാലിൽ വരെ പ്ലാസ്റ്റിക് ഉള്ള ഒരു കാലമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെല്ലാം എത്രയോ അംശം പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പറയുന്നത്. രക്തത്തിലൂടെ പ്ലാസ്റ്റിക് ഉണ്ടെന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ശ്രോതാക്കൾ, ഞാൻ ആദ്യത്തെ ഒരു പാട്ടിലോട്ട് കിടക്കുകയാണ്. ആ സമയത്താണ് ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ വിളിക്കുന്ന കോളുകൾ ഞാൻ എടുത്തു വെക്കുന്നതാണ്, ഒന്ന് രണ്ട് കോള് എടുത്തു വെക്കുന്നതാണ്, അതായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കിടക്കാം.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ഓക്കേ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. ലിസണേഴ്സ് ലോഞ്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇതൊരു സായന പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മളൊരു വിഷയമുണ്ട്, ഇന്ന് ഇന്നൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രോതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയം പറയണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതുമൊക്കെ അതിനുള്ളൊരു അവസരം കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മായം ഇല്ലേ, ഈ ആഹാരത്തിൽ മായം കലർന്ന ഒരവസ്ഥയുണ്ടല്ലോ പലപ്പോഴും. ഇപ്പോൾ മീനിലൊക്കെ വലിയ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. പലർക്കും ഇങ്ങനെ ചൊറിച്ചിലുണ്ടായി, അലർജി ഉണ്ടായി എന്നൊക്കെ കേട്ടു. അങ്ങനെ പലതും പല പ്രശ്നങ്ങളും ഉണ്ട് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഭക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട്, ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഞാൻ പാട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അതും പറഞ്ഞുപോയി. അന്തിവെയിലിലെ പൊന്ന് എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ഇത് എനിക്ക് തോന്നുന്നു കമലഹാസനും ലക്ഷ്മിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഗാനം കേട്ടവർക്ക് മനസ്സിലായി കാണും. പഴയ കാലത്ത് അല്ലെങ്കിൽ സീനിയേഴ്സായിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇത് സലിൽ ചൗധരിയുടെ ഗാനമാണ്. ആ ഈണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും, ഇഷ്ടപ്പെടും. സലിൽ ചൗധരിയുടെ ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായി കാണും. സലിൽ ചൗധരിയുടെ ഗാനമാണ്. നമുക്ക് കേൾക്കുമ്പോൾ അറിയാം സലിൽ ചൗധരിയുടെ ഗാനങ്ങൾ ചില ചെറിയൊരു രീതിയൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. അത് ആ ശൈലിയൊക്കെ ഉണ്ട്, ആ ശൈലിയിലുള്ള ഒരു ഗാനമാണിത്. അപ്പോൾ പാടിയത് കെ ജെ യേശുദാസാണ്. അതെനിക്ക് തന്നെ ഒ എൻ വി കുറുപ്പാണ് എൻ്റെ വരികൾ എഴുതിയത്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട്, ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. ഒന്ന് ഉറക്കെ, ഒന്നൊന്നും ഉറക്കെ, എനിക്കൊന്ന് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അല്ല, ഒന്ന് അടുത്ത് പിടിച്ച് സംസാരിച്ചോ. പേര് മനസ്സിലായി, സുഭാഷ്. അപ്പൊ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ് ചേട്ടനെ, അല്ലേ? രാത്രി ഒക്കെ ഞാൻ അവിടെ ഉണ്ട് അല്ലേ. ആ പറയൂ, ഏതാ? ആ, നമ്മള് മായം കലർന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭക്ഷ്യവസ്തുക്കളൊക്കെ പലപ്പോഴും മായം കലർന്ന്, നമുക്കറിയാം ഫ്രൂട്ട്സും പലതും ഒക്കെ ഇതൊക്കെ ഉള്ള രാസവസ്തുക്കളൊക്കെ അടിക്കുന്നുണ്ട്, ഓരോന്നൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട് കെമിക്കൽസ് ഒക്കെ. അതിനൊക്കെ തന്നെ മത്സ്യത്തിലും അല്ലെ ധാരാളം ഇത് വരുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. വളരെ സൗണ്ട് വളരെ കുറവാണ് ചേട്ടാ. ഒന്ന്, ആ ഭയങ്കര കുറവാ. എന്താ, എവിടുന്നാണ്? ഹബീബി. ആ അടുത്ത്. ആ ഒരു കുഴപ്പമില്ല. ഷിബിനൊക്കെ ഉള്ള ഞാനവിടെ അതിലെ പോവാറുണ്ട്. ഞാൻ പക്ഷെ അതിനെ കയറി കഴിച്ചിട്ടില്ല. എന്താണ്? പറയുന്നത് വ്യക്തമാകുന്നില്ല, അത് സൗണ്ട് വളരെ കുറവും. ഏതാണ്? ആ ബീഫ് ഫ്രൈ ആണോ പ്രധാനം? ആ ചിക്കൻ ബിരിയാണി അതാണ് അവിടുത്തെ. ആ ഓക്കെ ഓക്കെ, ഒരു ദിവസം വന്ന് കഴിച്ചു നോക്കാം. ആ ശരി ശരി ശരി. ഞാൻ പൊതുവേ നമ്മള് പച്ചക്കറി അതിനൊക്കെ തന്നെ പറഞ്ഞ മത്സ്യം, ഈ പറഞ്ഞ ഫ്രൂട്ട്സ്, ഇതിനകത്തൊക്കെ വരുന്ന മായം അല്ലെ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് വരുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി കെമിക്കൽസ് ഒക്കെ കടന്നു കൂടുന്നുണ്ട്, കീടനാശിനികളും രാസപദാർത്ഥങ്ങളും ഒക്കെ കടന്നു കൂടുന്നുണ്ട്. അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ അപ്പൊ ഇത് വ്യക്തമല്ല പറയുന്നത്. ഞാനെന്നാ വേറെ കോളിലോട്ട് കിടക്കട്ടെ. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആ ഇപ്പോഴാണെന്ന് വ്യക്തമായത്. അപ്പോൾ
2: ഇന്ന് മായം ചേരാത്ത ഒരു സാധനം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടരുത്.
1: നമ്മളെ ഇപ്പൊ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കാണ് കർശന നടപടി എടുക്കുമെന്ന് ഇതിനെതിരെ. കേരളത്തിലോട്ട് അതിർത്തി കടന്നോ നമ്മളില്ലേ ഈ പറഞ്ഞ കീടനാശിനി രാസപദാർത്ഥങ്ങളും എല്ലാം ഇതിനകത്തോട്ട് എല്ലാം സാധനം വരുന്നില്ല അല്ലെ കേരളത്തിലെ? എനിക്ക് നമ്മുടെ നമ്മുടെ നമ്മുടെ വയറെല്ലാം ഇതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാന്ന് തോന്നുന്നു. കൊറേയൊക്കെ ഇമ്മ്യൂണായി അല്ലേ?
2: അടിച്ചു കയറ്റാനായിട്ട്.
1: അതെ അതെ അതെ അതെ.
2: ഈ മത്സ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ കായലിമീൻ കിട്ടും മായം ചേരാത്ത, അന്നേരം പിടിച്ചോണ്ട് വരുന്ന മത്സ്യം അന്നേരം നമുക്ക് വേടിക്കാം. ഒരു മായോ ഇല്ല, ഐസും ഇല്ല, ഒന്നും ഇല്ല, അല്ല പടപടയ്ക്കുന്ന മീൻ കിട്ടും ഇവിടെ എല്ലാ ദിവസവും കിട്ടും. നമ്മൾ ഉച്ചകാലം പോയി നിൽക്കണേ ഉള്ളു.
3: അത് പറയുമ്പോഴും കായൽ മത്സ്യത്തിലൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക്കിന്റെ അംശമൊക്കെ കയറുന്നുണ്ട്. നമ്മുടെ കായല് അത്ര പഴയ ശുദ്ധിയുള്ള കായലാണോ? അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ നമുക്ക് ചോദിക്കാമല്ലോ.
2: ഇവിടെ കായലൊക്കെ നല്ല കാര്യം, അത്ര അശുദ്ധിയൊന്നും ഇല്ല. പിന്നെ കായലുണ്ടാവുന്ന അശുദ്ധമായ സാധനം അത് ഭക്ഷിക്കുന്നതല്ലേ, ചേർക്കുന്നില്ലല്ലോ സാധാരണ. അത്
3: പിന്നെ പുറമേ ഒന്നും ചേർക്കുന്നില്ല, പിന്നെ അകത്തോട്ട് കയറി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല.
2: അതിന്റെ കാഠിന്യം കുറയും, കുറച്ചുണ്ടെങ്കിൽ തന്നെ കാഠിന്യം കുറയും, പുറമേ ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് മായം ചേർക്കാത്ത ആഹാരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മള് നമ്മുടെ പുരയിടങ്ങളിലുണ്ടാകുന്ന മാങ്ങ, നമ്മുടെ തെങ്ങിൽ നടക്കുന്ന കഴിക്ക്, നമ്മുടെ വീട്ടിലെ പശുവും പാല്, അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന വാഴ, അങ്ങനത്തെ പഴങ്ങള്, അങ്ങനെയൊക്കെയുള്ള മുട്ട നമ്മുടെ
3: ചേട്ടാ ചോദിച്ചോട്ടെ, ഇതുവെല്ലാം നടക്കുമോ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗിക തലത്തിൽ ഇത് നടക്കുവോ? ഇന്ന് സാധാരണ പലപ്പോഴും പല പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് പല വീടുകളിലും തെങ്ങ് പോലും ഇല്ല, തെങ്ങൊക്കെ മുറിച്ച് മാറ്റി ടൈൽസ് ഇട്ടിരിക്കുക. പിന്നെ നമ്മൾ എന്തോ ഇന്ന്
2: അങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ
3: പറയുന്നത്.
2: നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മാങ്ങയുണ്ട്, ചക്കയുണ്ട്, ചക്കരാ ഇപ്പോഴും പരിക്കാർക്കും വേണ്ട അടഞ്ഞു.
3: അത് തന്നെ എല്ലായിടത്തും സംഭവിക്കുന്നത്. നഗരങ്ങൾ പോലും ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുക, മുറ്റങ്ങളിലെല്ലാം ഇങ്ങനെ മാങ്ങയും
2: ഒമ്പത് മുടി ലാവണ്ട് എല്ലാത്തിനും നടന്നു വന്ന് കിടക്കുക. ആ നാട്ടം കൊണ്ട് സഹിക്കാൻ
3: പറ്റും.
2: വിലയുള്ള എന്ത് വിലയുള്ള സാധനമായിട്ട് പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാല് ആദ്യം കൊല്ലത്തൊക്കെ 400 രൂപയൊക്കെ അല്ല, ഇവിടെ വന്ന് ഈ തമിഴ്നാട്ടുകാർ എടുത്തോണ്ട് വരും 100 രൂപ തന്നിട്ട്. ഇപ്പൊ ആർക്കും വേണ്ട, എല്ലാ പിള്ളേർ ഇഷ്ടം പോലെ. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് മായം ചേരാതെ കിട്ടും. നമ്മുടെ വീട്ടിൽ പശുക്കറ വേണമെങ്കിൽ നമുക്ക് മായം ചേരാതെ പാല് കിട്ടുമല്ലോ.
3: ഈ ചക്ക വരട്ടിയത്, ചക്കയുടെ ചക്ക വരട്ടിയതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ ചെന്നാലോ നല്ല വിലയാണ്. 100 രൂപ കൊടുക്കണം കാ കിലോയ്ക്ക്.
2: ഈ തമിഴ്നാട്ടുകാർ ഇവിടെ വന്നിട്ട് നമുക്ക് 10 രൂപ വരെ തന്നിട്ട് ചക്ക കൊണ്ടുപോയാൽ അവൻ എണ്ണയിലൊക്കെ ആയിട്ട് ഒന്ന് പൊരിച്ചൊരടി കവറിലാക്കി വരുമ്പോ 100-200 രൂപയാ. അത് തന്നെ നമ്മള് പൊരിച്ചു തിന്നും. നമ്മള് അത് ഒന്ന് റെഡിയാക്കി മെനക്കെട്ട് വറുത്തെടുക്കത്തില്ല. പിന്നെ മീനെന്ന് പറഞ്ഞാ നമ്മൾ കടഞ്ഞ് വേടിച്ചു കഴിഞ്ഞാല് 1-2 ദിവസത്തിലല്ല ഈ വരുന്നത്. പല ദിവസങ്ങൾ കഴിഞ്ഞ അവര് കൊണ്ടുവച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് മരുന്ന് കളിച്ച് ഇത് കൊണ്ടുവരും. അന്ന് കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവരും, അവിടെ വെക്കും മരുന്ന് കളിക്കും, അത് നമ്മൾ കൊണ്ടുവരും. അതൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് ഈ ചൊറിച്ചിൽ, അലർജി, ഛർദ്ദിൽ ഒക്കെ ഉണ്ടാവുന്നുള്ളത്. അതൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഹോട്ടലുകളെന്ന് പറഞ്ഞാൽ, ചില ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം മായ. ഇതിനും പോലെ നമ്മുടെ റേഡിയോയിലെ ഒരു ശ്രോതാവിനെ പറഞ്ഞില്ലേ, കൊരുപ്പുണ്ടാക്കുന്നിടത്ത് എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ
3: ഇട്ടിരിക്കുന്നു. അത് മാത്രമല്ല പാലില്ലേ, പാലിനകത്ത് പ്ലാസ്റ്റിക് കവർ ഇട്ട് കട്ടി
2: പ്ലാസ്റ്റിക് കവർ ഇട്ടിരിക്കുന്നത് വരാൻ കൃത്യമായിട്ട് കവർ ഇട്ട് അവർക്ക് ലാഭം ഉണ്ടാകുന്ന നമ്മുടെ ശ്രോതാവ് കണ്ട
3: കാര്യമാണ്.
2: അന്ന് റേഡിയോടെ തന്നെ
3: പറയുന്നു.
2: അതെ അതെ, പിടിക്കപ്പെടാത്ത എത്രയോ കേസുകൾ ഉണ്ടാകുന്നുണ്ട്.
3: അതെ അതെ അതെ. ഈ വിൽക്കുന്നവർക്ക് ഒരു ബോധം ഉണ്ടാവണം അല്ലേ?
2: അതെ, അവർക്ക് മനുഷ്യർക്കാണ് ഞാൻ ഇത് കൊടുക്കുന്നത്, എന്റെ മക്കൾ ഇത് ഇന്നുണ്ടായ ദൂഷ്യം എന്താണെന്ന് അവര് ചിന്തിക്കുന്നില്ലല്ലോ. അവന് പണലാഭം, പണം ഉണ്ടാക്കുക, മറ്റുള്ളവൻ എന്തോ ആയിക്കോട്ടെ, അവൻ ചത്താലും കുഴപ്പമില്ല, എനിക്ക് പണം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ കച്ചവടം അവരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇനി മായം ചേരാത്ത സാധനങ്ങൾ അവനോട് വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ കിട്ടുന്ന അല്ലാതെ പറയുന്നത്. ഈ മാമ്പഴം തന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിൽ പഠിപ്പിച്ചിരിക്കുന്ന മാങ്ങ തിന്നുന്നതും ഈ ഇവര് വണ്ടിയെ കൊണ്ടുവരുന്ന മാമ്പഴം മാമ്പഴം വിളിച്ചോണ്ട് വരുന്നല്ലോ. അത് വന്ന് ഒരെണ്ണം വേടിച്ചൊന്നും പുളി നോക്കെ, അതിനകത്തൊരു പ്രത്യേക സ്മെന്തുവാ. അത് യഥാർത്ഥത്തിൽ വാങ്ങി പഠിക്കുന്നതല്ല, പിഞ്ചെല്ലാം കൂടെ ബിച്ചി
3: വെച്ചിട്ട്
2: അതിനകത്തിട്ട് മറ്റു പൗഡറുകളൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കി. പണ്ട് നമ്മൾ മാങ്ങ പഠിപ്പിക്കുന്ന പറയാ കച്ചിക്കകത്ത്
3: കാർബൈഡ് അല്ലേ, കാർബൈഡ് കാർബൈഡാണ്
2: ചേർക്കുന്നത്. അങ്ങനെ പക്ഷേ ഇന്ന് നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കൃഷി ചെയ്യുന്ന സാധനം നമുക്ക് മാങ്ങമില്ലാതെ ഭക്ഷിക്കാന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം.
3: ചേട്ടനിപ്പോ അവിടെ അല്ല, ഒരു ഗ്രാമപ്രദേശത്തായോണ്ട് ഇതൊക്കെ പറയാം. എല്ലാം ഉണ്ട്, അതുകൊണ്ട് ആ ധൈര്യത്തിൽ വളരെ ഗംഭീരം ഇങ്ങനെ പറയുകയാണ്.
2: ചക്കയുണ്ട്,
3: അതെ അതെ അതെ, എല്ലാം ശുദ്ധമായിട്ടാണ് കിട്ടുന്നുണ്ട്. ശുദ്ധമായിട്ട് ഷാപ്പിടുന്നുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ.
2: അതുകൊണ്ടല്ലേ
3: ധൈര്യത്തോടെ പറയണം ഞാൻ.
2: പാട്ടില്ലയോ, കോയിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ് കൂട്ട ചെമ്പ്രാത്തി വെച്ച സാമാറ്. കൊല്ലത്തുള്ളൊരു ജില്ലക്കടയിലെ മുള്ളിക്കാട് മുള്ളേച്ചൻ്റെ അവിയല് പൊരിയല് തീയലുകൾ വായി കൂടി ആ കപ്പൽ മൂളി വരുന്നൊരു ചേല്.
3: അതിനകത്ത് ഈ തീയൽ എടുത്തു പറയുന്നുണ്ടല്ലേ, നമ്മുടെ എനിക്ക് കൊല്ലംകാരുടെ ഒരു സ്പെഷ്യൽ ആണ് തീയൽ അല്ലേ, ഉള്ളി തീയല്.
2: എനിക്കൊന്ന്
3: അങ്ങോട്ടൊക്കെ പോകുമ്പോ ആ തീയൽ അത്ര ഇല്ലെന്ന് തോന്നുന്നു അല്ലേ.
2: ഇല്ല കാണാനില്ല, നമ്മുടെ തീയലിനകത്ത് രണ്ട് കൊഞ്ചൊക്കെ
3: ഇട്ട് അതിന് പ്രത്യേക സുഖമാണ്. തീയലങ്ങ് പ്രത്യേകം ശ്രദ്ധിച്ച് കൊല്ലത്ത് വന്ന് പറഞ്ഞപ്പോ ആ തീയല് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മള് നോട്ട് ചെയ്ത്, നോട്ട് ദ പോയിന്റ്. തീയല് കൊഞ്ചിട്ട തീയല്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ടെ. ശരി ശരി, ഓക്കെ, കൊള്ളായിരുന്നു, രസകരമായ സംഭാഷണമായിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, ഈ ഗാനം പ്ലേ ചെയ്യുന്ന സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. ഇതൊരു ലിസണേഴ്സ് ലോഞ്ച് ആണ്, സായാഹ്ന പരിപാടിയാണ്, ശ്രോതാക്കളൊക്കെ സംസാരിക്കുക. ഇത് ലൈഫ് ഓൺ പരിപാടിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കാം. അത് ഇത് മാത്രമല്ല, ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ, ഇതൊരു ഓപ്പൺ ഹൗസ് ആണ് ഞാൻ ഇട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള വിഷയങ്ങൾ, തമാശയൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, നമുക്ക് രസകരമാക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 0474 2913111 1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുന്നു. ലിസണേഴ്സ് ലോഞ്ച് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഒരു ഒരു ഗാനം നമ്മൾ കേട്ടു അല്ലേ. ഏത് ഗാനമാണ്? ഈ കവിക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. എൻ്റെ സംഗീതം ഇളയരാജയാണ്. ഞാൻ ഈ ഗാനം പ്ലേ ചെയ്യാനുള്ള കാരണം ബാലമുരളികൃഷ്ണ പാടിയ ഒരു ഗാനമാണ്. അദ്ദേഹം ക്ലാസിക്കൽ സോങ്സ് പാടുന്ന ഒരു കൂട്ടത്തിലാണ്, ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ഒരു ഗായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ചലച്ചിത്ര ഗാനമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകത, അതുകൊണ്ടാണ് ഞാൻ അത് പ്ലേ ചെയ്തത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: ആ പറഞ്ഞോളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ.
4: എന്റെ പേര് താഹിന.
3: ആ
4: ഞാൻ ഇവിടെ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്റർ വർക്ക് ചെയ്യാണ്.
3: ആ
4: നമ്മുടെ പേര്?
3: എന്റെ പേര് ബോണി.
4: ഓക്കേ.
3: ആ ഞാൻ ഇത് ആദ്യമായിട്ടാണോ റേഡിയോ കേൾക്കുന്നത്? എന്താണ് റേഡിയോ കേട്ട എന്റെ ഒരു അനുഭവം കേക്കട്ടെ ആദ്യം.
4: വിഷയം ഞാൻ അറിഞ്ഞിരുന്നു. ഭക്ഷണം. ഇപ്പം നമ്മുടെ പ്രകൃതിദത്ത ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ കിട്ടുക എന്ന് പറയുന്നത് അപൂർവമാണ്. എല്ലാത്തിനും എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്
3: അല്ലേ. എനിക്കൊന്ന് ടീച്ചേഴ്സ് എന്നുള്ള നിലയില് എനിക്കൊന്ന് ഈ കുട്ടികളിലെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് അല്ലേ. വല്ലാത്തൊരു പാലിച്ചൊരു ചുമതലയുണ്ട്.
4: വെല്ലുവിളി വെല്ലുവിളി തന്നെ
3: നേരിടേണ്ടത്
4: എല്ലാത്തിലും മായമാണ്. ഒരു പൊടിയെടുത്താൽ അതിൽ മായം, ഫ്രൂട്ട് എടുത്താൽ അത് മായം. നമുക്ക് ഓരോന്ന് തൊടുമ്പോഴും നമുക്ക് ഭയമാണ്. നമുക്കിപ്പം സ്കൂളിൽ തന്നെ ആണെങ്കിൽ മന്ത്ലി ഒരിക്കൽ നമുക്ക് ബിരിയാണി ഒക്കെ വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് പലരും ഡാൽഡ ചേർക്കുമായിരിക്കാം, ഞാൻ കാണാത്ത കാര്യം പറയാൻ പാടില്ല. പക്ഷെ ഞാൻ നെയ് വാട്ടർ
3: ഉപയോഗിച്ചിട്ടുള്ളൂ.
4: നമുക്ക് ഡാൽഡ എത്രത്തോളം ഭവിഷ്യത്താണ് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാം.
3: പക്ഷെ ഡാൽഡയുടെ കാര്യം പറയുമ്പം ഈ ബേക്കറി ഫുഡിലെല്ലാം ഡാൽഡ ഉണ്ട്. അതിനൊക്കെ പൊറോട്ട ഇല്ല, ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ പൊറോട്ട ഡാൽഡയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ ഡാൽഡ എന്ന് പറയുമ്പോൾ.
4: അത് അത് ഈ ഞാൻ വീക്ക്ലി ഇവർ ഈ പറഞ്ഞ മന്ത്ലി ബിരിയാണി ഞാൻ വീക്ക്ലി ആക്കി മാറ്റി. ഞാൻ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന പല ഐറ്റംസും പണ്ട് നോക്കാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സന്ദർഭത്തില് നമുക്ക് ആഴ്ചയാഴ്ച കുഞ്ഞിന്റെ ഉള്ളിലേക്ക് ഡാൽഡ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ മക്കളെ പോലെ നമ്മൾ അവരെ കാണുന്നു, ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഈ എച്ചംസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡാൽഡ ഒഴിവാക്കിയിട്ട് നെയ് തന്നെ നമുക്കറിയാം ഡേഞ്ചറസ് ആണ്. നമ്മുടെ കൈ പൊള്ളുന്ന പണിയാണ്, 500 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ 3 ആഴ്ച കൊടുക്കുന്ന എന്നെ പോലുള്ളവരാണെങ്കിൽ ഒരു 3 ആഴ്ച കഴിയും വീണ്ടും നമ്മൾ നെയ് മേടിക്കണം. നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല, ശരിയാ പറയാൻ എളുപ്പമാണെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും കൊടുത്തില്ലേലും വേണ്ടില്ല ഡാൽഡ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ എനിക്കത്
3: പറയാനുള്ളത് കേൾക്കാറുണ്ട്. സ്വരവും പുതിയ പേരും സ്വരവുമാണ്.
4: ഞാനിവിടെ നമ്മള് ഈ സൗദിയിലേക്ക് ഫുഡ് പീനട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയാ ഒരു നമ്മള് ഈ മയോണൈസ് ഇല്ലേ, അതിപ്പോ സംഭവം ഉണ്ടെന്ന് പറയും താഹിന. അപ്പൊ എല്ലാരും എനിക്ക് അയച്ചു തരാം എന്റെ പേര് പറയുമ്പോ താഹിന സൗദിയിലെ ഒരു ഫേമസ് ഇതാന്നൊക്കെ
3: പറഞ്ഞിട്ടാണ്. അപ്പം വിളിച്ചതിന് സന്തോഷം, അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം. എനിക്കൊന്ന് സ്കൂളിലെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു, സ്കൂളിലെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്
4: ഡാൽഡ യൂസ്ഫുൾ അല്ലാത്തൊരു സാധനമാണ്. ഡാൽഡ യൂസ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് നമ്മൾ ആ സാധനം മേടിച്ച് നമ്മൾ കൊടുക്കുമ്പോഴേ ഓർത്തും ഡാൽഡയാണ് കുഞ്ഞുങ്ങൾക്ക് അത് ദോഷം ചെയ്യുന്നുള്ളത്. നമ്മള് ബിരിയാണി വെച്ചില്ലെങ്കിൽ വെച്ചില്ലെന്നേ ഉള്ളൂ. നമ്മള് ഹോട്ടലിൽ പോയി കഴിച്ചാൽ എന്തായാലും നമുക്ക് മിക്കവാറും ഒരു ബിസിനസ് മൈൻഡ് ആയിരിക്കും. കാരണം ഇപ്പൊ എല്ലാ സാധനത്തിലും
3: ഈ ഗവൺമെന്റ് തരുന്ന ഫണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ബിരിയാണിക്ക് എല്ലാം അത് സഫിഷ്യന്റ് ആണോ?
4: തികയില്ല സാർ. LP എന്റെ സ്കൂൾ LP UP ആണ്. LP ഒരു കുട്ടിക്ക് 6 രൂപ. UP ഇപ്പം കേൾക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും മിക്കവാറും. LP ഒരു കുട്ടിക്ക് 6 രൂപ, UP ഒരു കുട്ടിക്ക് 8 രൂപ. ഇതുകൊണ്ട് എങ്ങനെയാ സാർ ഞാൻ സാർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 50 കുട്ടികൾ വെച്ചു, ഈ 50 കുട്ടികൾ
3: ഒരു ദിവസം കിട്ടുന്ന തുകയാണോ? 6
4: ഒരു കുട്ടിക്ക്, ഒരു കുട്ടിക്ക് ഒരു തലയ്ക്ക്
3: ഒരു ദിവസം
4: ആ ഒരു കുട്ടിയുടെ വെച്ചിട്ടാണ് ഫണ്ടിങ്
3: വരുന്നത്.
4: ഒരു കുട്ടിക്ക് 6 രൂപ, യു പിക്ക് ഒരു കുട്ടിക്ക് 8 രൂപ. അപ്പം ആ ഒരു 50 കുട്ടിയാണെങ്കിൽ അത് എങ്ങനെയാണ് സാറ്, 2 കറി വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. മൺഡേ സാമ്പാർ ചെറുപയർന്ന് വരെ, ട്യൂസ്ഡേ അവിയല്, വെള്ളരിക്ക, കടത്തക്ക പുളിശ്ശേരി, രണ്ട് മിക്സർ കൊടുക്കും, വെള്ളരിക്ക പുളിശ്ശേരി കൊടുക്കും. വെനസ്ഡേ ആണെങ്കിൽ തോരനും വെള്ളരിക്ക പുളിശ്ശേരി. വ്യാഴാഴ്ച നോർമലി 2 വർഷം മുന്നേ വരെ ഞാൻ കൊടുത്തിരുന്നത്, ഈ ഓർഡർ വന്നില്ലേ പുതിയ ബിരിയാണി കൊടുക്കാന്നുള്ളത്, അതിന് മുമ്പേ ഞാൻ കൊടുത്തിരുന്നത് പരിപ്പ് കറിയും മറ്റേ മുട്ടക്കറിയാണ്. ഇപ്പൊ ഞാൻ അത് അക്കി മാറ്റി മുട്ട ബിരിയാണി ആക്കി മാറ്റി. അതായത് ക്യാപ്സിക്കം, ഒരിക്കലും ഞാൻ ക്യാപ്സിക്കം മുടങ്ങിയിട്ടില്ല. ക്യാപ്സിക്കം, ക്യാരറ്റ്, അങ്ങനെ കുറെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് മുട്ടയും കൂടെ ചേർത്ത് വെജ് ബിരിയാണി അല്ല, വിത്ത്
3: എഗ്ഗ് ബിരിയാണിക്ക് കാണും.
4: അതിനകത്ത് നെയ്യ് ഉണ്ടെങ്കിലേ അതിന്റെ ആ ഒരു കുട്ടികൾ അതും അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട്
3: പിള്ളേരുണ്ട് കേട്ടോ.
4: കാരണം ആ റൈസ്
3: പൈസ നിങ്ങളുടെ പേഴ്സണൽ പോക്കറ്റിൽ നിന്ന്
4: കാൽക്കുലേറ്റ് ചെയ്യുമ്പോ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുള്ള കളിയാണ്.
3: എല്ലാരും കൂടെ ഷെയർ ചെയ്യോ, ടീച്ചേഴ്സ് എല്ലാം കൂടെ ഷെയർ ചെയ്യും.
4: ഇല്ല പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു ഹെഡ് മിസ്ട്രസ് എന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഏറ്റെടുക്കുന്ന ഒരു അധ്യാപകൻ പറയുമ്പോഴും അദ്ദേഹം അത് മുമ്പോട്ട്
3: കൊണ്ടുപോകാന്നുള്ളതാണ്.
4: ഒന്നുകിൽമാരിക്കും അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും ആ ഏറ്റെടുത്ത ആളത് മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. പിന്നെ ഒഴിവാക്കാം ഈ പറഞ്ഞ പോലെ പരിപ്പും ആ കറിയുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് മന്ത്ലി ഒരു വട്ടം കൊടുക്കാനേ പറ്റുള്ളൂ. അത്ര എല്ലാവർക്കും അറിയാം, അവസ്ഥ അറിയാം. അതുകൊണ്ട് മന്ത്ലി ഒരു വട്ടം കൊടുത്തത് പക്ഷെ ഞാനത് ആഴ്ച ആക്കി മാറ്റിയത് നമ്മളെപ്പോഴും പരിഗണിക്കുന്ന നമ്മുടെ കുഞ്ഞായിട്ടല്ലേ, അതുകൊണ്ടാണ് നമ്മളത് ആഴ്ച ആക്കി മാറ്റിയത്. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ക്യാപ്സിക്കത്തിന്റെ വില കാരണം അറിയാലോ,
3: പിന്നെ എല്ലാം പച്ചക്കറിയൊക്കെ നല്ല വിലയാണ്. ക്യാപ്സിക്കം മാത്രമല്ല
4: ഒന്നും എല്ലാം, അതുപോലെ തന്നെ ഗ്യാസും നമ്മൾ വിചാരിക്കുന്നവരല്ല ചൂറതീ. നമുക്ക് ഈ 50 കുട്ടികള് അല്ലെങ്കിൽ 60 കുട്ടികളൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഗ്യാസ്, 2 ഗ്യാസ് എങ്ങനെ പോയാലും 12-13 ദിവസമേ ഒരു ഗ്യാസ് ഉപയോഗിക്കാൻ
3: പറ്റുള്ളൂ.
4: അടുത്ത ഗ്യാസ് എടുത്ത് എടുക്കണം നിർബന്ധമായിട്ട്. അപ്പൊ 2 ഗ്യാസ് ആയപ്പോഴത്തേക്ക് 2000 രൂപ മാറിയില്ലേ, അത് ഈ കാൽക്കുലേഷനിൽ പെടുന്നതാ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക്, നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, നമ്മൾ എൻജോയ് ചെയ്ത്, നമ്മൾ പരാതി പറയുന്നില്ല. പറയാന്ന് വെച്ചാൽ സാമൂഹ്യ പ്രവർത്തകയും കൂടാണ്.
3: അപ്പം
4: സമൂഹത്തെ നമ്മൾ സേവിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ദൈവം തന്ന ഒരു ഇത്.
3: സർക്കാർ ഇങ്ങനെ വീരവാദങ്ങൾ ഈ പറഞ്ഞ മുഴക്കുമ്പോൾ ബിരിയാണി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ 6 രൂപ തന്നിട്ട് എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്നുള്ള ഞാൻ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്.
4: അതെ സാറേ, സമരം ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി സമരം ചെയ്ത കുറെ ആൾക്കാർക്ക് അതിന്റേതായ ഇത് നമ്മൾ കണ്ടായിരുന്നു, ഗുണങ്ങള്.
3: അപ്പൊ
4: ഇപ്പൊ കണ്ടേണ്ടേ മറ്റേ നേഴ്സസും അവരെ അവർക്ക് പരിഗണന കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിഗണന സമരത്തിലേക്ക് വരുമ്പോൾ വരുമായിരിക്കും. പക്ഷെ സമരമല്ലല്ലോ, നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സഹിച്ചു മുമ്പോട്ട് പോകുമ്പോൾ സമരമില്ലാതെ ഇതിനൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് തന്നെ കണ്ടറിഞ്ഞു ചെയ്യാന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അതേ ഒരു ജോലി വന്നു, ഇപ്പൊ ഇത്രയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സമരത്തിന് വേണ്ടി ഇറങ്ങുന്നത് ചിലപ്പോൾ അധ്യാപകർ അപൂർവമായിരിക്കും, വളരെ കുറച്ച് ചെയ്തിട്ടില്ലാന്ന് പറയുന്നില്ല. നമ്മളിതിനു വേണ്ടി സംഘാടകർ സമരം ചെയ്തിട്ടുണ്ട് സംഘടനാ കാര്യം. പക്ഷേങ്കില് ഒരുപാട് സമരം ചെയ്യാത്തത് കൊണ്ടാണോ അത് കണ്ണു തുറന്ന് ഇപ്പോഴല്ലല്ലോ, പുതിയ സർക്കാരല്ലല്ലോ, എത്രയോ കാലമായിട്ടിത് തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. അപ്പം ഒരു മാറ്റം ഉണ്ടാകട്ടെ,
3: മാറ്റം ഉണ്ടാകട്ടെ അല്ലേ. സർക്കാരിൽ കണ്ണ് തുറക്കട്ടെ, സമരം ചെയ്യാതെ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ.
4: മാറ്റം ഉണ്ടാക്കും. 8 രൂപ മാറിയിട്ട് HSന് 10 രൂപ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് യു പിക്കും LPക്കും ഒക്കെ ഒരു ചേഞ്ചസ് വരുത്തിയാൽ അധ്യാപകർക്ക് അത് ഗുണമാണ്. സാർ പത്രത്തിലൊക്കെ വായിക്കില്ലേ, സ്വർണം വിറ്റ് സ്കൂളുകളിലെ
3: പലരും കടം കയറിയവര് കഥകളൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ട്.
4: പിന്നെ സാർ ഈ കുറെ പേര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ്. അപ്പൊ അവരൊന്നും മറക്കും എന്ന് വെച്ചാൽ നിങ്ങൾ സഹിച്ച് സഹിച്ച് സഹിച്ച് പോവും. പക്ഷെ ഒരാൾക്ക് വേണ്ടി പറഞ്ഞല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടല്ല, ഞാൻ പറഞ്ഞു പറയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. പക്ഷെ എല്ലാരെയും നമ്മൾ കണ്ണോറും നോക്കുന്നു
3: പറഞ്ഞേ
4: ശരി, വളരെ മോശമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പെയിൻഫുൾ ആയിരിക്കും. ഇതേപോലെ ആഗ്രഹം കാണുന്ന ഏരിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്, പക്ഷെ കയ്യിലൊതുങ്ങത്തില്ല സാർ, കൈ ഒതുങ്ങുന്നില്ല.
3: അപ്പം
4: ആഴ്ച ഒരിക്കൽ ബിരിയാണി കൊടുക്കുന്ന ടീച്ചേഴ്സ് ഐറ്റംസ് ഒരുപാടുണ്ട് അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ക്യാപ്സിക്കം ഒന്നും ഒഴിവാക്കത്തില്ല. പിന്നെ ക്യാരറ്റൊക്കെ സാറിന് അറിയാലോ, വിഷം അടിച്ചാൽ
3: വരുന്ന
4: നമുക്ക് ഇവിടെ വെച്ച്, ഞാൻ പണ്ട് മാതൃഭൂമിയുടെ സംസ്ഥാന സീഡവാർഡ് കിട്ടിയ അധ്യാപിക, അന്ന് ഞാൻ അധ്യാപികയായിരുന്നു. ഇപ്പം ഇപ്പോഴും കൃഷിയൊന്നും ഉപേക്ഷിക്കുന്ന പണിയേ ഇല്ല. നമ്മൾ മാക്സിമം കൃഷി ചെയ്ത് പച്ചമുളകൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കും. തക്കാളി ആണെങ്കിൽ ഒരു പരിധി വരെ, ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു, തക്കാളിയൊക്കെ ഒരു പരിധി വരെ ഒരു ഹാഫ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെ നിറച്ച് തക്കാളി കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെയില് തന്നെ നട്ടു. കുത്തിയ മഴയ്ക്കൊക്കെ നമ്മൾ വിചാരിച്ചത് പോകുമെന്ന് വിചാരിച്ചത് നമ്മളത് മാറ്റിയൊക്കെ വെച്ച് ശരിയാക്കി എടുത്തപ്പോ മഴ കുറഞ്ഞപ്പോ നമ്മൾ അതിന് ജീവൻ വെച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി വന്നു തുടങ്ങും. അപ്പൊ ഈ വിഷമില്ലാത്ത തക്കാളി എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ നമ്മൾ ഇവിടെ വിജയിക്കുക. നിങ്ങൾക്ക് അങ്ങനെ തക്കാളി പച്ചമുളക് അതൊക്കെ വിഷമില്ലാതെ നമുക്ക്
3: കൊടുക്കാൻ സാധിക്കുന്നു. അതൊക്കെ വെച്ച് കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം.
4: എല്ലാവർക്കും
3: നടക്കത്തില്ല. തക്കാളിയൊക്കെ വെച്ചിട്ട്
4: ഒരു വിഹിതേ വെച്ചു. ഏതെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ്ഫുൾ ആക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇതുപോലെ ഭയങ്കര വിഷം കലർന്നാണ് സാറേ വരുന്നത്. നമ്മൾ തന്നെ കാണുന്നില്ലേ കാക്കയൊക്കെ ചത്ത് കിടക്കുന്നത്. പല പക്ഷികളും പല സാധനങ്ങൾ കഴിച്ചിട്ട് വിഷം ഒഴിച്ച സാധനങ്ങൾ കഴിച്ചിട്ട് നമ്മള്
3: നമ്മള്
4: ഒരു സംസ്ഥാനത്തെയും നമ്മൾ പേരെടുത്ത് പറഞ്ഞ് അവരെ ആക്ഷേപിക്കല്ല, ആക്ഷേപിക്കാൻ തയ്യാറല്ല. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ വീഡിയോസ് പലതും കാണുന്നുണ്ട്, പല പക്ഷികൾ മരിച്ചു കിടക്കുന്നു. അപ്പൊ അത് ഇത് കഴിച്ചിട്ടില്ലേ ചത്ത് കിടക്കുന്നത്, ഈ ഫ്രൂട്ട് അല്ലെങ്കിൽ ഈ വെജിറ്റബിൾ കഴിച്ചിട്ടില്ലേ. അപ്പൊ അത് മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കൊടുക്കും സാറെന്ന് പറ, നമ്മൾ എന്ത് കൊടുക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കൃഷി ചെയ്യാന്നുള്ളതാണ്. കൃഷി എനിക്ക് കാര്യമായതുകൊണ്ട് ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കും അത് സാധിക്കട്ടെ.
3: അപ്പൊ എല്ലാവിധ ആശംസകളും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനാണ് ഞാൻ ആശംസകൾ പറഞ്ഞത്. അത് വലിയൊരു ധീരമായ പ്രവൃത്തിയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
4: മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർക്കെല്ലാം ഒരു താങ്ങായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ.
3: ഓക്കെ.
2: അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗാനം കഴിഞ്ഞ് മടങ്ങി വരും. അപ്പോൾ ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474111111 0474221111. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇന്ന് നമ്മൾ മായം കലർന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ അത് സുലഭമാണ്, അതിനെക്കുറിച്ചാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിനെ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പത്രത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു വിഷയമായിട്ട് എടുത്താണ്. അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുന്നു.

0: ഓക്കെ, നമ്മൾ തുടരുന്നു. അന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, അതുകൊണ്ട് സംഗീതം എം കെ അർജുനൻ മാഷാണ്, പി സുശീല ആലപിച്ച ഗാനമാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കടന്നാലോ, രണ്ട് കോളുകൾ വെയിറ്റിംഗ് ആണ്.
1: ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ.
2: ഈ തെൻ കണക്കിന് മാങ്ങ ഇറങ്ങിയ എല്ലാം ഈ ആൾക്കാർ തിന്നല്ലേ കഴിച്ചില്ലേ തീർത്തത്?
1: അതെ അതെ അതെ.
2: ആരും കളഞ്ഞില്ലല്ലോ.
1: അല്ല, അത് എത്ര പേര് ആശുപത്രി കയറിയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആശുപത്രിക്കാർക്ക് ചിലപ്പം ഗുണമായിരുന്നിരിക്കും. അവർക്ക് അതുകൊണ്ട് ആശുപത്രിക്കാർക്ക് ഇന്നിപ്പോ പുതിയ പുതിയ ആശുപത്രികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ കൊല്ലത്ത് തന്നെ ഇപ്പൊ എത്ര പുതിയ ആശുപത്രികളായി. അതുകൊണ്ട് അവർക്കിപ്പോ ഒരു ക്ഷാമവും ഇല്ല.
2: അതെ
1: അതെ അതെ അതെ.
2: ഇവിടെ വയറ്റിനും നടുവിനും വയറ്റിനും ഒക്കെ
1: പ്രശ്നമാണ്. ഗ്യാസ്ട്രോയ്ക്ക് ഒക്കെ നല്ല കോളാണ് അല്ലേ.
2: പിന്നെ ഭയങ്കര തെൻകണക്കിന് വാങ്ങാ ഇത് പുറത്തോട്ട് പോകുന്നില്ല. എല്ലാ ഈ കേരളത്തിലുള്ള ആൾക്കാര് കഴിച്ചു തീർത്തതാണ്.
1: എന്നാ നമ്മൾ നമ്മൾ നമ്മളൊന്ന് ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അല്ലെ മാങ്ങ പിടിച്ച് താഴെ വീണ്
2: ഇഷ്ടംപോലെ
1: ഉണ്ട്. പക്ഷെ ആരും പറിക്കാനില്ല, മേളിൽ കയറാനില്ല, പല വീടുകളിൽ ഇങ്ങനെ നിക്കുന്നുണ്ട്.
2: ഇപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഒരു കടയിൽ ചോദിച്ചോ പറഞ്ഞു ഞങ്ങൾ ഇത് സ്പ്രേ അടിച്ചാണ് പഠിപ്പിക്കുന്നത്, രണ്ടു ദിവസം കൊണ്ട് പഠിപ്പിക്കും.
1: ഒരു കടക്കാര് സമ്മതിച്ച്
2: അവർക്കൊരു
1: ഒരു എന്താ പറയാ
2: പറയുന്നില്ല.
1: അല്ല അല്ല, അവർക്കൊരു എന്താ മനസ്താപം ഇല്ലാതെ പറയാണോ? ഒരു ഒരു കുത്ത് മനസ്സിനൊരു കുത്ത് പോലും ഇല്ലാതെ പറയാണോ?
2: ഇത് അങ്ങനെ വിൽക്കാൻ പറ്റൂ. ഈ കച്ചി വെച്ച് പഠിപ്പിക്കണേ രണ്ടാഴ്ച
1: പിടിക്കും.
2: ഇത് രണ്ടു ദിവസം കൊണ്ട് കൂട്ടിയിട്ടിട്ട് മറ്റേ അടിച്ചു കൊടുത്താൽ മതി. ഇതാ മൂന്നിര മാങ്ങായി അങ്ങോട്ട് പറഞ്ഞു വെക്കുക, തുടങ്ങിയ വിൽക്കുക.
1: അല്ല, ഞാൻ ഇവർക്ക് ആർക്കും ഒരു കുറ്റബോധം ഇല്ലല്ലോ. ഇവർക്ക് അവരുടെ അവരുടെ കച്ചവടവും ലാഭവുമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അതിനുവേണ്ടി ആൾക്കാരുടെ ആരോഗ്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതിനെ കുറിച്ച് ഒരു അല്ലെ ഒരു ഉളുപ്പും ഇല്ലാതെ അല്ലെ അത് പറയുകയും ചെയ്യുന്നു. നമ്മളത് വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. അതൊക്കെ കേട്ടിട്ട് നമ്മള് ഒന്നാലും ഒരു രണ്ടു കിലോ എടുത്തേരെ എന്താ പറയാ ആപ്പിളോ മാങ്ങയോ. അപ്പൊ ഇവിടെ ഇവിടെയാണ് സർക്കാർ സിസ്റ്റം ഒക്കെ പ്രവർത്തിക്കേണ്ടത് അല്ലെ.
2: നമ്മുടെ ഗവൺമെന്റ് കംപ്ലീറ്റ് വിഷമടിച്ചതാണ്. ഈ ഇരുപതും ചന്തയിൽ ആണുങ്ങൾ വയ്ക്കുന്ന കംപ്ലീറ്റ് മീനും പരവ് മീനാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: പിന്നെ 10 മണി കഴിഞ്ഞപ്പോ ഈ പെണ്ണുങ്ങൾ ഇച്ചിരി ചരുവത്തി മീൻ കൊണ്ടുവരും. അത് ഈ ഇരേവരത്തു നിന്നും ഈ കാക്കപ്പോപ്പിയിൽ നിന്നും വാടി നിന്നൊക്കെ വരുന്നതാണ്. ആ മീനെ മേടിക്കാൻ പറ്റും. പക്ഷെ ഈ മീൻ മേടിച്ച് ഇങ്ങോട്ട് ഈ മീൻ മേടിച്ചിട്ട് വന്ന് ഇവിടെ വെട്ടി കഴുകാണെങ്കിൽ കറി വെക്കാണെങ്കിൽ അപ്പഴേ എടുത്ത് കളയാം. കാശ് നഷ്ടം, അന്ന് ചോറ് തിന്നാനും പറ്റുന്നു. അതേപോലെ തന്നെ ഞാൻ പോയി വാടി പോയി ഒരു 3 യൂറോ മേടിച്ചു. കൂടെ മേടിച്ച് ഞാൻ നോക്കിയില്ല, അവള് നീ എടുത്ത് തന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേ 2 യൂറോ ഏതോ കടിച്ചിരിക്കും. കൂടിയാണ് കടിച്ചത്. പക്ഷെ ഇപ്പൊ വെള്ളപ്പുള്ള പറഞ്ഞു ഇത് കൊള്ളത്തില്ല, ഇത് ഏതോ കടിച്ചേക്കുന്ന വലയക്കുരിങ്ങലല്ല. വലയക്കുരിങ്ങാണെങ്കിൽ ഒരുമാതിരി ഇരിക്കും. നോക്കിയപ്പോഴത്തേക്ക് ഇത് കടിച്ച് പറിച്ച് ഒരുപാട് ഊട്ട കിടക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞാ എടുക്കണ്ട
1: കളഞ്ഞേരം.
2: അല്ല അല്ല, ഇത് കൊത്തിയാണത്. അകത്തോട്ട് അകത്തോട്ട് കൊത്തി. അതാ ഈ ദ്വാരം കണക്ക് ഇരുന്നത്. പല കുരുങ്ങി അതിന്റെ ഈ തൊലി മാത്രമേ
1: പോകത്തുള്ളൂ.
2: അങ്ങനെ ഞാൻ പറഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ അവളെ ചോദിച്ച് ഈ ചൂര നീ ഇങ്ങോട്ടാണോ തന്നത്? ഞാൻ അങ്ങനെ അന്ന് ഒരു ചൂരയെ വിട്ടിട്ടില്ല, നിങ്ങൾ എന്റെ ചൂര മേടിച്ചിട്ടു. എന്താ പറഞ്ഞു?
1: കൈയൊഴിഞ്ഞു
2: കൈയൊഴിഞ്ഞു ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. 300 രൂപ മേടിച്ചു.
1: ആര് ശശിയായി? ശശിയായി
2: 300 രൂപ മേടിച്ചോളൂ. അങ്ങനെ അങ്ങനെയുള്ള മറ്റപ്പ് നടക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? അതേപോലെ ഭക്ഷണ സാധനങ്ങളിലെല്ലാം മായ, എന്ത് കഴിച്ചാലും മായ.

0: പിന്നെ വെളിയിൽ നിന്ന് വരുന്ന ഒരു സൈസ് വാങ്ങാണ്ട് പാണ്ഡ്യൻ ചില നിയമം വാങ്ങാം, അതും ഈ സ്പ്രേ അടിച്ചാണ് ഇവിടെ വരുന്നത്. അതാണ് ഇപ്പൊ കൂടുതൽ ഇനിയിപ്പോ വരുന്നത് വാങ്ങാണ്. 3 കിലോ 100 രൂപ, 2 കിലോ 100 രൂപ, 5 കിലോ 100 രൂപ, അത് 1 കിലോ ആണ് ഒരു മാങ്ങ.
1: ഓക്കെ എന്നാ ഞാനെന്നാ അടുത്തൊരു കോൾ ഇട്ട് കിടക്കട്ടെ.
0: ആ
1: ശരി.
2: ഹലോ.
1: ഹലോ, ആ പറഞ്ഞോളൂ വിനായക്. ആ വിനായക് എന്താണ് പറയാൻ പോകുന്നത്? എന്താണ് വിനായക് സംസാരിക്കാൻ പോകുന്നത്? ആ സ്കൂളിലെ കാര്യം പറഞ്ഞോളൂ, കേക്കട്ടെ.
2: സ്കൂളിലാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഉണ്ടും, പിന്നെ സ്കൂളില് ഹോംവർക്ക് ഒക്കെ കൂടുതലുണ്ട്.
1: ആണോ? അതെവിടെയാണ് ഇത്രയും കൂടുതൽ ഹോംവർക്ക് വരുന്ന സ്കൂൾ ഏതാണ്? നമ്മളൊന്ന് കേക്കട്ടെ, പേരൊന്ന് പറഞ്ഞേ. എസ് എൻ ട്രസ്റ്റ് സെൻട്രൽ സ്കൂൾ. ഓ, തകർത്ത് ഹോംവർക്ക് ഒക്കെയാണ്? ഭയങ്കര സിലബസ് ഒക്കെയാണോ? കട്ടി സിലബസ് ആണോ? പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നോ? ഈസി ആണോ? ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എത്രാം സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? ആറില്. ഓക്കെ, ആറിലായപ്പോഴേ ഒത്തിരി കട്ടിയാണോ സിലബസ്? അതൊക്കെ വലിയ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നോ? പാടിയുണ്ടോ? ആ അതാണ് ഞാൻ ചോദിച്ചത്, പാടുണ്ടോ? അപ്പൊ ടീച്ചേഴ്സ് ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടോ? അതുണ്ട്. അപ്പൊ പറയുന്ന ക്ലാസ്സിലേക്ക് പറയുന്ന ടീച്ചേഴ്സ് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ട്യൂഷൻ ഉണ്ടോ സിദ്ധാർത്ഥന്?
2: വിനായകന്
1: അമ്മയാ പഠിപ്പിക്കുന്നത്. ആ ഏത് വിഷയമാണ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നത്? ഓ, ഇത് വേണ്ടായിരുന്നു, ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത്? അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും വിഷയത്തെ?
2: ഓ,
1: മാത്സ് ഒക്കെ അല്ലേ? മാത്സ് ആരാ കണ്ടുപിടിച്ചത് അല്ലേ? ഇങ്ങനൊക്കെ വേണമായിരുന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എക്സാം ഒക്കെ വരുമ്പോ എന്തൊരു വെപ്രാളമൊക്കെ ഉണ്ടോ? എക്സാം അടുക്കുമ്പം ഒരു വെപ്രാളം, ഒരു അകത്തൊരു കാളല് ഒക്കെ ഉണ്ടോ? പേടി വരും അല്ലേ? അപ്പൊ എക്സാം അന്ന് തലേന്നൊക്കെ ഉറക്കമൊക്കെ ശരിയാവാറുണ്ടോ?
2: ശരിയാവാറില്ല,
1: പഠിക്കും വരുന്നല്ലേ. അപ്പൊ എന്താ നമ്മള് ഇനി അതൊന്ന് റെഡിയാക്കാൻ എന്താ ചെയ്യ?
2: ടൈമില്ല,
1: അതാണ് ഈ സിലബസ് കൂടുന്നതിന്റെ പ്രശ്നം. അതാണല്ലോ, ടൈമില്ല എല്ലാത്തിനും പഠിച്ചു തീർക്കാനും എല്ലാം. അപ്പൊ അങ്ങനെ വളരെ നമ്മളൊരു പരീക്ഷ ഈ പഠനത്തിന്റെ ഒരു ഭാഗമാണെന്ന് കരുതിയാൽ മതി. അതിനകത്ത് കുറച്ച് ചിലപ്പോൾ മാർക്ക് കുറയും, ചിലപ്പോൾ കൂടുതൽ കിട്ടും. അപ്പൊ അതിന് വലിയൊരു സീരിയസ് ആയിട്ട് എന്താ പറയാ, അതിന് ഭയത്തോടെ കാണണ്ട. നമ്മുടെ പഠിച്ചതൊന്ന് പരിശോധിക്കാനാണ് പരീക്ഷ അല്ലേ?
2: ഓക്കെ,
1: അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ ഒരു ഈസി ആയിട്ട് നമ്മൾ എന്തായാലും തലേന്ന് നല്ലോണം ഉറങ്ങിയിട്ടൊക്കെ പോകണം. അപ്പൊ അതിന് നേരത്തെ പഠിച്ചിട്ട് 1-2 വട്ടം റിവിഷൻ നടത്തണം. അപ്പൊ കുറച്ചും കൂടെ ഒക്കെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഒക്കെ വരും, ഒരു ആത്മബലമൊക്കെ വരും, ഒരു ആത്മവിശ്വാസമൊക്കെ വരും. ഓക്കെ, അപ്പൊ കൊള്ളായിരുന്നു വിനായക്, കൊള്ളാം. സംസാരിച്ചപ്പോ രസം ഉണ്ടായിരുന്നു വിനായകുമായിട്ട്. അപ്പൊ സ്കൂളിലെ വിശേഷം. ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണ് വിനായകന്റെ?
2: രോഹിത്
1: ആർ എസ്. ഓക്കെ, രോഹിത് ആർ എസ് ഒരു അല്ലേ? ഞാൻ അന്വേഷണം പറഞ്ഞതായിട്ട് പറഞ്ഞുതരാം രോഹിത്തിന്റെ അടുത്ത്. ഓക്കെ ഓക്കെ, ശരി എന്നാ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കും. ഓക്കെ, താങ്ക് യു വിനായക്, ശുഭരാത്രി.
3: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ലോഞ്ച് ആണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ആഷിക്കി 2 എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. അർജിത് സിംഗ് പാടിയ ഗാനമാണ്. മിഥുനാണ് എന്റെ സംഗീതം. ഓക്കെ, അതാണ്, അത് ഹിന്ദി ഗാനമാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, സ്വാഗതം.
1: ആ, നമസ്കാരം ചേട്ടാ.
0: പറഞ്ഞോളൂ.
1: ഞാൻ നീരാവിൽ നിന്നാണ്. നീരാവിൽ റജി. റജി
0: റജി റജി റജി. പറഞ്ഞോളൂ റജി.
1: നമ്മള് മിക്കവാറും ഈ രാവിലത്തെ ജോലിക്ക് പോകുന്ന മുമ്പുള്ള സമയത്തും പിന്നെ വൈകിട്ടുള്ള സമയത്തും ഒക്കെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. പിന്നെ ഞായറാഴ്ചയൊക്കെ ഈ കിസ് ഉണ്ടല്ലോ നമ്മുടെ, 3:30 രേഷ്മയാണ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. കിട്ടിയാ കിട്ടി,
0: അതിനകത്തേക്ക്
1: വല്ലപ്പോഴൊക്കെ പറയാൻ ചോദിക്കാറുണ്ട്.
0: ക്വിസിനോടൊക്കെ ഒരു വലിയ താല്പര്യമുണ്ട്, ചോദ്യ ഉത്തരം വിജ്ഞാനപ്രദമായിട്ടുള്ള പരിപാടികളോട് ഒരു പ്രത്യേക ഒരു മമതയുണ്ട്.
1: നമ്മുടെ കാലഘട്ടത്തിൽ, ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്വിസിന്റെ ഒരു ക്വിസ് പ്രോഗ്രാം ഈ ക്ലബുകളിലെ ക്വിസ് പ്രോഗ്രാം ഒക്കെ
0: അവതരിപ്പിക്കുകയായിരുന്നു.
1: അതേ പലരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, ഒരു 10-20 വർഷം മുമ്പ് ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കടവൂരേക്കുള്ള ബസ്, അതായത് ഞാൻ TKM-ലാണ് പഠിച്ചത്, ചിന്നക്കട, നമ്മളെ പഴയ ചിന്നക്കട, പഴയ
0: ചിന്നക്കട.
1: അത് ശരി, ഞാൻ 95 കാലഘട്ടത്തിലാണ് പഠിച്ചത്.
0: ആ സമയത്തൊക്കെ തന്നെ
1: ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയത്.
0: ഡിഗ്രി
1: അന്ന് 1.5 TKM-ല് സമയം.
0: ഞാൻ 1.5 കേറുന്നത്, ആക്ച്വലി എന്റെ 3rd ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്ക് കേറുന്നത് 1.5 കേറും. വന്നിട്ട് വൈകിട്ട്
1: 1.5
0: നിങ്ങളെ ഇറങ്ങും തോന്നുന്നു ഡിഗ്രി അല്ലെ?
1: അല്ലല്ലേ, ഞങ്ങള് 1.5 കേറുന്നത്.
0: ഓക്കെ, അപ്പൊ ആ സമയത്ത്
1: 91 ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ആ സമയത്ത് 1.5 കഴിഞ്ഞ് 5.5 ആകുമ്പം ക്ലാസ് വിടും. വിട്ട് കഴിഞ്ഞ് ഞാൻ പറയാൻ വരുന്ന ഈ മായം ബന്ധപ്പെട്ട ഒരു പോയിന്റ് വന്ന് ചിന്നക്കട ബസ് വന്നിരിക്കുമ്പോ, ശ്രീകുമാർ ബസ് ഉണ്ട്, ബസ്സിലാണ് വന്ന് അവിടെ നിൽക്കുമ്പം പിന്നെ വീണ്ടും ഉണ്ട് സമയം നമുക്ക് കടവരോട്ട് വരാനായിട്ട്. നമ്മുടെ പോസ്റ്റ് ഓഫീസിന് ഇടയ്ക്ക് ഫ്രൂട്ട്സ് കടയുണ്ട്.
0: ഫ്രൂട്ട്സ് കടയുണ്ട്. ആദ്യം ഒരു മിൽമാടെ ഒരു കടയുണ്ടായിരുന്നു, മിൽമാപ്പാലും ജ്യൂസ്. പിന്നെ ഒരു വെയിറ്റിംഗ് ഷെഡ് ആണ്, അതിന്റെ ഇടയ്ക്കൊക്കെ കുറെ ഫ്രൂട്ട്സ് കട, പിന്നെ ചായക്കട, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അങ്ങോട്ട്.
1: നമ്മുടെ സ്ഥിരം കുറച്ച് കൃഷികളുടെ കടയുണ്ടല്ലോ, അതൊന്നും
0: ഇല്ലല്ലോ, അതൊക്കെ പൊളിച്ചു.
1: ഈ ഫ്രൂട്ട്സ് നേരത്തെ വെച്ച് കാണുമ്പം ഫ്രൂട്ട്സ് കാണാൻ പറ്റത്തില്ല, ഫുൾ ഈച്ചയാണ്.
0: ഈച്ചയാണ്. അതെ അതെ അതെ.
1: നമ്മൾ അന്നേരം അത് വീട്ടിലേക്ക് വന്ന് പറയും, അമ്മ അല്ല അച്ഛ ഇങ്ങനെ ഈച്ച ഇരിക്കുന്നു, എന്തൊരു കഷ്ടം, ഇതൊക്കെ എങ്ങനെ കഴുകി തിന്നണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത് കഴുകി തിന്നണം, നല്ല കഴുകി തിന്നണം. ഇപ്പം നമ്മൾ നോക്കുന്നത് ഈച്ചയുള്ള ഫ്രൂട്ട്സ്
0: എവിടെയിരിക്കുന്നുള്ളതാണ്.
1: അതിനകത്ത് മായ
0: വലിയൊരു പോയിന്റ് ആയി പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈച്ച ജ്യൂസ് അടിക്കുന്ന അടുത്ത് പോലും ഈച്ച ഇല്ല. പണ്ട് ഈ ജ്യൂസ് അടിക്കുന്ന ജ്യൂസ് ജാറുണ്ടല്ലോ മിക്സിയുടെ, അതിന്റെ ചുറ്റുമൊക്കെ ഈച്ച ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക. ഇപ്പൊ അതുപോലും ഇല്ല,
1: അതുപോലും ഇല്ല, ഇപ്പം വളരെ ക്ലീനാ. ഇപ്പം തുടച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നവർക്ക് തുടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ, എത്ര ഭംഗിയായിട്ട് അതിന്റെ കളറായാലും ഈച്ചയില്ല, പൊടി.
0: അതുമല്ല, പണ്ട് മുന്തിരിങ്ങയൊക്കെ ഇരിക്കുമ്പോ കുറെ അവിഞ്ഞൊക്കെ ഇരിക്കും ഒരു സൈഡിലൊക്കെ. ഇന്ന് അവിയലിൽ നിന്ന് പ്രശ്നമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഓറഞ്ച് എടുത്തു കഴിഞ്ഞാൽ അവിഞ്ഞ് കുറച്ച്. ഇന്ന് ഈ അവിയലെന്ന് അവിയുന്ന ഒരു പ്രശ്നമില്ല, ആപ്പിളൊക്കെ മാസങ്ങൾ ഇരിക്കുന്നു. ഇപ്പം
1: തുടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തന്നെ ഇത് പെട്ടിക്കത്താക്കി പണ്ട് കച്ചിക്കത്താക്കി കൂടക്കകത്താക്കി പലതൊക്കെ വെക്കുമായിരുന്നു. അപ്പൊ അതിന്റെ
0: ആവശ്യമില്ല,
1: എടുത്തങ്ങോട്ട് വെക്കുക, തിരിച്ചെടുത്ത് വെക്കുക. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയി പലരും വാങ്ങിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ
0: വേറെ നിവൃത്തിയില്ല. ഇപ്പം അവർ രോഗിയെ കാണാൻ പോകുമ്പോ എല്ലാരും ആക്ച്വലി ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകും. ഈ രോഗി അന്നാതെ ഒന്നാമത് വിഷം എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്, അതിന്റെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും കൊണ്ട് കൊടുക്കുന്നത് ഇതാണ്.
1: അതെ അതെ അതെ. പിന്നെ പിന്നെ പെട്ട വേറൊരു പോയിന്റ് പറയാൻ വന്നത്, ഇപ്പം എന്റെ വീട്ടില് നമ്മൾ ഗ്രാമപ്രദേശമാ, സ്ഥിരമായിട്ട് ഒരു ഭക്ഷണം ഒരു കറിയുണ്ട്, ചക്ക സ്ഥിരമായിട്ട്. അതായത് എന്റെ ഭാര്യയുടെ അമ്മായിയപ്പൻ, പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ, പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു, എന്റെ ഭാര്യ മെമ്പറായിരുന്നു. അതിന് ഇപ്പം പുള്ളി സ്വസ്ഥ ജീവിതം നയിക്കുകയാണ്. പുള്ളിയുടെ വീട്ടില് പലതരത്തിലുള്ള പ്ലാവുണ്ട്. ഏതെങ്കിലും ഒരു തലേന്ന് ഏതെങ്കിലും ഒരു ചക്ക കണ്ടു വെക്കും, അത് കൊത്തി പറിച്ച് റെഡിയാക്കി കറിയാക്കി റെഡിയാക്കി, അതാണ് മെയിൻ ഭക്ഷണം. അതിന്റെ കൂടെ വിഷവും വരുമല്ലോ, എന്തായാലും പച്ചക്കറികള്, ഇപ്പൊ സാമ്പാറ്, അല്ലെങ്കിൽ വേറെ കറിവേപ്പില ഇല്ലാത്തൊരു കറിവേപ്പില, ഇതെല്ലാം വിഷമാണല്ലോ കൂടുതലും. അന്നേരം ഇപ്പോഴും എന്റെ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു സമാധാനം, അതായത് വിഷമില്ലാത്തൊരു സാധനം ഇപ്പൊ നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നത് ചക്കയാണ്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ചക്ക കറി ആക്കണമെങ്കിലുള്ള പാട് വളരെ പ്രയാസമാണ്. ഇത് കണ്ടിച്ച് കറയെല്ലാം കൈപ്പറ്റും കണ്ടിച്ച് റെഡിയാക്കി ചുളയാക്കി അത് അരിഞ്ഞ് റെഡിയാക്കി കറി വെക്കണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂറത്തെ പ്രയത്നമാണ്. അതുകൊണ്ട് ആരും മെനക്കെടത്തില്ല, എല്ലാവരും പോയി കടയിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നു, കൊണ്ടുവന്ന് കറി വെക്കുന്നു. ഈ മായം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇപ്പം പ്രശ്നമില്ല. നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ഇത് മായമില്ലാത്ത ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇതൊക്കെ കഴിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ഇത് അവരുടെ നാക്കിന് രുചിയില്ല. ഈ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ഈ പറയുന്ന കണക്ക് അൽഫാമും അങ്ങനെയുള്ള കൃത്രിമ
2: സാധനങ്ങളും
1: പപ്സ് ഈ രുചി അവർക്ക്
2: പിടിക്കത്തുള്ളൂ.
1: രാത്രി നമ്മളൊരു 10 മണി കഴിഞ്ഞാൽ, നമ്മൾ ആ ചിന്നക്കട ബേസിലോട്ട് പോകുമ്പം 10 മണി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്ന്, നമ്മൾ കുറ്റം പറയല്ല, ആ കുട്ടികൾക്ക് ഈ ഭക്ഷണമാണ് ഇഷ്ടം. അവർക്ക് അവിയലോ തോരനോ പുളിച്ചോരിയോ
2: ഒന്നും ഇഷ്ടമല്ല,
1: ഈ ഒന്നും ഇഷ്ടമല്ല, പഴങ്കഞ്ഞി ഒന്നും അവർക്ക് ഇഷ്ടമല്ല. ഇന്ന് പറഞ്ഞു വരുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറയാനുണ്ട്. നമ്മളൊരു വിഷയം എടുത്തിടുമ്പം ഞാൻ ആലോചിച്ച് വരുന്നോണ്ടല്ല റെഡി ഇംഗ്ലീഷ്, എന്ത് പ്രയോജനം ഇത് പറഞ്ഞിട്ട് ആരെങ്കിലും
2: കേൾക്കും, ഹൃദയത്തിൽ അത് വീഴും, പതിക്കും,
1: വീഴണം.
2: കാര്യമില്ല, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, അതിനകത്ത് അതിനെ കുറിച്ച്
1: പുതിയ തലമുറ ഇപ്പോഴത്തെ ജെൻസി ജനറേഷൻ, ജെൻസി ആൽഫ ജനറേഷൻ, അവരൊക്കെ ഇത് കേട്ട് കുറച്ചു പേരെങ്കിലും ഇതിന് എന്തോ ഒരു ബോധം വന്ന് ഏതെങ്കിലും രീതിയിൽ നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര ഉണ്ടാക്കിയെടുത്താൽ ഏറ്റവും നല്ലതായി. റേഡിയോ എന്ന്
2: പറഞ്ഞാൽ
1: കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രയോജനപരമായ കാര്യങ്ങളാണ്, മൊത്തം വളരെ പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്, യാതൊരു സംശയമില്ല. രാവിലെ തുടങ്ങുന്ന ഉപദേശങ്ങൾ മുതൽ തിരിച്ചിങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വളരെ പ്രയോജനമാണ്. എസ്പെഷ്യലി എനിക്ക് ചേട്ടന്റെ ഈ പറയണൊക്കെ ആ ഒരു വിഷയം എടുത്തിരുന്നു. എന്ത് വേണമെങ്കിൽ സംസാരിക്കാം, വളരെ ഫ്രീ ആയിട്ടാണ് പറയണം, എന്ത് വേണം സംസാരിക്കാം, എന്ത് വേണേലും പറയാം, ആ രീതിയിലല്ലേ കാഷ്വൽ
2: കമ്മ്യൂണിറ്റി റേഡിയോ അല്ലേ, നമ്മളങ്ങനെ വലിയ മസിൽ പിടിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് സംവദിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടി വിളിച്ചല്ലോ, സ്കൂളിലെ വിശേഷം പറഞ്ഞു. നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ പറയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും കാണും തിരിച്ചങ്ങോട്ട്.
1: തീർച്ചയായിട്ടും നമ്മളിപ്പോ ഈ നമ്മുടെ ഈ സംസാരം കേട്ട് ആൾക്കാര് ഒന്നുമില്ല, ഈ ചക്കയെങ്കിലും തിന്ന് ചക്കക്കരയെങ്കിലും വെച്ച് കഴിച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു. നേരത്തെ ആദ്യ ഒരു ശ്രോതാവ് പറഞ്ഞാണെങ്കിൽ അന്നേരം ചേട്ടൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നാട്ടുംപറം ഇല്ലയോ, അവിടെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഞങ്ങളെ നഗരത്തിൽ എന്താ കിട്ടും, ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ നാടും ഗ്രാമവും നഗരമായി
2: കൊണ്ടിരിക്കുകയാണ്.
1: രീതികളെല്ലാം ആയി കഴിഞ്ഞു, മൊത്തം ആയി കഴിഞ്ഞു. ഇപ്പൊ കോൺക്രീറ്റ് കെട്ടിടങ്ങളായി, വസ്തുക്കളൊന്നും ഇവിടെ നിന്നും വസ്തുക്കളും കിട്ടാനേ ഇല്ല.
2: ഹലോ,
3: ഹലോ, ഞാൻ ചന്ദ്രീ അമ്മയാ.
2: പറഞ്ഞോളൂ അമ്മേ.
3: ഇപ്പോഴും നമുക്ക് വിഷമില്ലാത്ത പിന്നെ സാധനങ്ങൾ എന്താ ഉണ്ട് ഇവിടെ, എല്ലാം വിഷമുള്ള മായങ്ങളാ. പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത്, പണ്ടൊക്കെ എന്റെ കൊച്ചിലെ കാലത്തെ കൊച്ചുകാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ ഈ ഞങ്ങളുടെ വീട്ടിനടുത്തൊക്കെ നമ്മുടെ ഒരു പിന്നെ ജംഗ്ഷനാകും. അപ്പൊ ഈ അവിടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സീസൺ സമയത്തൊക്കെ ഈ ചീനികളൊക്കെ ആളുകൾ അവര് അയ്യത്തൊക്കെ ഉള്ളത് വറുത്തുകൊണ്ട് വന്ന് വിൽക്കും, മനസ്സിലായില്ലേ. അതേപോലെ മാങ്ങകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴുത്ത മാങ്ങകളൊക്കെ കൊട്ടയ്ക്കകത്തുകളാ കൊണ്ടുവരുന്നത്. അത് ഈ മരുന്നൊക്കെ അടിക്കുന്നതല്ല, കച്ചിക്കകത്തൊക്കെ പൊതിഞ്ഞ് പഴുത്ത മാങ്ങകളൊക്കെ നമ്മളവിടൊക്കെ വിൽക്കാനൊക്കെ കൊണ്ടുവരും. അത് നേരത്തെ ഒരു സൗരം പറഞ്ഞത് ചക്ക സീസൺ ആകുമ്പോൾ ഞങ്ങളത് വെട്ടി ചേർത്തുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളാണ് മേടിക്കാൻ വരുന്നത്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിന്നെ പാലായാൽ തന്നെയും നമുക്ക് അന്ന് അന്നത്തെ എല്ലാ വീട്ടിലും പശുവും ആടും എല്ലാം ഉണ്ട്. ഇപ്പൊ ഏത് വീട്ടിലുണ്ട് പശുവും ആടും ഒക്കെ എവിടെ ഉണ്ട്, മൃഗങ്ങളൊക്കെ എന്തുണ്ട്, നമുക്കത് ആ പത്തനി പാല് നമുക്ക് ചായ ഇട്ട് കുടിക്കാനും പാല് കാച്ചി കൊടുക്കാനും നമുക്ക് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് റബ്ബർ പാല് മേടിച്ചല്ലേ എല്ലാം കൊടുക്കുന്നത്, അല്ലാത്തൊക്കെ എന്തോ മായങ്ങളുണ്ടാകും നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതുപോലെ പച്ചക്കറികളൊക്കെ ഇപ്പൊ എല്ലാരും അത് കേടുവരാതിരിക്കാൻ വേണ്ടി എന്തായാലും അവരും മരുന്നിരിക്കും. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ കടകളിൽ വെച്ചിരിക്കുന്നത്, ഈ ഇടയ്ക്ക് ഞാനൊരു ആശുപത്രി കേസിന് ഞാൻ ഒരാൾക്ക് ഞാൻ ഒരു ഓറഞ്ച് ഒരു തണ്ണിമത്തൻ, ഏത്തയ്ക്ക, ഇതെല്ലാം കൂടെ ഞാൻ ഒരാഴ്ചത്തെ കേസിന് വെച്ചിട്ടുണ്ട്. ഈ നമ്മളെ കൊല്ലത്തെ സ്ഥലത്താണ്, അപ്പൊ പറയത്തില്ല, സ്ഥലം പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് മേടിച്ചോണ്ട് കൊടുത്തിട്ട് ഈ ഇവര് പറക്കി പറക്കി പറക്കി ഞങ്ങൾ എടുത്ത് തൂക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അതൊന്നും എടുക്കരുത്, പറക്കരുത്. എനിക്കത് കണ്ടപ്പോ തന്നെ ഉണ്ടോ അത് എടുക്കുമ്പോ തന്നെ ഒരുമാതിരി ഏത് ഓറഞ്ച് എടുത്തപ്പോ കാണാൻ തന്നെ ഒരു പഴുത്ത വാങ്ങാൻ ഞാനിഞ്ഞ് നടത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, നല്ലതെടുക്കെന്ന് പറഞ്ഞു, നല്ലതെടുത്ത് അത് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞു എല്ലാം പറക്കിയൊക്കെ എടുത്തു തിരിച്ചു. എങ്കിലും ഞാനെടുത്ത് മാറ്റി നല്ലതൊക്കെ എടുത്ത് വെച്ചൊക്കെ ചെയ്തു. പക്ഷെ ആ ഓറഞ്ച് അവിടെ കൊണ്ട് ചെന്ന് ഒന്ന് പൊളിച്ചപ്പോഴത്തേക്കാണ് എന്റെ ദൈവമേ കുതിരക്കണതിരിക്കുന്നത് അതിനകത്ത് പൊടി. ഞാൻ പറഞ്ഞ് എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞത് അവര് ഞാൻ പൊതിഞ്ഞത് തിരിച്ച് മേടിച്ച് ഞാൻ അവിടെ തന്നെ വന്ന ആ സ്ഥലത്ത് തന്നെ ഞാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങടുത്ത് ഞാൻ വരുന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം കൊള്ളത്തില്ലെന്ന്. എന്നിട്ട് നീ ആവർത്തിച്ച് പറഞ്ഞില്ലേ ഇത് കൊള്ളാം, ഇത് നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ പഴയ സാധനങ്ങളൊക്കെ എന്തിനാണ് വിറ്റ് കാശാക്കുന്നത്? എത്രയോ പേര് പാടുപെട്ടുകൊണ്ടിരുന്ന കാശ്, ഞാൻ പറഞ്ഞു എത്രയോ പേര് പാടുപെട്ടുകൊണ്ടിരുന്ന കാശുകളായിരുന്നു. ഇതിപ്പോ നിങ്ങളിപ്പോ എനിക്ക് എടുത്ത് തന്നു. ഏതെങ്കിലും ആരെങ്കിലും അച്ഛനും അമ്മമാരും അവർ ജോലിയും കഴിഞ്ഞ് വന്നായിരിക്കും നിങ്ങളത് ഈ സാധനം എടുത്തോണ്ട് പോകുന്നു. കുഞ്ഞുങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അത് പൊളിച്ച് പിന്നെ അതിനകത്ത് പഴം പൂവ് ഉണ്ടോ എന്താണ് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവരെ കഴിക്കത്തില്ലേ
2: പുഴു? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, പുഴു ഉണ്ടായത് ഭാഗ്യം. സാധനം ഇപ്പൊ പുഴു അതിനകത്ത് കേറാറില്ല. അതാണ് ഓരോ അത്രക്കും കഠിനമായിട്ടുള്ള രാസവസ്തുക്കളാണ് അടിക്കുന്നത്, അത് കെമിക്കൽസ്, ഈ പറയണ കീടനാശിനികളാണ് അടിക്കുന്നത്.
3: പലപ്പോഴും
2: ഈച്ച പോലും അതിന്റെ ഏഴ് അയലത്ത് പോകത്തില്ല. ആ പുഴു എടുക്കാറില്ല പലതിനും. പലതും ഞാൻ ഈ വീട്ടിൽ ഞാൻ ചില ആപ്പിൾ മേടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആപ്പിള് കേടാവത്തില്ല, ചുമ്മാ ഇരുന്ന് ചുക്കി ചുളുങ്ങി മാസങ്ങൾ എടുത്ത് ചുക്കി ചുളുങ്ങി പോകുന്നല്ലാതെ അത് കേടാവും. പണ്ടെന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇരുന്ന് കേടാവും. പുഴു എടുത്ത് അങ്ങനെ നനച്ചു ചീഞ്ഞളിഞ്ഞു പോകും.
3: പണ്ടൊക്കെ നമ്മൾ ആപ്പിളും തന്നെ തന്നെ ആപ്പിളും ഒക്കെ നമ്മൾ മേടിച്ച് തിന്നിട്ടുണ്ട്, നല്ല ആപ്പിളും ഓറഞ്ചും ഒക്കെ തന്നെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് നേരത്തെ സൗകര്യം പറഞ്ഞ കണക്ക് എന്തോ ഈച്ച അങ്ങ് ശരിക്കുണ്ട്. മഴക്കാലം വന്നാൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി മേലാലെങ്കിലും നിങ്ങളിത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ അവിടെ പൊതുസ്ഥലം കൊണ്ട് അദ്ദേഹത്തിന്റെ കൊണ്ട് കാണിച്ച നിങ്ങളുടെ കച്ചവടം പോകും. നിങ്ങളെ കച്ചവടം പോകണ്ടാണ് നേരത്തെ, പക്ഷെ നമ്മളത് ചെയ്യത്തില്ല, എനിക്കല്ലോ അങ്ങനെ ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ മത്സ്യം മേടിച്ചില്ല പറഞ്ഞു വരാം. അന്നേരം പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങടുത്ത് പറഞ്ഞതല്ലേ അത് എടുത്തപ്പോ നിങ്ങുന്നു, അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞില്ല. അതൊക്കെ തിന്നരിക്കുക ഞങ്ങൾ അതുകൊണ്ട് ചെയ്യാൻ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറി പോയപ്പോ ഞാനും മനും കൂടെ പോയപ്പോ ഒരിടത്ത് പോയപ്പോ അന്ന് ഒരു തണ്ണിമത്ത് പിടിച്ചിട്ടുണ്ട്. തണ്ണിമത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് ഇത് പോയപ്പോ കണ്ട തണ്ണിമത്ത മൊത്തം അഴുകിയിരിക്കുന്നതിനകത്ത്. അത് അതൊക്കെ അങ്ങനെ അവിടെ ആ ഭാഗത്ത് അങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടകളുണ്ട്. ആ ഭാഗത്തൊക്കെ ഒരുപാട് അവര് കള്ളത്തരം ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അറിയാൻ പറ്റത്തിൽ ചെല്ലിയാണ് എന്നവര് ആ സാധനങ്ങളെല്ലാം പറക്കി പറക്കി കണ്ടത്. അതേപോലെ തന്നെ ഇപ്പൊ എന്താ ഒരു പിന്നെ കൊഞ്ചു കൂട്ടി കൊഞ്ചേ പൊന്നങ്ങളുടെ വീടിനടുത്തൊരു അതിന് അറുപത്തഞ്ചുള്ളൊരു മണിക്കവറിന അദ്ദേഹം കൊഞ്ചു കൂട്ടി ഇന്നലെ എങ്ങാണ്ട് കൊഞ്ചു കൂട്ടി ആ കൊഞ്ചു കൂട്ടി തിരുന്നപ്പോ അദ്ദേഹത്തിനുള്ള കോശ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ മീനൊക്കെ കഴിക്കുന്ന ആള് ചാർജ് ഇപ്പൊ മെഡിസിറ്റിയിലായത് അറ്റീറ്റായിട്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് അറിയാണ്ടായ ആ കൊഞ്ചിനകത്ത് ഇനി എന്തെങ്കിലും വല്ല വിഷമുണ്ടായിരുന്നു എന്തോന്നോലും. അതേപോലെ തന്നെ ചാള ഇപ്പോഴത്തെ ചാളയ്ക്കകത്ത് കൊണ്ടെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ കൊഞ്ചു കൂട്ടിയാതെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കൊഞ്ചിന്റെ തീല് കൂട്ടിയപ്പോഴത്തേക്കാണ് ഇനി കൈ പതുക്കെ എന്റെ കൈയുടെ പുറം ചൊറിയാൻ തുടങ്ങി. അപ്പോഴീ മോള് എന്തെങ്കിലും പറഞ്ഞാണ് എനിക്ക് ചെറുതായിട്ട് തോന്നുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ എടുത്ത് കളയത്, അത് കഴിക്കില്ലേ, അത് വേണ്ട നമുക്ക് അതൊന്നും വേണ്ടെന്ന് പറയും. എന്തോ അപ്പോണ്ട് ഇപ്പൊ കുറച്ച് ദിവസം ഞങ്ങൾ ആ കൊഞ്ചും വാങ്ങിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ മാർക്കറ്റൊക്കെ ഇവിടെ അടുത്ത് നല്ല മാർക്കറ്റൊക്കെ ഉണ്ട്, പക്ഷെ അതിനകത്ത് ചൂരകളൊന്നും ഇപ്പൊ മേടിക്കാൻ പറ്റത്തില്ല. ചൂര ഒന്നും കൊള്ളത്തില്ല നമുക്കത്. നല്ലതുപോലെ ഇരിക്കും ആ ചൂര, നമ്മൾ കൊണ്ടുവന്ന് കണ്ടിച്ചൊക്കെ കൊണ്ടുവന്ന് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നല്ലത് കുതിന പച്ചയാണെന്നേ നമുക്ക് തോന്നും. അത് കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ ഒരു സ്മെല്ലുണ്ട്. അത് നമ്മൾക്കത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു എന്തോ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ആളുകൾക്ക്, മനസ്സിലായില്ലേ? അത് സൂക്ഷിച്ചും കണ്ടും വേണം അതുപോലെ ഓരോ മീനുകൾ മേടിക്കേണ്ടത്. പക്ഷെ പച്ച മീൻ കിട്ടുന്നുണ്ട് നമുക്ക് വാടി കടപ്പുറത്തു നിന്നൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേക്കും തൊലിയോ ചാളയോ ചുറ്റാലോ ഒക്കെ നല്ല മീൻ വരുന്നുണ്ട്. ഞങ്ങളത് കാത്തു മേടിച്ചു വെച്ചിരിക്കും. ഞങ്ങൾ 3-4 ദിവസത്തേക്ക് അല്ല ചൂരിയൊന്നും കൊണ്ടുവന്ന് ഞങ്ങൾ മേടിക്കത്തില്ല. അങ്ങനെയാണ് സമയത്തിലേതാണ്.
0: അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്, അതിന് മുമ്പ് പരസ്യമുണ്ട്. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കുന്ന നമ്പർ 0472931111 0474 2 1 1 0 4 7 4 2 3 1 1 1 1 1
4: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
7: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
10: ബിലോ 999.
11: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഓക്കെ, പുതിയ മുഖം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനമാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ, ഞാൻ നൂർജഹാനാണ്. വിഷയങ്ങളൊക്കെ എപ്പോഴും ഇതുപോലെ അവതരിച്ചോണ്ടിരുന്നു, ആൾക്കാർ കേട്ടാ
2: കൊള്ളാം. നമ്മുടെ ചുമതല അതല്ലേ, അപ്പൊ അത് നമ്മള് നിർവഹിക്കുക.
1: അല്ല, നമ്മളിപ്പോഴും ഇപ്പോഴെന്താ, ഒന്നിനകത്തും ഇല്ലല്ലോ, മായമില്ലാത്തതും എല്ലാത്തിനും സമുദ്രമായ മീനാക്കി മീൻ മേടിക്കാനേ വലിയ അവർ അയച്ചു പോലും ഇടാതെ ഫോർമാലിൻ കലർത്തി നമ്മൾ വീട്ടിൽ മേടിച്ചോണ്ട് വെക്കുവാണെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ മീനൊന്നും മേടിക്കാറില്ല, ചെറിയ മീൻ മാത്രം.
2: ഇപ്പൊ
1: നമ്മുടെ വീട്ടില് റെയിൽവേയുടെ സ്ഥലം പിന്നെ ഓർബിറ്റിന്റെ സ്ഥലത്ത് ഇപ്പൊ ഒരു കൊച്ചു ഒന്ന് വലിയിട്ട് ഒരുത്തം കൊണ്ടത് അവൻ വളർത്തി പോയി പിടിച്ചോണ്ട് വന്ന മീനാ നെട്ടോലി ഇന്ന കിട്ടിയത് കൈയിട്ട്. അത് നല്ല മീനാ കേട്ടോ, അതിന് പൈസ ഒന്നും ഇട്ടിട്ട് നല്ല ഫ്രഷ് മീൻ.
2: അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ നിരോധനം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റേ നിരോധനത്തിന് മുമ്പായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന മീൻ ധാരാളം കിട്ടുന്നുണ്ട്.
1: ചാളമീനെ, ചാള, ചെറിയ ചാളൊക്കെ മീന് നമ്മൾ കണ്ടിട്ട് വരുമ്പോ ഭയങ്കര അമോണിയയുടെ വാടകയാണ് അതിലങ്ങ്. പൂച്ച പോലും തിന്നത്തില്ല മീന് കേട്ടോ. ഇവരിങ്ങനെ ഈ ആൾക്കാർ എന്തിനിങ്ങനെ മായം ചേർക്കുന്ന ആലോചിക്കുന്നത്, അവരുടെ ഗതി ഇത് തന്നെയല്ലേ. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരുമ്പോ എന്തെല്ലാം പുതിയ രോഗങ്ങളാ, പണ്ടൊന്നും ഇതുപോലെ അസുഖം. ഞാനങ്ങനെ നമ്മള് ഇത്രയും വർഷമായിട്ട് കൊണ്ട് സ്കൂളിലെ വീട്ടിൽ ജനിച്ച കാലം തൊട്ട് നമ്മൾ കേട്ട് കല്യാണം കഴിക്കുന്നവരെയും ഒരു അസുഖം നമ്മൾ ആശ്ചര്യ പോയതായിട്ട് ചരിത്രം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നാട്ടിൻപുറം നമ്മുടെ എന്റെ വീടന്നെ നാട്ടിൻപുറത്താണെങ്കിലും, പക്ഷെ ഇപ്പൊ നാട്ടിൻപുറം എന്ന് വെച്ചാൽ പണ്ട് നന്മകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു. മാവും ബ്രാവും പുളിയും കരിമ്പും എല്ലായിട്ടും കഞ്ഞി നിറഞ്ഞപ്പോ അവിടെയൊക്കെ അവര് ആ മഴങ്കാലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് എല്ലാവരും അയച്ചിട്ട് ഉറപ്പിച്ച് എല്ലാരും വലിയ വീടും ഗേറ്റും മതിലും ഒക്കെ ആയിപ്പോയിപ്പോ. അത് തോടും
2: കുളവും
1: പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ സീസൺ ഉണ്ടായിരുന്നല്ലോ, മഴ പെയ്യാനൊരു സീസൺ, കൃഷി ചെയ്യാനൊരു സീസൺ,
2: വിളവെടുക്കാനും
1: അതല്ല. ഇപ്പൊ ഓരോരുത്തരും മായം ചേർക്കുന്ന ഫുഡ് ഇൻസ്പെക്ടർ ഒക്കെ ഓരോരുത്തർക്കും ഇതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ പ്രഹസനം മാത്രമേ ഉള്ളെന്നാ തോന്നുന്നത്. ഇപ്പൊ ജനങ്ങൾ കൂടുതൽ ആശുപത്രി ഓരോ ഏഴ് ആശുപത്രി നോക്കിയാലും തെള്ളു തന്നെ. ഈ മരുന്ന് മരുന്ന് അതിനെക്കാട്ടി വിഷമാണ്. ആർക്കും ആരോഗ്യം ഇല്ല, ആവതും ഇല്ല. അതാ പറഞ്ഞത്, ഇപ്പൊ ഉള്ള ജനങ്ങൾ അത് ഇനി ഈ നില ഇനി മാറുമെന്ന് തോന്നുന്നില്ല. പഴയ കാലങ്ങളൊക്കെ അതിപ്പം ഒരു ശുചിത സ്ഥലമില്ല, തെങ്ങില്ല, പണ്ടത്തെ തെങ്ങെല്ലാം മണ്ട അടിച്ചിരിക്കുവാണ്. ഇപ്പൊ വീട്ടിലേക്ക് ഇഷ്ടം പോലെ തെങ്ങുള്ള ഇപ്പൊ ഒരു തെങ്ങ് പോലും ഒന്നോ രണ്ടോ തെങ്ങ് മാത്രമേ ഉള്ളൂ, എല്ലാം മണ്ട പോയി നിൽക്കുവാണ്. ഇപ്പൊ തേങ്ങ മേടിക്കുക, തേങ്ങ മേടിച്ചാലും അതും കൊള്ളത്തില്ല, കാറ്റ് പിടിച്ച തേങ്ങയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് ലോറി കൊണ്ടിറക്കും ഇവിടെ ചന്തയില്, അവരെല്ലാം എടുത്തിട്ട് അഞ്ചുരൂപ, അവർ അഞ്ചുരൂപയ്ക്കും പത്തുരൂപയ്ക്കും മേടിച്ചിട്ട് നമുക്ക് തരുന്നത് ഒരു തേങ്ങായിട്ട് 25-30 രൂപ തൂക്കി തരും. അതാ ഒരു ഹെക്ടർ ചകരിയൊക്കെ വെച്ചിട്ട് തൂക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു പോകുമ്പോൾ കാണാൻ കാറ്റ് പിടിച്ച തേങ്ങയാ, ഒരു കാറ്റിനും കൊള്ളത്തില്ല. നമ്മളിപ്പോ നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താലത്ത് ഉണ്ടാകത്തും പോയില്ല. അതാ പറഞ്ഞത്, ഇപ്പൊ എല്ലാവർക്കും 2-3-5 സെന്റൊക്കെ സ്ഥലമുണ്ടെങ്കിൽ എങ്ങനെ കൃഷി ചെയ്യാനാ? അതൊക്കെ നമ്മള് വെള്ളം ഉണ്ടാ ഒഴിക്കാൻ, എല്ലാം വെള്ളം ഉണ്ടാ. ഇപ്പഴും രണ്ടിനകത്ത് മാലിന്യങ്ങൾ തന്നെ ഇപ്പൊ കുടിവെള്ളത്തെ പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോ എല്ലാരും രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്.
2: ഞാൻ നേരത്തെ പറഞ്ഞത് ആശുപത്രിക്കാര് നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ പട്ടണത്തിൽ തന്നെ ഉള്ള, അല്ലെ, നഗരത്തിൽ തന്നെ ഉള്ള എത്ര ആശുപത്രികളുണ്ട്.
1: പണ്ടൊന്നും ഇല്ലാത്ത അസുഖങ്ങളല്ലേ ഇപ്പൊ
2: എത്രയോ ആശുപത്രികൾ പുതിയതായിട്ട് വന്നു, അവർക്കെല്ലാം രോഗികളെ കിട്ടുന്നു, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ, ധാരാളം അല്ലെ, അവർക്ക് ബിസിനസ് നടക്കുന്നു, അവരുടെ വരുമാനം കൂടുന്നു എന്നല്ലാതെ പുതിയ ആശുപത്രികൾ പിന്നെയും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ രോഗികൾക്ക് ഒരു ക്ഷാമവും
1: ജനങ്ങളും കൂടുന്നുണ്ട്. ഇപ്പൊ എല്ലാം എന്ത് ചികിത്സക്കൊക്കെ എന്ത് പണമാണ്
2: വേണ്ടുന്നത്, പേടിയാണ്, ആശുപത്രിയിലോട്ട് കയറാൻ പേടിയാണ്, ജനം ഭയക്കുന്ന ഒരു കാര്യമാണ്. ആശുപത്രിയിലോട്ട്
1: ചെലവാക്കേണ്ട അവസ്ഥയാണ്.
2: ശരി, ഓക്കെ, നമ്മൾ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. കടൽക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് കേട്ടത്. എ ടി ഉമാർ സംഗീതം നൽകിയ ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബിച്ചു തിരുമലയാണ്, പാടിയത് കെ ജെ യേശുദാസ്. അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് പെട്ടെന്ന് കടക്കുന്നു.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാറേ.
1: പറഞ്ഞോളൂ.
2: നമ്മളിപ്പ ഇത് കേട്ടോണ്ടിരിക്കുവാണ്. അപ്പൊ ഇപ്പൊ നമുക്കിപ്പോ ഒരു അസുഖം ആയ പോലെ ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ വലിച്ചു കൊടുക്കണോന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യം. കാര്യം ഇപ്പൊ വയ്യാതിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ നല്ല ആഹാരങ്ങളല്ലേ കൊടുക്കേണ്ടുന്നത്. പക്ഷെ ഈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും അസുഖങ്ങൾ അവർക്ക്
1: നല്ല
2: രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കൊക്കെ ചെറുപ്പത്തിലെന്ന് പറയുന്നത് ഇപ്പം നമ്മള് നല്ല ഇപ്പൊ കൂടിയ നമ്മളൊന്നും ഫ്രൂട്ട്സ് അങ്ങനെ വാങ്ങിച്ചു കഴിക്കുന്നില്ലെങ്കിൽ മാവും ചക്കയും ഒക്കെ ഉള്ള ഒരു സമയങ്ങളാണ്. ചീനി ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോ ഒരു അസുഖങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസർ, ഇപ്പം കിഡ്നി രോഗം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വിളിക്കുന്നേ സാറിന്. അപ്പം കിഡ്നി രോഗമായിട്ട് ഇപ്പൊ എത്ര പേരാണ് നമുക്ക് ഓരോ ആശുപത്രികളിലും ഡയാലിസിസ്
1: ചെയ്തോണ്ടിരിക്കുന്നത്.
2: ഈ ആഹാരത്തിലൂടെ ഉണ്ടാവുന്നില്ലേ ഇത്. നമ്മളിപ്പം നമുക്ക് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത് പോലും നമുക്ക് പറ്റുന്നില്ല നല്ല രീതിയില്. നമ്മളിപ്പോ അരി വാങ്ങിച്ചാലും അരിക്കാത്തായാലും വിഷം അടിച്ചാ വരുന്നത് ഈ ഉളറു കയറാതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പം പിന്നെ ഈ മീനിന്റെ കാര്യം പറഞ്ഞല്ലോ, മീനിനകത്ത് വന്നിട്ട് ഒരാളാണ് നമുക്ക് പറഞ്ഞത് ഇവര് ബോട്ടിൽ പോകുന്ന മീനുകൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇവര് ബോട്ട് കൊണ്ടുവരുന്ന മീനായിട്ട്. അപ്പോഴത്തേന് അതിൽ ഈ ഐസിനകത്ത് തന്നെ ഇത് കലർത്തിക്കൊണ്ട് അവര് പോകുന്നതെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കരയ്ക്ക് എത്തുമ്പോഴത്തേന് പിന്നെ കുറെ അല്ലാതെ വയ്ക്കും.
1: വിൽപ്പനക്കാർ ഇവിടെ കയറ്റും, ഈ പറഞ്ഞ അല്ലെ, എടുത്തോണ്ട് പോയി വിൽക്കാൻ കൊണ്ടുപോകുന്നവര് വണ്ടിയിലെ കയറ്റുമ്പോ അതിന്റെ കൂടെ ഇത് വീണ്ടും കയറ്റും.
2: വീണ്ടും അതെ. അപ്പൊ നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇപ്പം സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം അന്നൊക്കെ ഉപ്പുമാവാ. അപ്പം ഉപ്പുമാവിന് നമ്മള് അടുത്തുള്ള പറമ്പിൽ നിന്ന് പോയി തേക്കലയോ വട്ടയിലയോ ഒക്കെ പിച്ച് നമ്മള് കൊണ്ടിരുന്ന് വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് കഞ്ഞിയൊക്കെ ആയ സമയത്ത് അവിടെ തന്നെ സ്കൂളിൽ തന്നെ അലൂമിനിയം പാത്രങ്ങൾ
1: കാണും.
2: അങ്ങനെയൊക്കെയാ നമ്മള് വാങ്ങിച്ചു കഴിക്കുന്നത്. അന്നൊക്കെ എന്തോ
1: മായമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ അസുഖം ബാധിച്ചില്ല. കൊച്ചുകുട്ടികൾക്ക് വരെ പല പല തരത്തിലുള്ള അസുഖങ്ങളാണ്,
2: അലർജിയും.
1: അതെ,
2: ഒന്നും കഴിക്കാൻ പറ്റില്ല.
1: അപ്പൊ ശരി, താങ്ക് യു. ഓക്കെ ഓക്കെ, വിളിച്ചത് സന്തോഷം. ഓക്കെ, ഗാനത്തിലോട്ട് കടക്കുകയാണ്.
0: അവസാനത്തെ ഒരു ഗാനത്തിലൂടെ നമുക്ക് കടക്കാം.

0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. നല്ലൊരു സഹായമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി. ഇത് കഴിഞ്ഞ് പാട്ടിൻ്റെ പാലാഴിയുണ്ട്, അതൊക്കെ ആസ്വദിക്കാതെ പാട്ടുകളുടെ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് ബോണിംഗ്.
1: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ് എട്ടഞ്ചിന് അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗുണോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൌതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: മനഃശാന്തി കിട്ടാനുള്ള ബദ്ധപ്പാടിലാണ് ആധുനിക മനുഷ്യൻ. അവിടെയാണ് ക്ഷമിക്കുന്നതിൻ്റെ സാധ്യതകൾ നാം കണ്ടെത്തുന്നത്. പക്ഷേ ക്ഷമിക്കുക എന്ന പ്രയോഗം നമുക്കിന്നും പഴഞ്ചനാണ്. അപരൻ ക്ഷമ അർഹിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ഞാൻ അത് പൊറുക്കില്ല എന്ന പല്ലവി നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മരിക്കുന്നതുവരെയും ക്ഷമിക്കാതെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചവരുമുണ്ട്. മൃഗങ്ങൾക്ക് ക്ഷമിക്കാനറിയില്ല. ആ മൃഗീയതയിലാണ് മനുഷ്യൻ എത്തി നിൽക്കുന്നത്. എനിക്ക് ക്ഷമ ആവശ്യമില്ലെന്ന് പറയുന്നവരാണ് മറ്റൊരു കൂട്ടർ. ആളും തരവും നോക്കി ക്ഷമിക്കുന്നവരാണ് നമ്മൾ. അത് ക്ഷമയല്ല. സാധാരണക്കാരന് മറക്കാനേ പറ്റൂ. പക്ഷേ അസാധാരണക്കാരനെ ക്ഷമിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ക്ഷമിക്കുന്നത് ധീരതയുടെ ലക്ഷണമാണെന്ന്. യഥാർത്ഥത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിവക്ഷിക്കുന്നത്? ക്ഷമയുടെ നാനാവശങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അത്രമാത്രം ക്രിയാത്മകവും ചലനാത്മകവും സൗഖ്യദായകവുമാണത്. ക്ഷമയുടെ അഭൗമമായ ശക്തി വളരെ വലുതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാത്തപ്പോഴാണ് കുടുംബത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ക്ഷമിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്നത് പ്രതികാരമാണ്. ഇവിടെ സാധ്യതകൾ അപ്രത്യക്ഷമാകുന്നു. എല്ലാം തകിടം മറിയുന്നു. നമ്മുടെ കുടുംബം, വിദ്യാലയം, തൊഴിൽശാലകൾ, ഇവിടെയെല്ലാം നമുക്കിത് കാണാൻ കഴിയും. നമ്മുടെ ഈഗോ അഥവാ ഞാൻ എന്ന ഭാവമാണ് ക്ഷമിക്കുന്നതിൽ നിന്നും പലപ്പോഴും നമ്മെ പുറകോട്ട് വലിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ താണുപോകുമെന്ന ചിന്തയാണ് ഇതിന് കാരണം. മാത്രമല്ല, സ്ഥാനവും അധികാരവും നമ്മെ കൊണ്ട് ക്ഷമ പറയിക്കില്ല. മാതാപിതാക്കളും ചേട്ടനും ചേച്ചിയുമെല്ലാം ക്ഷമിക്കാനും ക്ഷമ പറയാനും മനസ്സുവയ്ക്കണം. അപ്പോൾ അത് ഇളം തലമുറയിലേക്ക് സംക്രമിക്കും. ഞാനിവിടത്തെ അറിയപ്പെടുന്ന നേതാവാണ്. ഞാൻ ക്ഷമ പറയില്ല എന്ന ചിന്ത നശീകരണ ശക്തിയുള്ളതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവർ പാലം തകർക്കുന്നവരാണ്. അതവർക്കും നടക്കേണ്ട പാലമാണെന്ന് ഓർക്കുക. നമ്മൾ ക്ഷമിക്കുമ്പോൾ അതൊരു പുതിയ തുടക്കവും വഴിത്തിരിവുമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ ദൈവവും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

നമസ്കാരം, ഞാൻ ബോണി. പാട്ടിൻ്റെ പാലാഴി തുടങ്ങുകയായി. നടൻ സലീം കുമാർ വിടവാങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. തൻ്റെ സ്വയസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളെ രസിപ്പിച്ച, ചിന്തിപ്പിച്ച അഭിനയ പ്രതിഭയായിരുന്നു സലീം കുമാർ. 2010 അഭിനയത്തിനുള്ള ദേശീയ അവാർഡ് കേരളക്കരയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പാട്ടിൻ്റെ പാലാഴിയാണ് ഈ ആഴ്ച. സന്ദേശം എന്ന സിനിമയിലെ ഗാനം ആദ്യം ആസ്വദിക്കാം. സന്ദേശത്തിലൂടെയാണ് സലീം കുമാർ സിനിമാ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഇതിലെ വരികൾ കുറിച്ചത് കൈതപ്രമാണ്, സംഗീതം ജോൺസൺ, പാടിയത് കെ എസ് ചിത്ര, ജി വേണുഗോപാലും, പിന്നെ കോറസും.

ഞാൻ സലീം കുമാറിനെ സ്ക്രീനിൽ കണ്ടതെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്തായാലും സിനിമയിലല്ല, വെട്ടിപ്പെട്ടി എന്ന് വിളിക്കുന്ന ടെലിവിഷൻ സ്ക്രീനിലൂടെയാണ് സലീം കുമാറിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആസ്വാദന മനസ്സിലേക്ക് കടന്നു വരുന്നത്. കോമിക്കോള എന്ന പരിപാടിയിലൂടെ ആവണം അത്. പ്രത്യേകിച്ച് ഓർക്കുന്നത് അദ്ദേഹം അക്കാലത്ത് ചിന്താരവിയെ അനുകരിച്ചതാണ്. അത് അക്കാലത്ത് തന്നെ ഏറെ രസിപ്പിച്ചിരുന്നു. എൻ്റെ കേരളം എന്ന പരിപാടിയിൽ ചിന്താരവി നടക്കുന്നതും ഇരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം സലീം കുമാർ തൻ്റെ കോമിക്കോളയിൽ മനോഹരമായി അനുകരിക്കുമായിരുന്നു. വളരെ രസകരമായിരുന്നു അത് കാണാൻ. ചിന്താരവിയുടെ കൂടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അതൊരു ഒരു ട്രാവലോഗായിരുന്നു. അതിനെ അനുകരിച്ച് സലീം കുമാർ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. പാടിയ ദേശദാസ്, ചിത്ര, സംഗീതം എസ് ബാലകൃഷ്ണൻ, രചന ഗിരീഷ് പുത്ര.

സലീംകുമാറിന്റെ പേരിന് പിന്നിലും രസകരമായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. നിരീശ്വരവാദിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ സഹോദരൻ അയ്യപ്പന്റെ കടുത്ത അനുയായിയായിരുന്നു പിതാവ് ഗംഗാധരൻ. മകന്റെ പേര് ഒരു മതവുമായി ബന്ധപ്പെടുത്തരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മകനെ മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. അതിന്റെ ഫലമാണ് സലീംകുമാർ എന്ന നാമം. 1969 ഒക്ടോബർ 10 വടക്കൻ പരവൂരിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും ഇളയ മകനായാണ് അദ്ദേഹം ജനിച്ചത്. മണ്ണാടിയാർ പെണ്ണിന് ചെങ്കോട്ടച്ചക്കൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇനി. വരികൾ PK ഗോപി, സംഗീതം രവീന്ദ്രൻ, പാടിയത് G. വേണുഗോപാൽ, കൃഷ്ണചന്ദ്രൻ, കോറസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളാണ് ഇക്കുറി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടി തുടർന്ന് കേൾക്കുക. ചിറ്റാറ്റുകര ഗവൺമെന്റ് എൽ പി സ്കൂളിലും നോർത്ത് പരവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം മുത്തക്കുന്നം ശ്രീനാരായണ മംഗളം കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി. അടുത്തത് കേൾക്കാൻ പോകുന്നത് ഗുരുശിഷ്യൻ എന്ന സിനിമയിലെ ഗാനമാണ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയത് കെ ജെ യേശുദാസ്.

കുട്ടിക്കാലത്ത് ഗായകനാകാനായിരുന്നു മോഹം. പക്ഷേ എത്തിച്ചേർന്നത് മിമിക്രിയുടെ ലോകത്ത്. മഹാരാജാസൽ ബി എക്ക് പഠിക്കുന്ന വേളയിൽ 3 തവണയാണ് മിമിക്രി കലാകാരനുള്ള പുരസ്കാരം സർവകലാശാല മത്സരങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയത്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം മന്ത്രി കൊച്ചമ്മ എന്ന സിനിമയിലേതാണ്. വരികൾ എസ് രമേശൻ നായർ, പാടിയത് മനോജ് കൃഷ്ണൻ, ദലീമ. ഇതിന്റെ സംഗീതവും വീണു മോഹൻ സിതാരയാണ്.

കോളേജ് പഠനത്തിനു ശേഷം അദ്ദേഹം കലാഭവനിൽ പ്രവർത്തിച്ചു. പിന്നെ പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നു. കൊച്ചിയിലെ ആരതി തിയേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള സമിതികളിൽ 4 വർഷത്തോളം നാടക നടനായി കയ്യടി നേടി. ഈ കേൾക്കാൻ പോകുന്ന ഗാനം ഗ്രാമപഞ്ചായത്ത് എന്ന സിനിമയിലേതാണ്. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് കെ ജെ യേശുദാസ്, ദലീമ. ഇതിൻ്റെ വരികൾ എഴുതിയത് പള്ളിപ്പുറം മോഹനചന്ദ്രനാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമയിലെ ഗാനങ്ങളാണ് ഇക്കുറി നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പരിപാടി തുടർന്ന് കേൾക്കുക. സിനിമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ കോമിക്കോള എന്ന ജനപ്രിയ കോമഡി പരിപാടിയുടെ അവതാരകനായും ജനശ്രദ്ധ നേടി. കോമിക്കോളയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കോമിക്കോള വഴിയാണ് സലീം കുമാറിൻ്റെയും ദിലീപിൻ്റെയും അടക്കമുള്ള കലാകാരന്മാരുടെ പേരുകൾ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോമിക്കോള ഒരു ഹിറ്റ് പരിപാടിയാണ്. അതിലൂടെ ഇവർ അവതരിപ്പിച്ച നർമ്മരംഗങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം സി തങ്കരാജ്, പാടിയത് കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ.

അരങ്ങേറ്റ ചിത്രം എന്ന് പറയാൻ പറ്റുന്നത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയാണ്. 1997 സിദ്ദിഖ് ഷമീറാണ് ഇത് സംവിധാനം ചെയ്തത്. അങ്ങനെ ചെറിയ വേഷങ്ങൾ സിനിമയിൽ ചെയ്ത് തന്റെ സാന്നിധ്യം സിനിമയിൽ സലീം കുമാർ ഉറപ്പിച്ചു. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം മംഗല്യ പല്ലക്ക് എന്ന സിനിമയിലേതാണ്. സംഗീതം ബാലഭാസ്കർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഗായകൻ MG ശ്രീകുമാർ.

നിരസിക്കലിന്റെ കയ്പുനീരും സലീം കുമാർ സിനിമയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിൽ സലീം കുമാറിനെ ക്ഷണിച്ചുവെങ്കിലും അഭിനയം ശരിയായില്ല എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞയച്ച ഒരു സാഹചര്യവും ഉണ്ടായി സലീം കുമാറിന്റെ ജീവിതത്തിൽ. ഇത് തുടക്കകാലത്താണ് സംഭവിച്ചത്. പിന്നീട് ആ വേഷം നടൻ ഇന്ദ്രൻസാണ് ചെയ്തത്. ഇന്നത്തെ അവസാന ഗാനം ഡാളിംഗ് ഡാളിംഗ് എന്ന സിനിമയിലേതാണ്. ഇതിന്റെ വരികൾ എസ് രമേശൻ നായരാണ് എഴുതിയത്. സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് ഹരിഹരൻ, സുജാത, മോഹൻ.

0: ഇതോടുകൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ സലീം കുമാർ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: Yeah.
1: റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: റേഡിയോ ബെൻസിഗർ 107.8.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

അമൽ നീരൽ സിനിമകളിലെ ലവ് സോങ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ബാച്ചലർ പാർട്ടിയിലെ രാഹുൽ രാജ് സംഗീതം പകർന്ന ഈ പാട്ട്. തൂ മഞ്ഞും തീയാവുന്നു, നിലാവിൽ നീ വരില്ലെങ്കിൽ, ഓരോരോ മാത്രയും ഓരോ യുഗം നീ പോവുകിലെന്ന് റഫീഖ് അഹമ്മദിന്റെ വരികളിൽ നിഖിൽ മാത്യു പാടി അവസാനിപ്പിക്കുമ്പോൾ ശ്രേയ ഘോഷാലിന്റെ ഒരു വരവുണ്ട്. ഓഫ്.